നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇന്ന് ശകവർഷം 1948 ആഷാഢം 14, കൊല്ലവർഷം 1201 മിഥുനം 21, 2026 ജൂലൈ 5 ഞായറാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:38. 101.9 മെഗാഹെഡ്സിൽ എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.

0: ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. അവതരിപ്പിക്കുന്നത് പ്രൊഫസർ ഹരീന്ദ്രനാഥ കുറുപ്പ്.
1: മനസ്സിൽ നൈരാശ്യമെഴുന്നവന് മധ്യാഹ്നവും പ്രത്യഹം അർദ്ധരാത്രം, ശുഭം പ്രതീക്ഷിപ്പവന് ഏത് രാവും സൂര്യാംശുദീപ്തം പകൽ പോലെ തന്നെ. മനസ്സിൽ നൈരാശ്യമുള്ളവർക്ക് പ്രകാശഭാസ

0: ക്രൂരമായ മധ്യാഹ്നം പോലും ഇരുൾ നിറഞ്ഞ ഭീതിജനകമായ പാതിരാത്രിയായി പ്രത്യക്ഷപ്പെടും. നേരെ മറിച്ചാണ് മനസ്സിൽ ശുഭപ്രതീക്ഷയുള്ളവരുടെ കാര്യം. അവർക്ക് പാതിരാത്രി പോലും സൂര്യകിരണങ്ങളാൽ പ്രദീപ്തമായ പകൽ പോലെ തോന്നിക്കും. ജീവിതം സുഖദുഃഖ ഭൂയിഷ്ഠമാണെന്ന് പറയാറുള്ളതുപോലെ ആശാ നിരാശാ ബഹുലവുമാണ്. ആശിച്ചത് കിട്ടാതിരിക്കുമ്പോഴും ആശ നശിക്കുമ്പോഴും നിരാശയുണ്ടാവുക സ്വാഭാവികമാണ്. നിരാശ പാടില്ലെന്നുപദേശിക്കുന്നത് ദുഃഖം പാടില്ല എന്നുപദേശിക്കുന്നത് പോലെ നിരർത്ഥകമാണ്. നിരാശയ്ക്കും ദുഃഖത്തിനുമുള്ള കാരണങ്ങൾ നിരന്തരം ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സുഖത്തോടൊപ്പം ദുഃഖവും ആശയോടൊപ്പം നിരാശയും ചേരുമ്പോഴാണ് ജീവിതം ജീവിതമാകുന്നത്. സുഖത്തിനും ആശയ്ക്കും പരഭാഗശോഭ അണയ്ക്കുന്നത് ദുഃഖവും നിരാശയുമാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിരാശയുണ്ടാകാൻ നിസ്സാരമായ കാരണങ്ങൾ മതി. പ്രതീക്ഷിച്ചത്ര മാർക്ക് പരീക്ഷയിൽ ലഭിക്കാതെ പോയാൽ, ക്ലാസോ റാങ്കോ നഷ്ടമായാൽ, നേരിയ വ്യത്യാസത്തിനൊരു കലാമത്സരത്തിൽ നിന്നോ കായിക മത്സരത്തിൽ നിന്നോ പുറത്തായാൽ, ഇഷ്ടപ്പെട്ട വസ്തു ലഭിക്കാതെ പോയാൽ, പ്രതീക്ഷിച്ചയാളിനെ കൃത്യസമയത്ത് കാണാതിരുന്നാൽ, വിചാരിച്ച പോലെ കാര്യം നടക്കാതിരുന്നാൽ, ഇത്തരം സന്ദർഭങ്ങളിൽ പോലും നമ്മുടെ മനസ്സ് നിരാശാഭരിതമാകുന്നു. വ്യക്തിയുടെ സ്വഭാവം, മനസ്സ് എന്നിവയെ ആസ്പദിച്ച് നിരാശയുടെ ആഴവും വ്യാപ്തിയും വർദ്ധിക്കുന്നു. ചിലർക്ക് നിസ്സാര കാരണങ്ങൾ മതി നിരാശയുടെ പടുകുഴിയിൽ പതിക്കുവാൻ. മറ്റു ചിലർ നൈരാശ്യത്തിനുള്ള കാരണം ഗൗരവമുള്ളതായിരിക്കുമ്പോഴും ശുഭാപ്തി വിശ്വാസത്തോടെ പിടിച്ചു നിൽക്കുന്നു. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. നൈരാശ്യത്തെ ജീവിതത്തിൽ നിന്ന് നിശേഷം ഒഴിവാക്കാനാവില്ലെന്ന് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. താൽക്കാലികമായി ഉണ്ടാകുന്ന തിരിച്ചടികളാൽ നിരാശയിലാണ്ട് ജീവിതം ശോകമയമാക്കി തീർക്കുന്നത് ശരിയല്ല. അത്തരക്കാർക്ക് ഒരിടത്തും പ്രകാശം കണ്ടെത്താൻ കഴിയുകയില്ല. അവർക്ക് ജീവിതം ഇരുൾ നിറഞ്ഞ പാതിരാത്രിയായിരിക്കും. മധ്യാഹ്നത്തിൽ പോലും പ്രകാശത്തിൻ്റെ ഒരു കിരണം അവർക്ക് കാണാനാവില്ല. ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിക്കാനുള്ള ശക്തമായ പ്രേരണ അത്തരം സന്ദർഭങ്ങളിൽ അവർക്കുണ്ടായി എന്നും വരാം. മനസ്സിൻ്റെ ഈ പ്രവണതയെയാണ് നാം എതിർത്ത് തോൽപ്പിക്കേണ്ടത്. നൈരാശ്യമുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ഗ്ലാനിയും വേദനയും മാന്ദ്യവും ഉണ്ടാവുന്നത് സ്വാഭാവികമായിരിക്കാം. പരിസരമെല്ലാം അപ്പോൾ ഇരുൾ നിറഞ്ഞിരിക്കുന്നതായി അനുഭവപ്പെട്ടെന്നും വരാം. എന്നാൽ നിരാശയ്ക്കുള്ള കാരണങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിലൂടെ നൈരാശ്യത്തെ എങ്ങനെയും അതിജീവിക്കാൻ നമുക്ക് സാധിക്കണം. ആശയുടെ സാഫല്യത്തിനുള്ള പ്രാരംഭമാണ് നൈരാശ്യമെന്ന് നാം സമാധാനിക്കണം. കാലാന്തരത്തിൽ എല്ലാം ശരിയാകുമെന്ന വിധത്തിലുള്ള ശുഭാപ്തി വിശ്വാസം നാം പുലർത്തണം. ശുഭാപ്തി വിശ്വാസം എത്രയെത്ര പേരെ നിരാശയിൽ നിന്ന് കരകയറ്റിയിരിക്കുന്നു. എത്രമേൽ നൈരാശ്യമുണ്ടാകുന്ന സന്ദർഭങ്ങളിലും എല്ലാം ശരിയാകും, ഭംഗിയാകും എന്ന മട്ടിലുള്ള പ്രസാദഭാവം പുലർത്താൻ കഴിയുന്നവർക്ക് പാതിരാത്രി പോലും പ്രഭാപൂരിതമായ പകൽ പോലെ അനുഭവപ്പെടും.
1: സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് പ്രൊഫസർ ഹരീന്ദ്രനാഥ കുറുപ്പ്.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിക്കും. പാർലമെന്റ് വർഷകാല സമ്മേളനം ജൂലൈ 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച ഗവൺമെന്റിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകൾ ചേർന്ന് 468 കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ. തീരദേശ വികസനം, മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമം, ആധുനിക അടിസ്ഥാന സൌകര്യ വികസനം എന്നിവ ലക്ഷ്യമിട്ട വിപുലമായ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്.

കോഴിക്കോട് ചെറുപ്പ ഹെൽത്ത് സെന്ററിന്റെ സമഗ്ര വികസനത്തിന് ഉടൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആശുപത്രി സന്ദർശനത്തിനെത്തിയതായിരുന്നു മന്ത്രി. എറണാകുളം പരിയത്തുകാവിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ കാക്കനാട് കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ വി പി സജീന്ദ്രൻ എം എൽ എ കൈമാറി. 1000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ വീടുകളുടെ 3 വ്യത്യസ്ത സ്കെച്ചുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വിഴിഞ്ഞം വിഷയത്തിൽ ഏകപക്ഷീയമായ തീരുമാനമുണ്ടാവില്ലെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് കെ പി സി സി മുൻ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വിശദമായ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കൂ എന്ന് അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. മാഞ്ചസ്റ്ററിൽ 4 വിക്കറ്റിനാണ് അവർ ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. പ്രധാന വാർത്തകളിനി 8 മണിക്ക്.

ഇപ്പോൾ ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. ഈ അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി തിരുനെല്ലൂർ കരുണാകരൻ എഴുതിയ പ്രഭാതത്തെ പ്രതീക്ഷിച്ചെന്ന കവിത, അലപനം ജയന്തി കൃഷ്ണ, ഉദയഗീതം കെ ജി മാർക്കോസ്, ബ്രഹ്മാനന്ദൻ, പട്ടണക്കാട് പുരുഷോത്തമൻ, വിൻസെന്റ് ഗോമസ് എന്നിവർ സംഘവും പാടിയത് കേൾക്കാം. ഒപ്പം പ്രഭാതഭേരിയും. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്, 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കണ്ടതും കേട്ടതും, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും എന്നീ പരിപാടികളും, 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഇതിന്റെ 69 ഭാഗം കേൾക്കാം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനഭാരം. 12:00 ഓർമ്മച്ചെപ്പ്. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. ബാലലോകം. ഇന്നത്തെ ബാലലോകത്തിൽ വെല്ലുവിളികൾ നിറഞ്ഞ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് വിജയകരമായി നടന്നുകയറിയ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വത ആരോഹകൻ നിലാൻ എ ശ്രീജിത്ത് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് കേൾക്കാം. ഒപ്പം കോട്ടൺ ഹിൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന നാടകം, ബഷീറിന്റെ മൊഞ്ചത്തികൾ, സഹസ്ര രതീഷ് അവതരിപ്പിക്കുന്ന കഥ എന്നിവയുമുണ്ട്. 11:30 പഞ്ചാര മിഠായി, കുട്ടികൾക്കുള്ള ചലച്ചിത്ര ഗാനങ്ങൾ. 12:02 ഗാനമാലിക. 12:40 പ്രകാശധാരയിൽ എന്താണ് കെരാറ്റോകോണസ്, ഡോക്ടർ ആര്യ എച്ച് സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഈണപ്പൂക്കൂട. 2:02 ബാക്ക് ടു ബാക്ക് ഹിന്ദി ഫിലിം സോങ്സ്. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 ലംഹെ സ്പോൺസേഡ് പരിപാടി. 3:00 തിരയിപ്പൂക്കൾ. 3:45 മറ്റൊരു സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 4:00 യുവർ വോയ്സ്. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും പരിപാടിയിൽ എല്ലാവർക്കും ആകാം കുരുമുളക് കൃഷി, അഭിലാഷ് കരിമുളക്കൽ നടത്തുന്ന പ്രഭാഷണമാണ്. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 സൺഡേ സെലക്ഷൻസ്. 9:30 സംഗീതസുധയിൽ എം ചന്ദ്രശേഖരൻ അവതരിപ്പിച്ച വയലിൻ കച്ചേരി കേൾക്കാം. 10:30 നിശാ സുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ് ഭാരതി റിലേ. ഇനി കാലാവസ്ഥാ റിപ്പോർട്ട്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 28°C, കുറഞ്ഞ താപനില 22.7°C, പെയ്ത മഴ 30.7 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 27.9°C, കുറഞ്ഞ താപനില 23°C, പെയ്ത മഴ 23.8 mm.

0: നമസ്തേ അനന്തപുരിയിൽ. ഇന്നാദ്യം
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് തിരുനെല്ലൂർ കരുണാകരന്റെ പ്രഭാതത്തെ പ്രതീക്ഷിച്ച് എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് ജയന്തി കൃഷ്ണ.

ഉദയഗീതം. ഇന്നത്തെ ഉദയഗീതത്തിൽ കെ ജി മാർക്കോസ്, പട്ടണക്കാട് പുരുഷോത്തമൻ, ബ്രഹ്മാനന്ദൻ, വിൻസെന്റ് ഗോമസ് എന്നിവർ പാടിയ ഗീതികൾ. ആദ്യം ഉഷകാലം നാം എഴുന്നേൽക്കുക എന്നാരംഭിക്കുന്ന ഗാനം.

ഉദയഗീതത്തിൽ ഇതുവരെ കേട്ടത് കെ ജി മാർക്കോസ്, പട്ടണക്കാട് പുരുഷോത്തമൻ, ബ്രഹ്മാനന്ദൻ, വിൻസെന്റ് ഗോമസ് എന്നിവരും സംഘവും പാടിയ ഗീതികൾ.

ഇന്ന് ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വിഷാദ രോഗം തിരിച്ചറിയാം, ചികിത്സ തേടാം. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ മോഹൻ റോയി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495563321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വിഷാദ രോഗം തിരിച്ചറിയാം, ചികിത്സ തേടാം. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ മോഹൻ റോയി മറുപടി നൽകുന്നു.

0: അറിവിനപ്പുറത്ത് ഇത് രണ്ടുമാണല്ലോ നമ്മളെ തൊടുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അത് ജീവിതത്തിൽ വലിയ സ്വാധീനമായിട്ടുണ്ട്. ഒരുപക്ഷെ അവിടെ ചെന്നില്ലായിരുന്നുവെങ്കിൽ ഒരു അധ്യാപകൻ ഇങ്ങനെയും ആകാം എന്നൊരു പെർസ്പെക്റ്റീവ് എനിക്കുണ്ടാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്വന്തമായിട്ട് ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ സ്ഥാപനം തുടങ്ങാനുള്ള ആർജവം തന്നത് ഇവരൊക്കെയാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: ഇന്ന് രാവിലെ 11:02 ബാലലോകത്തിൽ വെല്ലുവിളികൾ നിറഞ്ഞ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് വിജയകരമായി നടന്നു കയറിയ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതാരോഹകൻ നിലാൻ എ ശ്രീജിത്ത് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് കേൾക്കാം. ഒപ്പം കോട്ടൺ ഹിൽ സ്കൂളിലെ വിദ്യാർത്ഥിനികൾ അവതരിപ്പിക്കുന്ന നാടകം, ബഷീറിന്റെ മൊഞ്ചത്തുകൾ, സഹസ്ര രതീഷ് അവതരിപ്പിക്കുന്ന കഥ എന്നിവയും ബാലലോകത്തിലൂടെ നമുക്ക് ആസ്വദിക്കാം.

പ്രഭാതഭേരി. ഇതിലാദ്യം പത്രവൃത്താന്തം. ഉദ്യോഗാർത്ഥികളെ ആശങ്കയിലാക്കിയ പി എസ് സിയിലെ നിയമന തട്ടിപ്പുകളിലും പരീക്ഷാ മൂല്യനിർണയത്തിലെ ക്രമക്കേടുകളും വിജിലൻസ് അന്വേഷിക്കും. മന്ത്രിസഭാ യോഗത്തിലായിരിക്കും ഇതിന്റെ തീരുമാനം. വ്യാജ ഉള്ളടക്കം പ്രചരിക്കുന്നതിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സാമൂഹിക മാധ്യമമായ ടെലഗ്രാമിന് കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ച് സ്വീകരിച്ച നടപടികളുടെ റിപ്പോർട്ട് 15 ദിവസത്തിനകം സമർപ്പിക്കണം. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ തിങ്കളാഴ്ച മുതൽ തുടങ്ങും. 3.59 ലക്ഷം കുട്ടികളാണ് ആദ്യ ദിനം പ്രവേശനത്തിന് എത്തുക. ഓഗസ്റ്റ് 5 ഇക്കൊല്ലത്തെ പ്രവേശനം പൂർത്തിയാകും. ഗഗൻയാൻ ദൌത്യത്തിന്റെ പാരാഷൂട്ട് പരീക്ഷണത്തിന് ഉപയോഗിക്കാൻ പുതുതായി വികസിപ്പിച്ച സോൾവ് സബ് ഓർബിറ്റൽ ലോഞ്ച് വെഹിക്കിൾ 4 എക്സ്പെരിമെന്റ്സ് റോക്കറ്റിന്റെ ആദ്യ എഞ്ചിൻ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി ISRO. വർഷങ്ങളായി കൃഷി ചെയ്യാതെ കിടക്കുന്ന സർക്കാർ സ്വകാര്യ തരിശുഭൂമി കണ്ടെത്താൻ കൃഷിവകുപ്പ് സംസ്ഥാനതല സർവേ നടത്തും. ഭൂമിയെക്കുറിച്ച് സമഗ്ര മാപ്പിംഗ് നടത്തി കൃഷിയോഗ്യമാക്കി ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. സംസ്ഥാനത്ത് സ്വതന്ത്ര സ്വഭാവമുള്ള 2 കോൺസ്റ്റിറ്റ്യൂന്റ് കോളേജുകൾ തുടങ്ങാൻ സർക്കാർ നീക്കം. ആരോഗ്യ സർവകലാശാലയ്ക്ക് കീഴിലുള്ള തൃശൂർ മെഡിക്കൽ കോളേജ്, സാങ്കേതിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം എന്നിവയാണ്

കോൺസ്റ്റിറ്റ്യൂന്റ് ആകാൻ തീരുമാനം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറുന്ന പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമായി വൈഭവ് സൂര്യവംശി. ഇന്നലെ ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം 2020 ക്രിക്കറ്റിൽ തുടക്കം കുറിച്ച വൈഭവ് സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡ് മറികടന്നു. മത്സരത്തിൽ ഇന്ത്യ 4 വിക്കറ്റിന് പരാജയപ്പെട്ടു. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ കാനഡയെ തോൽപ്പിച്ച് മൊറോക്കോ ക്വാർട്ടറിൽ കടന്നു.

0: വാർത്താവലോകനം
1: തയ്യാറാക്കിയത് എം ബിജു മോഹൻ, ബ്യൂറോ ചീഫ് കേരളകൗമുദി, പത്തനംതിട്ട.
2: പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണയിലെത്തിയതാണ് കഴിഞ്ഞ വാരത്തിലെ ആശ്വാസകരമായ വാർത്താവിശേഷം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അവസാനിച്ചതിനെ തുടർന്ന് ഹോർമുസ് കടലെടുക്ക് വഴിയുള്ള ഇന്ധന നീക്കം പുനരാരംഭിച്ചു. പശ്ചിമേഷ്യൻ യുദ്ധത്തിന് അയവ് വന്നതിനെ തുടർന്ന് രാജ്യത്ത് പെട്രോൾ ഡീസൽ വിൽപ്പനയിലും വിതരണത്തിലും ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. എണ്ണ വിപണന രംഗത്തുണ്ടായിരുന്ന അനിശ്ചിതാവസ്ഥ അവസാനിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണക്കമ്പനിയായ നയാര പെട്രോളിന് ലിറ്ററിന് 5 രൂപയും ഡീസലിന് 3 രൂപയും കുറച്ചു. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാത വിലയിൽ നേരിയ കുറവുണ്ടായി. ഗൾഫ് മേഖലയിൽ പ്രതിസന്ധിക്ക് അയവ് വന്നതോടെ എയർ ഇന്ത്യയുടെ വിദേശ വിമാന സർവീസുകൾ സാധാരണ നിലയിലായി. യുദ്ധ സാഹചര്യത്തിൽ ഗൾഫ് മേഖലകളിൽ വ്യോമപാതകൾ തടസ്സപ്പെട്ടതിനാൽ ജൂൺ മുതൽ എയർ ഇന്ത്യ സർവീസുകൾ വെട്ടിക്കുറച്ചിരുന്നു. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള 16th വാർഷിക ഉച്ചകോടി ന്യൂഡൽഹിയിൽ നടന്നു. ഇന്ത്യ സന്ദർശിക്കുന്ന ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകൈച്ചിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ സുപ്രധാന കരാറുകളിൽ ഒപ്പിട്ടു. ശത്രുക്കളുടെ ശ്രദ്ധയിൽപ്പെടാതെ സഞ്ചരിക്കാൻ നാവികസേനാ കപ്പലുകളെ സഹായിക്കുന്ന യൂണിക്കോൺ റഡാർ സംവിധാനം ഇന്ത്യയും ജപ്പാനും സംയുക്തമായി നിർമ്മിക്കും. ഇരു രാജ്യങ്ങളുടെയും ആദ്യ സംയുക്ത പ്രതിരോധ സഹകരണ പദ്ധതിയാണിത്. അയോധ്യ രാമക്ഷേത്രത്തിലെ കാണിക്കപ്പണം എണ്ണുന്നതിലും സംഭാവനകളുടെ കണക്ക് രേഖപ്പെടുത്തുന്നതിലും നടപടിക്രമം പാലിച്ചില്ലെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. രാമക്ഷേത്രത്തിലേക്കുള്ള സംഭാവനകൾ കാണാതായതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായും അംഗം അനിൽ മിശ്രയും തൽസ്ഥാനങ്ങൾ രാജിവെച്ചു. പുതിയ കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേഥ് ചുമതലയേറ്റു. 4 പതിറ്റാണ്ടോളം നീളുന്ന അദ്ദേഹത്തിന്റെ സൈനിക സേവനത്തിൽ സേനയുടെ പ്രവർത്തനക്ഷമതയ്ക്കും ദീർഘകാല പദ്ധതികൾക്കും വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. കരസേനയുടെ ദക്ഷിണ കമാൻഡ് മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ രാജേഷ് പുഷ്കർ നിയമിതനായി. 35 വർഷമായി അദ്ദേഹം സൈനിക സേവന രംഗത്തുണ്ട്. തദ്ദേശ നിർമ്മിത ക്രയോജനിക് എഞ്ചിൻ പരീക്ഷണത്തിൽ ISRO നിർണായക മുന്നേറ്റം കൈവരിച്ചു. തമിഴ്നാട്ടിലെ മഹേന്ദ്രഗിരിയിൽ നടത്തിയ പരീക്ഷണത്തിൽ എഞ്ചിൻ നിർദ്ദിഷ്ട ബലത്തിന്റെ 88% കൈവരിച്ചതായി ISRO അറിയിച്ചു. ഉപഗ്രഹ വിക്ഷേപണ വാഹനങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്നതാണ് പരീക്ഷണം. പ്രതിരോധം, ഡിജിറ്റൽ ഇടപാട്, ബഹിരാകാശം, ആരോഗ്യം, സമുദ്രരക്ഷ, കൃഷി തുടങ്ങി 19 മേഖലകളിൽ തന്ത്രപ്രധാനമായ സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപരാജ്യമായ സീഷെൽസും തമ്മിൽ ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനിയും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. ഫിജറയിൽ നിന്ന് അബുദാബിയിലേക്ക് ഇത്തിഹാദ് ട്രെയിനുകൾ ചൂളമടിച്ച് പായുമ്പോൾ മലയാളികൾക്കും അഭിമാനിക്കാം. UAE സ്വപ്ന പദ്ധതിയായ ഇത്തിഹാദ് റെയിൽവേ നയിക്കുന്നവരിൽ ആദ്യത്തെ ഇന്ത്യൻ ക്യാപ്റ്റൻ മലയാളിയായ നിഷാദാണ്. 29-കാരനായ നിഷാദ് ആലപ്പുഴ സ്വദേശിയാണ്. പാകിസ്ഥാൻ അതിർത്തി രക്ഷാസേനയുടെ കറാച്ചി താവളത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണം പാക് ഭരണകൂടത്തെയും സൈനിക കേന്ദ്രങ്ങളെയും ഞെട്ടിച്ചു. ആക്രമണത്തിൽ 4 പാക് സൈനികർ കൊല്ലപ്പെട്ടു. സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനത്തിലെത്തിയ 6 ഭീകരരെ സൈന്യം വധിച്ചു. വെനിസ്വേല ഭൂകമ്പത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം 1500 കടന്നു. 60,000 ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ജീവന്റെ തുടിപ്പുമായി കുടുങ്ങിക്കിടന്ന ആയിരങ്ങളെ രക്ഷാസേന രക്ഷപ്പെടുത്തി. വെനിസ്വേലയിലേക്ക് ഇന്ത്യ മരുന്നുകളും രക്ഷാപ്രവർത്തകരെയും എത്തിച്ചു. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ 2025 ചട്ടം ലംഘിച്ച് ചെന്നൈയ്ക്ക് കൊണ്ടുപോകാൻ നടത്തിയ ഗൂഢാലോചന

ആലോചനയിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, തന്ത്രി കണ്ഠരര്, രാജീവര് എന്നിവരെ പ്രത്യേക അന്വേഷണ സംഘം പ്രതികളാക്കി. വിഴിഞ്ഞം തുറമുഖത്തിൽ ലോകത്തെ വലിയ ഷിപ്പിംഗ് കമ്പനികളിലൊന്നായ സ്വിറ്റ്സർലാൻഡ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 13,000 കോടി രൂപ നിക്ഷേപിക്കും. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപമാണിത്. അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 49% ഓഹരിയാണ് സ്വിറ്റ്സർലാൻഡ് മെഡിറ്ററേനിയൻ കമ്പനി വാങ്ങുന്നത്. ജൂൺ മാസത്തിൽ സംസ്ഥാനത്ത് ലഭിക്കേണ്ട മഴ 34% കുറഞ്ഞു. തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിലുണ്ടായ കുറവ് വൈദ്യുതി ഉൽപാദനത്തെയും കൃഷിയെയും ബാധിക്കുമെന്ന ആശങ്ക ഉയർന്നു. കടൽ ചൂടാകുന്ന എൽനിനോ പ്രതിഭാസം കാരണമാണ് മഴ കുറയുന്നതെന്ന് കാലാവസ്ഥാ വിദഗ്ധരുടെ നിഗമനം. സംസ്ഥാനത്ത് അധികാരമേറ്റ UDF സർക്കാർ അവതരിപ്പിച്ച പുതുക്കിയ ബജറ്റിലെ നികുതി മാറ്റങ്ങൾ June 1 മുതൽ നിലവിൽ വന്നു. സ്വകാര്യ ബസുകൾക്കും ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ബസുകൾക്കും നികുതി പകുതിയാക്കിയതും ട്രക്കുകൾക്കുള്ള നികുതി കുറച്ചതും പ്രാബല്യത്തിലായി. ഭിന്നശേഷിക്കാരുടെ 15 ലക്ഷം രൂപ വരെയുള്ള വാഹനങ്ങൾക്കും നികുതി കുറയും. സംസ്ഥാനത്തിന്റെ 51st ചീഫ് സെക്രട്ടറിയായി വിശ്വനാഥ് സിൻഹ ചുമതലയേറ്റു. ചീഫ് സെക്രട്ടറിയായിരുന്ന ഡോക്ടർ എ ജയതിലകൻ വിരമിച്ചതിനെ തുടർന്നാണ് വിശ്വനാഥ് സിൻഹ ചീഫ് സെക്രട്ടറിയായത്. ESI അംഗമാകാനുള്ള ശമ്പളത്തിന്റെ മേൽപരിധി 21,000 രൂപയിൽ നിന്ന് 30,000 രൂപയായി ഉയർത്തുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. ഇത് സംബന്ധിച്ച വിശദവിവരങ്ങൾ പിന്നീട് അറിയിക്കും. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമുള്ള വിബിജി റാംജി പദ്ധതി രാജ്യത്ത് നിലവിൽ വന്നു. തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്ന് 125 ദിവസമാക്കിയതാണ് പദ്ധതിയിലെ പ്രധാന മാറ്റം. അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത മഹാമണ്ഡലം പ്രസിഡന്റായി PS നായർ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. വാർഷിക പൊതുയോഗത്തിൽ 2,36,00,000 രൂപയുടെ ബജറ്റ് അംഗീകരിച്ചു. വാട്സാപ്പിന്റെ പുതിയ പരിഷ്കാരമായ മൊബൈൽ നമ്പറിന് പകരം യൂസർ നെയിം ഉപയോഗിച്ചുള്ള ആശയവിനിമയം ആൾമാറാട്ടത്തിനും ഓൺലൈൻ തട്ടിപ്പിനും സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ആശങ്ക പ്രകടിപ്പിച്ചു. സുരക്ഷിതമെന്ന് ബോധ്യപ്പെടുത്താതെ പുതിയ പരിഷ്കാരം നടപ്പാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ വാട്സാപ്പ് ഉടമകളായ മെറ്റയ്ക്ക് അയച്ച നോട്ടീസിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ലഹരി മാഫിയയുടെ വേരറുക്കാൻ ആഭ്യന്തരവകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ നടപടിയിൽ ഇതുവരെ പിടിച്ചെടുത്തത് 31 കോടിയുടെ നിരോധിത ലഹരി വസ്തുക്കൾ. 5,800 പേർ അറസ്റ്റിലായി. ഓപ്പറേഷൻ തുഫാൻ ദൌത്യം വ്യാപിപ്പിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി നേതൃത്വം നൽകുന്ന പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. സാംസ്കാരിക പ്രവർത്തകർ, ചലച്ചിത്ര താരങ്ങൾ, മത സാമുദായിക നേതാക്കൾ തുടങ്ങിയവർ തുഫാൻ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാണ്. സെൻസസിന്റെ ഭാഗമായി വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വിവരശേഖരണവും സംസ്ഥാനത്ത് ആരംഭിച്ചു. July 30 വരെ നടക്കുന്ന ആദ്യഘട്ട സെൻസസിൽ 34 ചോദ്യങ്ങളടങ്ങിയ ചോദ്യാവലിയിലൂടെയാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പേര് കേരള എന്നത് കേരളം എന്ന് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതിയുടെ റഫറൻസ് കേരള നിയമസഭ അംഗീകരിച്ചു. സഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് രാഷ്ട്രപതി അഭിപ്രായം തേടി കരട് ബിൽ റഫർ ചെയ്തത്. സംസ്ഥാനത്തെ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ ഫീസ് 5% വർദ്ധിപ്പിച്ചു. ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചുള്ള വാർഷിക വർധനയാണിത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉഷ്ണതരംഗം ശക്തമായത് ജനജീവിതം ദുസ്സഹമാക്കി. കടുത്ത ചൂടിൽ വിവിധ രാജ്യങ്ങളിലായി 2,000 പേർ മരണപ്പെട്ടു. താപനില ഉയരുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് ലഭിച്ചതോടെ പ്രതിരോധ നടപടികൾ ശക്തമാക്കി. കാൽപന്തുകളിയുടെ വിസ്മയമായ ലോകകപ്പ് ഫുട്ബോൾ അട്ടിമറികൾക്കും സാക്ഷിയായി. ജർമ്മനിയും നെതർലൻഡ്സും പ്രീ ക്വാർട്ടർ കാണാതെ പുറത്തായി. ഫ്രാൻസും ഇംഗ്ലണ്ടും ആതിഥേയരായ അമേരിക്കയും വമ്പൻ വിജയങ്ങളുമായി പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. ആരാധകരുടെ ആവേശ താരങ്ങളായ അർജന്റീനയുടെ ലയണൽ മെസ്സിയും ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പയും ഇതുവരെ 6 ഗോളുകൾ വീതം നേടി. ദേശീയ ഇന്റർസ്റ്റേറ്റ് സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലെ ലോങ് ജമ്പിൽ 6.88 മീറ്റർ ചാടിയ ആൻസി സോജൻ പുതിയ ദേശീയ റെക്കോർഡിട്ടു. അഞ്ജു ബോബി ജോർജിന്റെ പേരിൽ 22 വർഷം പഴക്കമുള്ള റെക്കോർഡാണ് ആൻസി സോജൻ തിരുത്തിയെഴുതിയത്. 6.83 മീറ്ററായിരുന്നു അഞ്ജുവിന്റെ ദൂരം. തൃശൂർ നാട്ടിക സ്വദേശിയാണ് ആൻസി സോജൻ.

0: ലോക ചെസ് വേദിയിൽ അഭിമാനമായി ഇന്ത്യയുടെ മലയാളി താരം ദിവി ബിജേഷ്. 12 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ജോർജിയയിൽ നടന്ന ലോക കെഡറ്റ് കപ്പിൽ തിരുവനന്തപുരം സ്വദേശി ദിവി ബിജേഷ് ചാമ്പ്യനായി. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര 15 മുതൽ 27 വരെ നടക്കും. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിന് ശ്രീലങ്കയിലെ ഗോൾ രാജ്യാന്തര സ്റ്റേഡിയം വേദിയാകും.
1: വാർത്താവലോകനം തയ്യാറാക്കിയത് എം ബിജു മോഹൻ, ബ്യൂറോ ചീഫ് കേരളകൗമുദി, പത്തനംതിട്ട.
2: വാർത്താവലോകനം വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേ സമയം.

0: പ്രഭാതഭേരി സമാപിക്കുന്നു.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല. മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം നാളെ രാവിലെ 7:40 പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട ശാസ്തമംഗലം പൈപ്പിൻ മൂഡ് റോഡ് ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ് ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: നാളെ രാവിലെ 10 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കയർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
4: അപ്പോ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വിജയത്തിന് പിന്നിൽ കഠിനാധ്വാനം എന്നല്ലാതെ വേറൊരു ഷോർട്ട് കട്ടും ഇല്ല എന്ന് തികച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
3: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റും 47 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകൾ 468 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മൊറോക്കോയും ഫ്രാൻസും ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
2: ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുടെ ക്ഷണപ്രകാരം നാളെ മുതൽ ബുധനാഴ്ച വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. പ്രധാനമന്ത്രിയുടെ 4-ാമത്തെ ഇന്തോനേഷ്യൻ സന്ദർശനമാണിത്. 2018 ഇന്ത്യ ഇന്തോനേഷ്യ ബന്ധം സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്തിയതിനുശേഷം പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ ഉഭയകക്ഷി സന്ദർശനം കൂടിയാണിത്. സന്ദർശനവേളയിൽ മോദി ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ജക്കാർത്തയിൽ ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാന്റിലും എത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു.
1: ഗുജറാത്തിലെ സനന്തിൽ CG സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് സൌകര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. 7,500 കോടിയിലധികം രൂപ ചെലവിൽ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷന്റെ കീഴിൽ വികസിപ്പിച്ചെടുത്ത സൌകര്യം രാജ്യത്തിന്റെ സാങ്കേതിക ഉൽപ്പാദന മുന്നേറ്റത്തിലെ പ്രധാന നാഴികക്കല്ലാണ്. പൂർണ്ണമായും പ്രവർത്തനക്ഷമമായാൽ പദ്ധതിക്ക് 5 ബില്യൺ സെമി കണ്ടക്ടർ ചിപ്പുകളുടെ വാർഷിക ഉൽപ്പാദന ശേഷിയുണ്ടാകും. മെമ്മറി, സ്റ്റോറേജ് എന്നിവയുമായി ബന്ധപ്പെട്ട് വർദ്ധിച്ചു വരുന്ന ആഗോള ആവശ്യം പരിഹരിക്കാൻ ഇത് സഹായകമാകും. അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന്റെ 250-ാം വാർഷികവേളയിൽ US പ്രസിഡന്റ് ട്രംപിനും അമേരിക്കൻ ജനതയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. ജനാധിപത്യം, നിയമവാഴ്ച എന്നിവയിൽ തന്ത്രപരമായ പങ്കാളിത്തത്തിനപ്പുറം പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലെന്ന് മോദി സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 10 വരെയാണ് സന്ദർശനം. ഈ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും സഹമന്ത്രിമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഒമാൻ സന്ദർശനത്തിന് ശേഷം UN സുരക്ഷാ കൌൺസിലിന്റെ കാലാവധിയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ ജയശങ്കർ ന്യൂയോർക്ക് സന്ദർശിക്കും. ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ, ബെൽജിയൻ പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച ഗവൺമെന്റ് ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ന്യൂഡൽഹിയിൽ അറിയിച്ചു. ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കുമാകും സമ്മേളനത്തിൽ മുൻഗണന നൽകുകയെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്ത് ഉള്ളിയുടെ സംഭരണ വില ക്വിന്റലിന് 1,875 രൂപയിൽ നിന്ന് 2,125 രൂപയായി ഉയർത്തി. ഇതോടെ വിലയിൽ 13% വർധനയുണ്ടായി. പരിഷ്കരിച്ച സംഭരണ വില കരുതൽ ശേഖരണ നടപടികളെ പിന്തുണയ്ക്കുന്നതിനൊപ്പം ഉള്ളി കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുമെന്നും ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകൾ ചേർന്ന് 468 കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ അറിയിച്ചു. തീരദേശ വികസനം, മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമം, ആധുനിക അടിസ്ഥാന സൌകര്യ വികസനം എന്നിവ ലക്ഷ്യമിട്ട വിപുലമായ പദ്ധതികളാണ് കർമ്മ പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കുന്നത്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് കീഴിൽ മാത്രം 396.15 കോടി രൂപയുടെ പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫിഷറീസ് വകുപ്പിന് കീഴിൽ 35 കോടി രൂപയുടെയും സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ 37 കോടിയിലേറെ രൂപയുടെയും വിവിധ പദ്ധതികൾ കർമ്മപരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതികൾ സമയബന്ധിതമായി തീർക്കാൻ മന്ത്രി വകുപ്പ് മേധാവികൾക്ക് നിർദ്ദേശം നൽകി. പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് തലക്കുളത്തൂർ CMM ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. പൊതുവിദ്യാലയങ്ങളിലെ പഠന സാഹചര്യങ്ങൾ ഗണ്യമായി മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും AI സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന പഠന രീതികൾക്ക് മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ അനിവാര്യമാണെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. മലപ്പുറം ആദവനാട് മാട്ടുമ്മൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സബ് സെന്ററായി പ്രവർത്തിക്കുന്ന ചെറൂപ്പ ഹെൽത്ത് സെന്ററിന്റെ സമഗ്ര വികസനത്തിന് ഉടൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും ആധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി ആശുപത്രി ഉയർത്തുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. സെന്ററിന്റെ വികസന സാധ്യതകൾ മനസ്സിലാക്കാൻ ആശുപത്രി സന്ദർശനത്തിനെത്തിയതായിരുന്നു മന്ത്രി. 50 കോടി രൂപയുടെ വികസന പ്രവൃത്തികളുടെ മാസ്റ്റർ പ്ലാൻ എത്രയും വേഗം തയ്യാറാക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതരുമായി പ്രാഥമിക ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ മറ്റന്നാൾ ഷിഗല്ല ബോധവൽക്കരണ ദിനമായി ആചരിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തിയാകും പരിപാടി സംഘടിപ്പിക്കുക. കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. വയോജനക്ഷേമത്തിന് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തുന്ന ഫണ്ട് കൂടുതൽ കാര്യക്ഷമമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. മേയർമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്സ് അസോസിയേഷൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്സ് അസോസിയേഷൻ, മുനിസിപ്പൽ ചെയർമാൻസ് ചേംബർ എന്നിവയുടെ ഭാരവാഹികളും സംസ്ഥാന പ്ലാനിംഗ് ബോർഡ്, കില, സംസ്ഥാന വയോജന വകുപ്പ് എന്നിവയുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്.

0: നെഹ്റു ട്രോഫി വള്ളംകളി നാടിന്റെ തനത് സംസ്കാരത്തിന്റെ ഭാഗവും ആലപ്പുഴയുടെ വികാരവുമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഈ വർഷത്തെ വള്ളംകളി വിജയകരമാക്കണമെന്നും കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയെ തോൽപ്പിച്ച് മൊറോക്കോ ക്വാർട്ടറിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ പരാഗ്വയെ പരാജയപ്പെടുത്തി മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസും ക്വാർട്ടറിലെത്തി. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് അടപ്പാൾ.
1: പരുക്കിനടവുകളും കയ്യാങ്കളിയും എട്ട് മഞ്ഞക്കാടുകളും കണ്ട മത്സരത്തിൽ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്കാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ കാനഡയെ തകർത്തത്. 50-82 മിനിറ്റുകളിൽ അസദിൻ ഔനാഹിയുടെ ഇരട്ട ഗോളുകളും നിശ്ചിത സമയത്തിന് ശേഷമുള്ള ഇഞ്ചുറി ടൈമിൽ സൂഫിയാൻ റഹീമയുടെ ഗോളുമാണ് മൊറോക്കോയ്ക്ക് ഗംഭീര വിജയം സമ്മാനിച്ചത്. ഒന്നാം പകുതിയിൽ കാനഡ മികച്ച ആക്രമണങ്ങൾ നടത്തി വെല്ലുവിളി സൃഷ്ടിച്ചെങ്കിലും രണ്ടാം പകുതിയിൽ മത്സരം അവരെ കൈവിടുകയായിരുന്നു. പരാഗ്വയ്ക്കെതിരെ ഫ്രാൻസിന്റെ ഗോൾ വർഷം പ്രതീക്ഷിച്ച മത്സരത്തിൽ എംബാപ്പെ നേടിയ ഒരൊറ്റ പെനാൾട്ടി ഗോളിനാണ് മുൻ ലോക ചാമ്പ്യന്മാരുടെ ജയം. കടുത്ത പ്രതിരോധമൊരുക്കി ഫ്രഞ്ച് പടയുടെ തുടർച്ചയായ മുന്നേറ്റങ്ങളെ ലാറ്റിൻ അമേരിക്കൻ ടീം സമർത്ഥമായി പ്രതിരോധിക്കുകയായിരുന്നു. 66 മിനിറ്റിൽ പന്തുമായി ബോക്സിലേക്ക് കയറിയ ഡെസിറേ ഡ്യുവോയെ പരാഗ്വേ താരം ഡിയാഗോ ഗോമസ് വീഴ്ത്തിയതിന് ഫ്രാൻസിന് അനുകൂലമായി പെനാൾട്ടി ലഭിച്ചു. വാർ പരിശോധനകൾക്ക് ശേഷമാണ് റഫറി തീരുമാനത്തിലെത്തിയത്. കിക്കെടുത്ത സൂപ്പർ താരം കിലിയൻ എംബാപ്പെ സമ്മർദ്ദങ്ങളില്ലാതെ പോസ്റ്റിന്റെ വലത് മൂലയിലേക്ക് പന്തെത്തിച്ചു. ക്വാർട്ടറിൽ ഫ്രാൻസ് മൊറോക്കയെ നേരിടും.
0: ICC വനിതാ 2020 ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ രാത്രി 8:00 മത്സരം. ഇരു ടീമുകളും തോൽവി അറിയാതെയാണ് കിരീട പോരാട്ടത്തിനിറങ്ങുന്നത്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പുരുഷ 5 മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. മാഞ്ചസ്റ്ററിൽ 4 വിക്കറ്റിനാണ് അവർ ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഇന്ത്യ ഉയർത്തിയ 191 റൺസ് വിജയലക്ഷ്യം ഇംഗ്ലണ്ട് 19 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. 3-ാം മത്സരം മറ്റന്നാൾ നോട്ടിംഗ്ഹാമിലെ ട്രെൻഡ് ബ്രിഡ്ജിൽ നടക്കും. കോഴിക്കോട് ജില്ലാ സബ് ജൂനിയർ ജൂനിയർ അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പ് അടുത്ത ശനിയാഴ്ച നടക്കുമെന്ന് ശനിയാഴ്ച നടക്കാവ് സ്പോർട്സ് കൗൺസിൽ സ്വിമ്മിംഗ് പൂളിൽ നടക്കും. ഈ മാസം 16 മുതൽ 19 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ജില്ലാ ടീമിനെ ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് തെരഞ്ഞെടുക്കും. പാലക്കാട്ടെ സ്വകാര്യ ഭൂമിയിൽ നിന്ന് വനം വകുപ്പ് ഏറ്റെടുത്ത ചന്ദനമരത്തിന്റെ വില യഥാസമയം നൽകുന്നതിലുണ്ടായ വീഴ്ചയെ തുടർന്ന് ഒമ്മല്ല ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ VA സതീഷിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകൾ 468 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മൊറോക്കോയും ഫ്രാൻസും ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: നമസ്തേ, അനന്തപുരി തുടരുന്നു. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഇവൾ ഈ വഴി ഇതുവരെ എന്ന ചിത്രത്തിനു വേണ്ടി വാണിജ്യറാം പാടിയതാണ്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് ശങ്കർ ഗണേശിന്റെ ഈണം.

0: നമസ്തേ അനന്തപുരിയിൽ. ഇനി ഇന്നത്തെ ചോദ്യത്തിൻ്റെ സമയമാണ്. ഇന്നത്തെ ചോദ്യം ഇതാണ്: 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഭാഗ്യമുദ്രകൾ ഏതെല്ലാമാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയുന്നു: 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഭാഗ്യമുദ്രകൾ ഏതെല്ലാമാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം കേൾക്കാം. നമസ്തേ അനന്തപുരിയിൽ. ഇനി
1: കാർഷിക മേഖലാ വാർത്തകൾ. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ ചടയമംഗലം, വെളിനെല്ലൂർ, ഇളമാട്, ഇട്ടിവ, കടയ്ക്കൽ, ചിതറ, കുമിൾ, നിലമേൽ എന്നീ കൃഷിഭവനുകളിൽ ഗുണമേന്മയുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ സൌജന്യമായി വിതരണം ചെയ്യുന്നു. താൽപര്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് ചടയമംഗലം ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9996371409. കേരള കാർഷിക സർവകലാശാലയുടെ തിരുവനന്തപുരം ജില്ലയിലെ കരമനയിൽ പ്രവർത്തിക്കുന്ന ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷനിൽ നിറപുത്തരി വിളവെടുപ്പ് ഉത്സവത്തിനാവശ്യമായ നെൽക്കതിർ കെട്ടുകൾ ലഭ്യമാണ്. വിൽപ്പന വില 250, 500, 750, 1000 രൂപ എന്നിങ്ങനെയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0471234358. വളം, സസ്യസംരക്ഷണ, രാസവസ്തുക്കളുടെ വിൽപ്പന കേന്ദ്രം ആരംഭിക്കാൻ ആവശ്യമായ നിയമപരമായ യോഗ്യത നേടുന്നതിനുള്ള ദേശീയ ഡിപ്ലോമ കോഴ്സ് കൃഷിവിജ്ഞാൻ കേന്ദ്ര പത്തനംതിട്ടയിൽ ഉടൻ ആരംഭിക്കുന്നു.

0: മാനേജ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മാർഗനിർദ്ദേശത്തിൽ നോഡൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടായ കെ വി കെ പത്തനംതിട്ട ആത്മ പത്തനംതിട്ടയുടെ സഹകരണത്തോടെ നടത്തുന്ന 48 ആഴ്ച നീണ്ടുനിൽക്കുന്ന കോഴ്സാണിത്. കോഴ്സ് ഫീസ് 28,000 രൂപ. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ബന്ധപ്പെട്ട പഞ്ചായത്തിലെ ബന്ധപ്പെട്ട കൃഷിഭവൻ, പ്രോജക്ട് ഡയറക്ടർ, ആത്മ അല്ലെങ്കിൽ കെ വി കെ പത്തനംതിട്ട എന്നിവരുമായി 0469-2662-094 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. സ്പൈസസ് ബോർഡ് നടപ്പിലാക്കുന്ന സ്പൈസ്ഡ് പദ്ധതിയുടെ കീഴിൽ സഹായം ലഭിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. സുഗന്ധവ്യഞ്ജന മേഖലയിലെ കർഷകർ, കയറ്റുമതിക്കാർ, ഉൽപാദക സംഘടനകൾ, ഈ രംഗത്തെ മറ്റു പങ്കാളികൾ എന്നിവർക്ക് പദ്ധതിയുടെ വിവിധ ഘടകങ്ങൾക്ക് കീഴിലുള്ള ധനസഹായത്തിന് അപേക്ഷിക്കാം. അപേക്ഷകൾ ഓൺലൈൻ മുഖേന 31 ആഗസ്റ്റ് വരെ സമർപ്പിക്കാം. ദേശീയ മത്സ്യകർഷക ദിനാചരണത്തോടനുബന്ധിച്ച് കൊച്ചി CMFRA കടൽ മത്സ്യവിത്ത് ഉൽപാദനത്തിലും കൃഷിയിലും ഈ മാസം 8 മുതൽ 10 വരെ പരിശീലനം നൽകും. മത്സ്യകർഷകർ, സംരംഭകർ, ടെക്നീഷ്യന്മാർ, അധ്യാപകർ, ഗവേഷകർ, വിദ്യാർത്ഥികൾ എന്നിവർക്ക് പങ്കെടുക്കാം. ഓൾ ഇന്ത്യ നെറ്റ്വർക്ക് പ്രൊജക്ട് ഓൺ മാരിക്കൾച്ചർ പദ്ധതിക്ക് കീഴിലാണ് പരിപാടി. ഈ മാസം 6-നകം രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9846217765. 2025 സംസ്ഥാന ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾക്കായി കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് അപേക്ഷ ക്ഷണിച്ചു. ഹരിത വ്യക്തി, മികച്ച സംരക്ഷക കർഷകൻ അഥവാ കർഷക, ജൈവ വൈവിധ്യ പത്രപ്രവർത്തകൻ അഥവാ പത്രപ്രവർത്തക, മികച്ച കാവ് സംരക്ഷണ പുരസ്കാരം, മികച്ച ജൈവ വൈവിധ്യ പരിപാലന സമിതി, മികച്ച ജൈവ വൈവിധ്യ സ്കൂൾ, മികച്ച ജൈവ വൈവിധ്യ കോളേജ്, മികച്ച ജൈവ വൈവിധ്യ സംരക്ഷണ സ്ഥാപനം, മികച്ച ജൈവ വൈവിധ്യ ക്ലബ്ബ് എന്നീ പുരസ്കാരങ്ങളാണ് നൽകുന്നത്. അവാർഡിനുള്ള അപേക്ഷകൾ അഥവാ നാമനിർദ്ദേശങ്ങൾ തപാൽ മാർഗം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും ഈ മാസം 31-നകം മെമ്പർ സെക്രട്ടറി, കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ്, കൈലാസം, ബെൽഹാവൻ ഗാർഡൻസ്, കവടിയാർ PO, തിരുവനന്തപുരം 6950003 എന്ന വിലാസത്തിൽ ലഭ്യമാകണം. കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കേണ്ട ഫോൺ നമ്പർ 0471-2724-740.
1: സബ്സിഡി വളവിതരണം കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമാക്കാൻ ഫ്രെയിംവർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽ എന്ന പുതിയ ഡിജിറ്റൽ സംവിധാനം നടപ്പാക്കുന്നു. നിലവിലുള്ള ഇന്റഗ്രേറ്റഡ് ഫെർട്ടിലൈസർ മാനേജ്മെന്റ് സിസ്റ്റത്തിനൊപ്പം സംയോജിപ്പിച്ച് പ്രവർത്തിക്കുന്ന ഈ സംവിധാനത്തിലൂടെ കർഷകർക്ക് ആവശ്യമായ വളം മുൻകൂട്ടി അപേക്ഷിച്ച് ഉറപ്പുവരുത്താനും സമയബന്ധിതമായി ലഭ്യമാക്കാനും സാധിക്കും. മൊബൈൽ ആപ്പ്, വെബ് പോർട്ടൽ എന്നിവ വഴിയോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകൾ, പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ, വളവിൽപ്പന കേന്ദ്രങ്ങൾ, കൃഷി ഉദ്യോഗസ്ഥർ എന്നിവരുടെ സഹായത്തോടെയോ അപേക്ഷ സമർപ്പിക്കാം. ആധാർ അധിഷ്ഠിത EKYC പൂർത്തിയാക്കിയ ശേഷം ഭൂവിസ്തൃതിയും കൃഷി ചെയ്യുന്ന വിളയും അടിസ്ഥാനമാക്കി ശുപാർശ ചെയ്യുന്ന വളത്തിന്റെ അളവ് ലഭ്യമാകും. അപേക്ഷ അംഗീകരിച്ചാൽ സ്റ്റോക്ക് ലഭ്യമായ വളവിൽപ്പന കേന്ദ്രങ്ങളുടെ പട്ടിക കർഷകന് ലഭിക്കും. തുടർന്ന് ലഭിക്കുന്ന QR കോഡോ ടോക്കൺ നമ്പറോ ഉപയോഗിച്ച് നിശ്ചിത സമയപരിധിക്കുള്ളിൽ തെരഞ്ഞെടുത്ത കടയിൽ നിന്ന് സബ്സിഡി വളം കൈപ്പറ്റാനാകും.
0: കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
2: ചരിത്രത്തിൽ ഇന്ന്
3: ലോകത്തിലെ ആദ്യത്തെ ക്ലോൺ ചെയ്ത സസ്തനിയായ ഡോളി എന്ന ആടിനെ സ്കോട്ട്ലൻഡിലെ റോസ്ലിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞർ വിജയകരമായി സൃഷ്ടിച്ചത് 1996 ജൂലൈ 5. ഒരു മുതിർന്ന ആടിന്റെ ശരീരകോശത്തിൽ നിന്ന് DNA വേർതിരിച്ചെടുത്ത് മറ്റൊരു അണ്ടകോശത്തിലേക്ക് മാറ്റുന്ന സോമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ എന്ന പ്രക്രിയയിലൂടെയാണ് ഡോളി ജനിച്ചത്. പ്രശസ്ത അമേരിക്കൻ ഗായികയായ ഡോളി പാർട്ടന്റെ പേരിൽ നിന്നാണ് ഈ ആടിന് ഡോളി എന്ന പേര് നൽകിയത്. സാധാരണ ആടുകൾ 11-12 വർഷം ജീവിക്കാറുണ്ടെങ്കിലും ശ്വാസകോശ രോഗവും സന്ധിവാതവും ബാധിച്ചതിനെ തുടർന്ന് 2003 ഫെബ്രുവരി 14 ഡോളിയെ ദയാവധത്തിന് ഇരയാക്കുകയായിരുന്നു. നിലവിൽ ഡോളിയുടെ ശരീരം സ്റ്റഫ് ചെയ്ത് എഡിൻബറോയിലെ നാഷണൽ മ്യൂസിയം ഓഫ് സ്കോട്ട്ലൻഡിൽ സൂക്ഷിച്ചിട്ടുണ്ട്. സ്പെയിനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ആദ്യത്തെ ലാറ്റിനമേരിക്കൻ രാജ്യമായി വെനിസ്വേല മാറിയത് 1811 ജൂലൈ 5. കാരക്കാസിൽ സമ്മേളിച്ച വെനിസ്വേലൻ കോൺഗ്രസ് സ്പാനിഷ് ഭരണത്തിൽ നിന്നുള്ള മോചനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുകൊണ്ട് വെനിസ്വേലൻ സ്വാതന്ത്ര്യ പ്രഖ്യാപന രേഖ ഒപ്പുവച്ചു. ഈ വിപ്ലവത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാന വ്യക്തികൾ ഫ്രാൻസിസ്കോ ഡി മിറാൻഡ, ലാറ്റിനമേരിക്കയുടെ വിമോചകൻ

0: എന്നറിയപ്പെടുന്ന സിമോൺ ബൊളീവർ എന്നിവരായിരുന്നു. ഈ ദിവസത്തിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ജൂലൈ 5 വെനിസ്വേലയിൽ സ്വാതന്ത്ര്യദിനമായി വലിയ രീതിയിൽ ആഘോഷിക്കുന്നു. ഫ്രഞ്ച് ഭരണത്തിൽ നിന്ന് 132 വർഷത്തെ പോരാട്ടത്തിനൊടുവിൽ അൾജീരിയ സ്വാതന്ത്ര്യം നേടിയത് 1962 ജൂലൈ 5 ഫ്രാൻസ് ജൂലൈ 3 അൾജീരിയയുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചിരുന്നെങ്കിലും 1830 ഫ്രഞ്ച് സൈന്യം അൾജീരിയയിൽ പ്രവേശിച്ച അതേ ദിവസമായ ജൂലൈ 5 ഓർമ്മയ്ക്കായാണ് ഔദ്യോഗിക സ്വാതന്ത്ര്യദിനമായി ജൂലൈ 5 തിരഞ്ഞെടുത്തത്. കോൺഗ്രസ് പാർട്ടിയുടെ കരുത്തനായ നേതാവും കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യനുമായിരുന്ന കെ കരുണാകരൻ 1918 ജൂലൈ 5 ജനിച്ചത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രി പദവിയിലിരുന്ന നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം. പാർട്ടി പ്രവർത്തകരും അനുയായികളും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും അദ്ദേഹത്തെ ലീഡർ എന്ന് വിളിച്ചു. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം തുടങ്ങിയ വലിയ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. പി വി നരസിംഹറാവു മന്ത്രിസഭയിൽ കേന്ദ്ര വ്യവസായ മന്ത്രിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1946 ജൂലൈ 5 ഫ്രഞ്ച് ഡിസൈനറായ ലൂയിസ് റിയാർഡ് ആധുനിക ബിക്നി നീന്തൽ വസ്ത്രം പാരീസിൽ വെച്ച് ആദ്യമായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. പസഫിക് സമുദ്രത്തിലെ ബിക്നി അറ്റോൾ എന്ന ദ്വീപിൽ അമേരിക്ക നടത്തിയ ആണവ ബോംബ് പരീക്ഷണത്തിൽ നിന്നാണ് ഈ വസ്ത്രത്തിന് ബിക്നി എന്ന പേര് ലഭിച്ചത്. ഈ വസ്ത്രം ഫാഷൻ ലോകത്തുണ്ടാക്കാൻ പോകുന്ന സാംസ്കാരിക സ്ഫോടനത്തെ സൂചിപ്പിക്കാനാണ് അദ്ദേഹം ഈ പേര് തിരഞ്ഞെടുത്തത്. അക്കാലത്ത് പാരീസിലെ പ്രശസ്ത മോഡലുകളൊന്നും ഈ വസ്ത്രം ധരിക്കാൻ തയ്യാറാകാതിരുന്നതിനാൽ മിഷേലിൻ ബെർണാർഡിനി എന്ന നർത്തകിയാണ് ഇത് ആദ്യമായി ധരിച്ച് പൊതുവേദിയിലെത്തിയത്. വസ്ത്രത്തിന് ഉപയോഗിച്ച തുണിയുടെ കുറവ് കാരണം ഒരു മാച്ച് ബോക്സിനുള്ളിൽ ഒതുക്കാൻ കഴിയുന്ന വസ്ത്രം എന്ന രീതിയിലാണ് ഇത് അന്ന് പരസ്യപ്പെടുത്തിയത്. അക്കാലത്ത് വളരെ വിവാദമുണ്ടാക്കിയ വസ്ത്രമായിരുന്നതിനാൽ ഇറ്റലി, സ്പെയിൻ, ബെൽജിയം തുടങ്ങിയ പല യൂറോപ്യൻ രാജ്യങ്ങളിലും തുടക്കത്തിൽ ബിക്നി നിരോധിച്ചിരുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
4: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേട്ടാലോ? യൂസുഫ് അലി കേച്ചേരി വരികളെഴുതി ജി ദേവരാജൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനമാണിത്. ചിത്രം സത്രത്തിൽ ഒരു രാത്രി.

0: അറിവിനപ്പുറത്ത് ഇത് രണ്ടും ആണല്ലോ നമ്മളെ തൊടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അത് ജീവിതത്തിൽ വലിയ സ്വാധീനമായിട്ടുണ്ട്. ഒരുപക്ഷെ അവിടെ ചെന്നില്ലായിരുന്നുവെങ്കിൽ ഒരു അധ്യാപകൻ ഇങ്ങനെയും ആകാം എന്നൊരു പെർസ്പെക്റ്റീവ് എനിക്കുണ്ടാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്വന്തമായിട്ട് ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ സ്ഥാപനം തുടങ്ങാനുള്ള ആർജവം തന്നത് ഇവരൊക്കെയാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
3: ടേസ്റ്റിനു വേണ്ടി ആരോഗ്യം ടോസ് ചെയ്യരുത്. ജീവിതം കൈപ്പുള്ളതാക്കുമെങ്കിൽ നാവിലെ രുചി കൊണ്ട് എന്ത് പ്രയോജനം? ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ആരണ്യകം കോവിൽനട മണ്ണന്തല.
4: ആയുരാരോഗ്യത്തിൽ നിന്ന് എലിപ്പനി പ്രതിരോധ മാർഗങ്ങളെ കുറിച്ച് ഡോക്ടർ അനീഷ് TS സംസാരിക്കുന്നു.
5: കേരളത്തിൽ ഇന്ന് പനികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ അപകടപ്പെടുത്തുന്ന രോഗം എലിപ്പനിയാണ്. എലിപ്പനിക്ക് പല പല കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അടിക്കടി പ്രളയം ഉണ്ടാകുന്നു എന്നുള്ളതുകൊണ്ട് പ്രളയത്തിന് ശേഷം വളരെ കൂടുതലായിട്ട് എലിപ്പനി ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്ന ഭൂപ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട് എലിപ്പനി ഉണ്ടാവുക. എപ്പോഴും നമ്മുടെ നാട്ടിൽ പകർച്ചപ്പനികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ അപായപ്പെടുത്തുന്ന 2 പനികൾ, അതിലൊന്ന് ഡെങ്കിപ്പനിയും മറ്റൊന്ന് എലിപ്പനിയുമാണ്. ഡെങ്കിപ്പനിക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം ഇടവിട്ട് പെയ്യുന്ന മഴയാണ്. അതേസമയം എലിപ്പനിക്ക് പ്രധാനപ്പെട്ട കാരണം തുടർച്ചയായിട്ട് പെയ്യുന്ന തീവ്രമായിട്ടുള്ള മഴയാണ്. നമുക്ക് എല്ലാവർക്കും ഒരുപക്ഷെ അറിയാമായിരിക്കും, ഈ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ നമ്മൾ ഇടപെടുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ കൈകാലുകളിലൊക്കെ ഉണ്ടാകുന്ന മുറിവുകളിലൂടെയാണ് എലിപ്പനിയുടെ അണുജീവികൾ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കടക്കുക. ഇപ്പോൾ കാണുന്ന വേറൊരു പ്രവണത, ഈ കന്നുകാലികളെ വളർത്തുന്ന ആളുകൾ, പുഴകളിലൊക്കെ നീന്തി കുളിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ മലിനജലത്തിൽ പണിയെടുക്കേണ്ടി വരുന്ന ആളുകൾ, ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ എലിപ്പനി ബാധ വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പാദങ്ങളുടെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ശരീരത്തിൽ മുറിവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെളിവെള്ളവുമായിട്ടോ അല്ലെങ്കിൽ മലിനജലവുമായിട്ടോ ഒക്കെ സമ്പർക്കത്തിൽ വന്നാൽ എലിപ്പനി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവുണ്ടെങ്കിൽ, ഇപ്പം ചിലപ്പോൾ മുറിവാകാം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കാലിൽ സോറിയാസിസ് പോലെയുള്ള തൊക്ക് രോഗങ്ങളുണ്ടാകും. ആ തൊക്ക് രോഗം നമ്മൾ ചൊറിഞ്ഞ് പൊട്ടിച്ച് ഒരുപക്ഷെ അവിടെ ചെറിയ മുറിവുണ്ടായിരുന്നിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ചീത്ത വെള്ളത്തിലൂടെ നടക്കുന്ന സമയത്ത് കാലിൽ വല്ല ആണിയോ അല്ലാന്നുണ്ടെങ്കിൽ കുപ്പിച്ചില്ലോ ഒക്കെ കൊണ്ടാലും ഇത്തരത്തിൽ എലിപ്പനിയുടെ അണുജീവികൾ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അപകട സ്വഭാവത്തോടുകൂടി മലിനജലവുമായിട്ട് സമ്പർക്കത്തിൽ വന്നാലോ അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ടെങ്കിലോ, ഇപ്പം നിന്റെ വീട്ടിലൊരു പശു ഉണ്ടെന്നുണ്ടെങ്കിൽ പശുവിൻ്റെ ചാണകം എടുക്കുന്ന സമയത്തും അതിൻ്റെ ഗോമൂത്രം കൈകാര്യം ചെയ്യുന്ന സമയത്തും അതിനെ കുളിപ്പിക്കുന്ന സമയത്തും ഒക്കെ ഞാൻ

0: നല്ലൊരു പാദരക്ഷ, കഴിയുന്നത് നമ്മൾ മുട്ടോളം എത്തുന്ന ബൂട്ടിന്റെ ഷേപ്പിലുള്ള പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ അല്ലെങ്കിൽ റബ്ബർ കൊണ്ടുണ്ടാക്കിയ പാദരക്ഷകൾ നമുക്ക് മേടിക്കാൻ കിട്ടും. അത്തരത്തിലുള്ള പാദരക്ഷകൾ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്ന ആളുകളുണ്ട്, ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് മലിനജലത്തിൽ ഇടപെടേണ്ടി വരുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകളൊക്കെ ഡോക്സിസൈക്ലിൻ എന്ന് പറയുന്ന ഗുളിക നമ്മുടെ തൊട്ടടുത്ത പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. എലിപ്പനി ഉണ്ടാകാനുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ 200 mg ഡോക്സിസൈക്ലിൻ, സാധാരണ ഡോക്സിസൈക്ലിൻ ഗുളിക 100 mg അളവിലാണ് വരിക. അതിന്റെ രണ്ട് ഗുളിക ആഴ്ചയിൽ ഒരു തവണ കഴിച്ചാൽ മതി. അതൊരു പൂർണ്ണ ഗ്ലാസ് വെള്ളത്തോടുകൂടി ഭക്ഷണത്തിന് ശേഷം അത് കഴിക്കുന്നത് എലിപ്പനി ബാധയിൽ നിന്നും അത് കാരണം ഉണ്ടാകുന്ന മരണം പോലെയുള്ള അവസ്ഥയിൽ നിന്നും രക്ഷിക്കുന്നതായിട്ടും രക്ഷപ്പെടുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പൊ എലിപ്പനി ബാധ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. മലിനജലത്തിലൂടെ വരുന്ന രോഗമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആളുകളെ അപകടപ്പെടുത്തുന്ന രോഗമായിട്ട് മാറിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ രോഗം പലപ്പോഴും ചികിത്സ തേടാനായിട്ട് വൈകുന്നുണ്ട്. ഉദാഹരണത്തിന് പനിയോടുകൂടി മഞ്ഞപ്പിത്തം, ശരീരത്തിൽ ശക്തമായിട്ടുള്ള വേദന, ഇതൊക്കെ എലിപ്പനിയുടെ ലക്ഷണങ്ങളാകാം. അപ്പൊ ഇത്തരം ലക്ഷണങ്ങളുള്ള ആളുകൾ രോഗ ചികിത്സ വൈകിപ്പിക്കരുത് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടില് മഞ്ഞപ്പിത്തം വരുന്ന സമയത്ത് ഏതെങ്കിലും പച്ചമരുന്നൊക്കെ കഴിച്ച് നിൽക്കുന്ന ഒരു സ്വഭാവം പല ആളുകളും കാണിക്കാറുണ്ട്. എലിപ്പനിയുടെ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. പനിയോടുകൂടി മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണമോ മൂത്രക്കുറവ് പോലെ തോന്നുകയോ അല്ലാന്നുണ്ടെ ശരീരം മുഴുവൻ നല്ല വേദനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനടി നമ്മളൊരു വൈദ്യസഹായം തേടണം. ആന്റിബയോട്ടിക് ചികിത്സയിലൂടെ പൂർണ്ണമായിട്ട് നമുക്ക് എലിപ്പനിയെ ചികിത്സിച്ച് മാറ്റാനായിട്ട് കഴിയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം പകർച്ചപ്പനികളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോറിറ്റിയാണ് എലിപ്പനി. അപ്പൊ എലിപ്പനിയെ നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്.
1: ആയുരാരോഗ്യത്തിലെന്ന് എലിപ്പനി പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അനീഷ് ടി എസ്.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
3: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
4: പേടിക്കണ്ട സർ, എം ആർ ടി ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
3: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി എം ആർ ടി ഹോം നീഡ്സ്. 10 km ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ സപ്ലൈ. സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
6: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45. ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
7: നമസ്തേ അനന്തപുരിയിൽ ഇനിയൊരു ചലച്ചിത്രഗാനമാണ്. ജി ദേവരാജന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയത്. ചിത്രം അമൃത ചുംബനം. ഗാനരചന യൂസഫ് അലിക്കേച്ചേരി.

സൂര്യതിലകം ചൂടി ഉഷസ്സു വന്നു, ഭാവി വധുവിൻ രൂപം തേടി മനസ്സുണർന്നു, എന്റെ മനസ്സുണർന്നു. ഉദയ സൂര്യതിലകം ചൂടി ഉഷസ്സു വന്നു, ഭാവി വധുവിൻ രൂപം തേടി മനസ്സുണർന്നു, എന്റെ മനസ്സുണർന്നു, എന്റെ മനസ്സുണർന്നു.

0: തൊഴിൽ ദർശനം.
1: കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിൽ മറൈൻ ക്രൂ വിഭാഗത്തിലെ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 25 ഒഴിവുണ്ട്. ജി പി ക്രൂ ഒഴിവ് 9, യോഗ്യത 10 ക്ലാസ്, സ്വിമ്മിംഗ് ടെസ്റ്റ് പാസ്സായിരിക്കണം. കൂടാതെ നിലവിലുള്ള STCW കോഴ്സ് സർട്ടിഫിക്കറ്റും വേണം. പ്രായം 60 വയസ്സ് കവിയരുത്. വിഞ്ച് ഓപ്പറേറ്റർ ഒഴിവ് 4, യോഗ്യത 10 ക്ലാസ് ജയം. നിലവിലുള്ള STCW സർട്ടിഫിക്കറ്റ് ഹാർബർ ക്രാഫ്റ്റ് നിയമമനുസരിച്ചുള്ള സെറാങ് അല്ലെങ്കിൽ ഉയർന്ന യോഗ്യതാ സർട്ടിഫിക്കറ്റും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 60 വയസ്സ് കവിയരുത്. ജൂനിയർ സൂപ്പർവൈസർ മറൈൻ ക്രെയിൻസ് ഒഴിവ് 4, യോഗ്യത ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ. പ്രായം 60 വയസ്സ് കവിയരുത്. എഞ്ചിൻ ഫിറ്റർ ഒഴിവ് 2, യോഗ്യത 10 ക്ലാസ് ജയവും എഞ്ചിൻ റൂം വാച്ച് കീപ്പിംഗ് സർട്ടിഫിക്കറ്റും. പ്രായം 60 വയസ്സ് കവിയരുത്. മറ്റ് തസ്തികകളും ഒഴിവും കുക്ക് 1, ഡെക്ക് ഹാൻഡ് 1, സീമാൻ ഗ്രേഡ് 3-1, സീമാൻ ഗ്രേഡ് 2-3. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി July 15. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cochinport.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.cochinport.gov.in. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേയിൽ സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് കോട്ടയിലെ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഗ്രൂപ്പ് സി ശമ്പള സ്കെയിൽ ലെവൽ 2, ഗ്രൂപ്പ് ഡി ശമ്പള സ്കെയിൽ ലെവൽ 1 തസ്തികകളിലായി 12 ഒഴിവുണ്ട്. വിദ്യാഭ്യാസ യോഗ്യത 10 ക്ലാസും ITI നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ 12 ക്ലാസ് വിജയം അഥവാ തത്തുല്യം. സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് യോഗ്യത സംബന്ധിച്ച വിശദ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. പ്രായം ലെവൽ 1 ശമ്പള സ്കെയിലുള്ള തസ്തികയിലേക്ക് 18-നും 33 വയസ്സിനും ഇടയിൽ, ലെവൽ 2 ശമ്പള സ്കെയിലുള്ള തസ്തികയിലേക്ക് 18-നും 30 വയസ്സിനും ഇടയിൽ. ഉയർന്ന പ്രായപരിധിയിൽ SC ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവ് ലഭിക്കും. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.nfr.indianrailways.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.nfr.indianrailways.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 19. കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിന് കീഴിലുള്ള ബീവേഴ്സ് സർവീസ് സെന്ററിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 29 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും ജൂനിയർ വീവർ 10, ജൂനിയർ പ്രിന്റർ 3, ജൂനിയർ അസിസ്റ്റന്റ് വീവിംഗ് 3, ജൂനിയർ അസിസ്റ്റന്റ് പ്രോസസിംഗ് 2, അറ്റൻഡന്റ് വീവിംഗ് 7, കാർപ്പന്റർ 4. യോഗ്യത, അപേക്ഷ അയക്കേണ്ട വിധം എന്നിവ ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.handlooms.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.handlooms.ac.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 3. ISROയ്ക്ക് കീഴിൽ ബംഗളൂരുവിലുള്ള URRAO സാറ്റലൈറ്റ് സെന്ററിൽ ജൂനിയർ റിസർച്ച് ഫെലോയാകാൻ അവസരം. 17 ഒഴിവുണ്ട്. യോഗ്യത ME/MTech, എഞ്ചിനീയറിംഗിൽ MSc, നെറ്റ്, ഗേറ്റ്, PhD പ്രവേശനത്തിന് കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന തത്തുല്യ പരീക്ഷ വിജയിച്ചിരിക്കണം. പ്രായം 28 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും

0: അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.isro.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.isro.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 11.
1: തൊഴിൽ ദർശനം.
2: നമസ്തേ. അനന്തപുരിയിൽ ഇനി കണ്ടതും കേട്ടതും.
3: എടീ തങ്കം,
4: ഓ
3: നീ ഈ വാർത്ത കണ്ടോ?
4: ഇത് പഴയ പത്രമല്ലേ?
3: ആ പഴയതല്ല, പക്ഷേ ഇത് പറയുന്നത് കണ്ടില്ലേ, സംസ്ഥാനത്ത് ജയിൽ പുള്ളികളുടെ ദിവസ വേതനം 620 രൂപയായി വർദ്ധിപ്പിച്ചെന്ന്.
4: ഓ അത് നല്ല കാര്യമല്ലേ, അവർ ശരീരം അനങ്ങി പണി ചെയ്തിട്ടാ കൂലി വാങ്ങുന്നത്. കേട്ടിട്ടില്ലേ ജയിൽ ചപ്പാത്തി, ജയിലിലെ ജൈവ പച്ചക്കറി എന്നൊക്കെ.
3: പച്ചക്കറി എന്ന് കേട്ടപ്പോഴാ എനിക്ക് ഒരു ഐഡിയ തോന്നുന്നത്.
4: എന്ത്?
3: നമുക്കും തുടങ്ങിയാലോടി പച്ചക്കറി കൃഷി.
4: എനിക്കിത് കേക്കുമ്പം പൊട്ടിച്ചിരിക്കാനാ തോന്നുന്നത്.
3: എന്താടി ഇതിലുത്ര ചിരിക്കാൻ?
4: കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ഇത് തന്നെയല്ലേ പറഞ്ഞത്?
3: ഞാൻ അങ്ങനെ പറഞ്ഞോ?
4: നമ്മൾ കഴിക്കുന്ന പച്ചക്കറികൾ മുഴുവൻ വിഷമാണെന്നും അത് ക്യാൻസർ ഉണ്ടാക്കുമെന്നും പത്രത്തിൽ വായിച്ചിട്ട് എന്താ നിങ്ങൾ തട്ടിവിട്ടത്? മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി ഉടനെ തുടങ്ങുമെന്നല്ലേ. എന്നിട്ട് എന്തായി? വെള്ളത്തിൽ വരച്ച വര പോലെ ആയില്ലേ?
3: മട്ടുപ്പാവിലെ കൃഷി ഇനി നടക്കുമെന്ന് തോന്നുന്നില്ലടി. പ്രായം ഇത്രയൊക്കെ ആയില്ലേ, മുകളിലോട്ട് കയറാൻ എത്ര പഠിക്കട്ടാടി, ക്ഷീണമെങ്ങാനും വന്നാലോ. ടോണും സ്ട്രോക്കും വന്നതാ. ഇനി കഷ്ടകാലത്തിന് കാലാവസ്ഥാ വ്യതിയാനം എങ്ങാനും സംഭവിച്ചാലോടി.
4: ഓ മട്ടുപ്പാവ് പരിസ്ഥിതി ലോല പ്രദേശമെന്നെങ്ങാനും പറയാതിരുന്നത് ഭാഗ്യം. എനിക്കെന്റെ നാവ് ചൊറിഞ്ഞു വരുന്നുണ്ട്. ഓ ഇത്ര മടിയനായി പോയല്ലോ ദൈവമേ. എന്റെ കണവൻ.
3: നിന്റെ കണവൻ വീടിന്റെ ഐശ്വര്യമാണെന്നല്ലേ നീ ഇന്നലെ പറഞ്ഞത്?
4: ആ അത് ഇന്നലെ. ഇന്ന് റെഡ് അലേർട്ടാ.
3: ഓ
4: പറഞ്ഞതൊക്കെ മാറും. ഒരു കാര്യം ഞാൻ പറയാം, വിഷരഹിത പച്ചക്കറി കഴിക്കണമെങ്കിലേ ശരീരം അല്പം വേർക്കേണ്ടി വരും.
3: ആ പറഞ്ഞത് കറക്റ്റ്, എനിക്കിഷ്ടപ്പെട്ടു. എന്നാലും പച്ചക്കറികൾ നിത്യവും വീട്ടുപടിക്കെ കൊണ്ടുവരുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാടി വേർക്കുന്നത്?
4: ഓ പറഞ്ഞു നാവെടുത്തില്ല. അതാ അങ്ങേരു പച്ചക്കറിയായിട്ട് വരുന്നുണ്ട്.
3: ആ വരുന്നത് പുതിയൊരാളാണല്ല.
5: അണ്ണാ ഞാൻ പുതിയ ആളാ, പേര് മത്തങ്ങ മദനൻ, താമസം വെള്ളരി കണ്ടെത്താ, പഠിച്ചത് കീരപ്പറമ്പ് പ്രൈമറി സ്കൂളിലാ, ഭാര്യ അമരമ്മ.
3: ഹോ എല്ലാം പച്ചക്കറിമയമാണല്ലോ.
5: ഞങ്ങള് പാരമ്പര്യമായിട്ട് ജൈവ കൃഷിക്കാരാ, കർഷക അവാർഡ് പലതവണ കിട്ടിയിട്ടുണ്ട്. കർഷക ശിരോമണി അവാർഡും എനിക്കാ. രാസവളങ്ങളോ കീടനാശിനികളോ ജനിതക മാറ്റം വരുത്തിയ വിത്തുകളോ ഞങ്ങൾ ഉപയോഗിക്കാറില്ല, 100% ജൈവവളങ്ങൾ മാത്രം. ചേച്ചി എന്തൊക്കെയാ വേണ്ടത് പെട്ടെന്ന് പറഞ്ഞോളൂ.
4: ആ പച്ചമുളകും പയറും പാവയ്ക്കും എടുത്തോ, 1/2 കിലോ വീതം കേട്ടാ. കോവയ്ക്കും കുറച്ചെടുത്തോ, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ.
5: ഓ നോക്കാനൊന്നുമില്ല ചേച്ചി, ഒരു രോഗവും വരില്ല. ഇതേ മദനന്റെ ഗ്യാരണ്ടിയാ, ക്യാൻസർ പടിക്ക് പുറത്താ. ഇതാ ചേച്ചി പച്ചക്കറി, 200 രൂപ.
4: ഓ അതിത്തിരി കൂടുതലാ.
5: ചേച്ചി ഇത് നാടനാ, വില കൂടും. എന്നാ ഞാൻ പോകുന്നു, മറ്റന്നാൾ വരാമേ.
3: കണ്ടിട്ടെല്ലാം നാടനാണെന്നാ തോന്നുന്നത്.
6: ആ നീ ഇതൊക്കെ എടുത്ത് അടുക്കളയിൽ കൊണ്ടുപോയി വയ്ക്ക്, ഞാൻ പത്രത്തിലെ ചരമകോളം ഒന്നുകൂടി നോക്കട്ടെ.
3: എടീ തങ്കം ഇങ്ങോട്ടൊന്ന് വന്നേ.
4: എന്താ എന്താ?
3: എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായടി.
4: എന്ത് തീരുമാനം? കാര്യം പറ മനുഷ്യ.
3: ഞാൻ മരിച്ചു പോകടി.
4: എന്നാരാ പറഞ്ഞേ?
3: പത്രത്തിലുണ്ടടി.
4: പത്രത്തിലോ?
3: നീ ഈ വാർത്ത കണ്ടോ, നാടൻ പച്ചക്കറികളിലും മാരക വിഷാംശം.
4: ഓ ഇത്രയുള്ളോ, അതിനാണോ ഈ നിലവിളി?
3: കേരളത്തിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറികളിലും കീടനാശിനികളുടെ സാന്നിധ്യം കൂടുതലാണെന്നാടി കാർഷിക കോളേജ് നടത്തിയ പരിശോധനയിൽ പറയുന്നത്. നമ്മൾ വാങ്ങിക്കഴിച്ച പയറിലും പാവയ്ക്കയിലും കോവയ്ക്കയിലും ഒക്കെയോ അധികവും വിഷം. ഞാനല്ലേടി കൂടുതൽ കഴിച്ചത്, ഞാൻ പോയാ നിനക്ക് ആരടി കൂട്ടിന്?
4: ഹോ അതെന്റെ കാര്യല്ലേ, ഞാൻ നോക്കിക്കോളാം. നിങ്ങളാ മോങ്ങലൊന്ന് നിർത്ത്, എന്നിട്ട് രക്ഷപ്പെടാൻ വല്ല വഴിയോ ഉണ്ടോ ഒന്ന് നോക്ക്.
3: നീ തന്നെ പറ, ഞാൻ എന്ത് ചെയ്യണം? മരത്തിൽ കയറണോ മട്ടുപ്പാവിൽ കയറണോ?
4: കഴിഞ്ഞ മാസം മട്ടുപ്പാവിൽ കയറി നോക്കാൻ ഞാൻ വിളിച്ചതല്ലേ, നിങ്ങൾ വന്നോ?
3: അന്നല്ലേടി ആധാർ കാർഡ് പുതുക്കാൻ വേണ്ടി നീ മുഖം മിനിക്കാൻ ബ്യൂട്ടി പാർലറിൽ പോയത്. പിറ്റേ ദിവസം ഞാൻ വിളിച്ചല്ല, അന്ന് നീ വന്നോ?
4: അന്നല്ലേ ഞാൻ മെഗാ തിരുവാതിര കളിക്കാൻ പോയത്.
3: അടുത്ത ദിവസവും ഞാൻ വിളിച്ചല്ല.
4: അന്നല്ലേ വിദേശത്തുനിന്ന് മക്കൾ വീഡിയോ കോളിൽ വിളിച്ചത്. വിശേഷങ്ങളൊക്കെ അറിയണ്ടേ, പെറ്റ വയറല്ലേ.
3: വയറ് കേടാവാതിരിക്കാൻ ഇന്ന് തന്നെ നമുക്ക് പച്ചക്കറി കൃഷി തുടങ്ങിയാലോടി.
4: യു ആർ കറക്റ്റ്, ഇന്ന് തന്നെ തുടങ്ങാം. വിഷരഹിത പച്ചക്കറി.

0: പച്ചക്കറി ഉൽപാദനം, അതാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. ഈ സന്ദേശം നാട്ടുകാരിൽ എത്തിച്ച് അവരെയും നമുക്ക് ബോധവൽക്കരിക്കണം. എന്റെ ഈ കാർഷിക നയം ഞാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുവാൻ ആഗ്രഹിക്കുന്നു.
1: ഓ, വായിൽ കൊള്ളുന്ന വാക്കുകൾ പറഞ്ഞാ പോരേടി, വൈപ്പ് വല്ല തെറിച്ചു പോവല്ലേ.
0: ഓ,
2: പിന്നണിയിൽ രാജ്മോഹൻ കൂവളശ്ശേരി, സുഷമ്മ അനിൽ, വിനോദ് കല്ലറ, രചന ജെ ഷംസുദ്ദീൻ.
3: സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
4: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
3: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
4: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
5: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
3: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റി ഗാലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
5: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താരൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
6: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
7: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
8: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
9: നമസ്തേ, അനന്തപുരിയിൽ ഇനിത ഒരു ചലച്ചിത്ര ഗാനമാണ് യേശുദാസ് പാടിയത്. ചിത്രം കല്യാണപ്പന്തലാണ്. ഗാനരചയിതാവ് യൂസഫലി കേച്ചേരിയും സംഗീത സംവിധായകൻ എറ്റി ഉമ്മറും.

ഇനി എം എം കീരവാണി എന്ന മരകതമണി സംഗീതം നൽകിയൊരു പാട്ടാണ് ചിത്രം പാടിയത്. ചിത്രം നീലഗിരി, ഗാനരചയിതാവ് പി കെ ഗോപി.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: അടുത്ത ഗാനം എം ജി ശ്രീകുമാറും ചിത്രയും പാടിയതാണ്. ഇനിയും ഒരു പ്രണയകഥ എന്ന ചിത്രത്തിലെ പാട്ടാണിത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾ, മരകതമണിയുടെ ഈണം.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30.
1: പ്രായോജകർ
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജുവലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
4: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 8:00.
5: നമസ്കാരം, പ്രധാന വാർത്തകൾ.
4: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കം. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിക്കും. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുടെ ക്ഷണപ്രകാരം നാളെ മുതൽ ബുധനാഴ്ച വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. മോദിയുടെ 4-ാമത്തെ ഇന്തോനേഷ്യൻ സന്ദർശനമാണ് ഇത്. പൊതുവിദ്യാലയങ്ങളിലെ പഠന സാഹചര്യങ്ങൾ ഗണ്യമായി മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. മലപ്പുറം ആദവനാട് മാട്ടുമ്മൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് കീഴിൽ മാത്രം 396.15 കോടി രൂപയുടെ പദ്ധതികൾ ഉൾപ്പെടുത്തി. ഫിഷറീസ് വകുപ്പിന് കീഴിൽ 35 കോടി രൂപയുടെയും സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ 37 കോടിയിലേറെ രൂപയുടെയും പദ്ധതികൾ കർമ്മപരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ മറ്റന്നാൾ ശികല ബോധവൽക്കരണ ദിനമായി ആചരിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തിയാകും പരിപാടി സംഘടിപ്പിക്കുക. എറണാകുളം പരിയത്തുകാവിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ കാക്കനാട് കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ വി പി സജീന്ദ്രൻ MLA കൈമാറി. 1000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ വീടുകളുടെ 3 വ്യത്യസ്ത സ്കെച്ചുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നോഡൽ കൌണ്ടർ ടെററിസ്റ്റ് ഫോഴ്സ് ദൌത്യത്തിന്റെ ഭാഗമായി നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് കേരള പോലീസുമായി ചേർന്ന് കൊച്ചി നഗരത്തിൽ മോക് ഡ്രിൽ നടത്തി. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, കൊച്ചി മെട്രോ, കൊച്ചി ഷിപ്പ്യാർഡ്, പെട്രോനെറ്റ് ലിമിറ്റഡ് എന്നിവിടങ്ങളിലായിരുന്നു മോക് ഡ്രിൽ. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ രാത്രി 8:00 മത്സരം. പ്രധാന വാർത്തകൾ ഇനി 10:00.

0: ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരുകയാണ്. നമ്മൾ ആദ്യം ചോദിച്ചിരുന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിനുള്ള സമയമാണിത്. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഭാഗ്യമുദ്രകൾ ഏതെല്ലാമാണ്? ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ ചോദ്യം. ശരി ഉത്തരം ഇതാണ്: മേപ്പിൾ, സായു, ക്ലച്ച്. അതായത് 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഭാഗ്യമുദ്രകൾ എന്ന് പറയുന്നത് മേപ്പിൾ, സായു, ക്ലച്ച്. ഇവ യഥാക്രമം മൂസ്, ജാഗ്വാർ, വെള്ളത്തലയൻ, കടൽപ്പരുന്ത് എന്നീ ജീവികളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അഡിഡാസ് ട്രയോണ്ടയാണ് ഈ ലോകകപ്പിൽ ഉപയോഗിക്കുന്ന പന്ത്. നമ്മൾ ഈ ലോകകപ്പിൽ ഉപയോഗിക്കുന്ന പന്ത് അഡിഡാസ് ട്രയോണ്ട. അടുത്ത പരിപാടി കാലം സാക്ഷി.
1: വൈക്കം മുഹമ്മദ് ബഷീർ. മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യസമര പോരാളിയുമായിരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിൽ ജനിച്ചു. തലയോലപ്പറമ്പിലെ മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലുമായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. സ്വാതന്ത്ര്യസമര പ്രസ്ഥാനങ്ങളിൽ ആകൃഷ്ടനായി അദ്ദേഹം കോഴിക്കോടെത്തുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേരുകയും 1930 ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. പ്രഭ എന്ന തൂലികാനാമത്തിലാണ് അദ്ദേഹം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ലേഖനങ്ങൾ എഴുതിയിരുന്നത്. സ്വതന്ത്രമായി ലോകസഞ്ചാരം നടത്തിയ അപൂർവം ചില എഴുത്തുകാരിൽ ഒരാളായിരുന്നു ബഷീർ. ജയകേസരിയിൽ പ്രസിദ്ധീകരിച്ച തങ്കമായിരുന്നു ബഷീറിന്റെ ആദ്യ കഥ. തുടർന്ന് പ്രേമലേഖനം, ആനവാരിയും പൊൻകുരിശും, മതിലുകൾ, പാത്തുമ്മയുടെ ആട്, സ്ഥലത്തെ പ്രധാന ദിവ്യൻ തുടങ്ങിയ നോവലുകളും, ഭൂമിയുടെ അവകാശികൾ, വിശ്വവിഖ്യാതമായ മൂക്ക്, ജന്മദിനം, വിശപ്പ് തുടങ്ങിയ കഥാസമാഹാരങ്ങളും അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. നിരവധി ലേഖനങ്ങളും സിനിമാ നാടക രചനയും അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. എട്ടുകാലി മമ്മൂഞ്ഞ്, മണ്ടൻ മുത്തപ്പ, ഒറ്റക്കണ്ണൻ പോക്കർ, ആനവാരി രാമൻ നായർ തുടങ്ങി സാഹിത്യ ലോകത്തിന് അന്നുവരെ അപരിചിതരായിരുന്ന മനുഷ്യരും ആട്, പട്ടി, പൂച്ച, കാക്ക എന്നീ ജീവികളും ഉൾപ്പെടെ ജീവനില്ലാത്ത മതിലുകളും വരെ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളായി ജനഹൃദയത്തിൽ ചേക്കേറി. ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന അദ്ദേഹം മലയാള സാഹിത്യ ലോകത്ത് ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാളായി അറിയപ്പെടുന്നു. ഒട്ടനവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട്. പത്മശ്രീ, കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പുകൾ, കാലിക്കറ്റ് സർവകലാശാലയുടെ ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് ബിരുദം, വള്ളത്തോൾ പുരസ്കാരം, അങ്ങനെ അദ്ദേഹത്തെ തേടി ഒട്ടനവധി അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും എത്തിയിട്ടുണ്ട്. സാധാരണക്കാരുടെ ജീവിതയാതനകളെയും ഹാസ്യത്തെയും തന്റെ കൃതികളിലൂടെ സാഹിത്യ ലോകത്തേക്ക് കൊണ്ടുവന്ന ആ ജനകീയ എഴുത്തുകാരൻ 1994 ജൂലൈ 5 തന്റെ 86 നമ്മോട് വിട പറഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ശബ്ദം കേൾക്കാം.
2: പിന്നെ ശാന്തി വേണം, സൗഖ്യം വേണം, വളരെ സുഖകരമായ മരണം വേണം, ശാന്തമായ മരണം.
3: ബഷീർ എത്രയോ കാലമായി നിരന്തരം മരണത്തെ പറ്റി പറയണ്ടല്ലോ, എന്താ കാര്യം?
2: മരണം എന്റെ കൂടെ എപ്പോഴും ഉണ്ട്, ഓർമ്മയുണ്ട്. എപ്പോഴും ഉണ്ട്. പണ്ട് ഞാൻ മരിക്കാൻ പോകുമ്പോഴാണ്
3: ജീവിതത്തില് മരണത്തെ നേരിട്ട വല്ല
2: അനുഭവങ്ങളുണ്ട്?
3: അതൊന്ന് പറയാമോ?
2: അത് വേണ്ട.
3: എപ്പോഴും അതിനെ പറ്റി പറയാറുണ്ട്, കത്തുകളിലൊക്കെ എഴുതും.
2: അത് എപ്പോഴും ഞാൻ ഓർക്കുക. ഓ, പണ്ട് 14 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ മരിക്കാൻ പോകണമെന്ന് തോന്നി. അത് എറണാകുളത്ത് വെച്ചാ ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഞാൻ മരിക്കുക. അപ്പോഴാണ് എഴുതിയത് അനർഘ നിമിഷം. നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് നീ മാത്രം അവശേഷിക്കാൻ പോവുകയാണ് യാത്രകളുടെ സമയമായി. അല്ല, അത് ആ ബദ്ധതയുണ്ട്.
3: ഇന്നിപ്പോ ഞാൻ എന്റെ സംശയം ചോദിക്കാം. കൃത്യമായ അർത്ഥത്തില് ബഷീർ ഒരു സൂഫിയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ യോജിക്കൂ?
2: പറയണ്ട,
3: പണ്ടങ്ങനെ ആയിരുന്നല്ലേ.
2: പണ്ടായിരുന്നു, ഇപ്പൊ അതല്ല. ജീവിതവും ജീവിതമായിട്ട് വേണ്ടവിനല്ലോ.
3: അത്ര വ്യക്തമായ കാര്യം ചോദിക്കട്ടെ, ബഷീറിന് ഈ പ്രായത്തിലും പ്രണയലേഖനം കിട്ടുന്നുണ്ട് എന്നൊരു കഥയുണ്ട്
2: നാട്ടിലൊക്കെ.
3: ഇതിനൊക്കെ മറുപടി അയക്കുന്നുണ്ടോ?
2: ഇപ്പോഴല്ല.
3: ബഷീർ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടല്ലോ. ഈ വലിയ യാത്രയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്?
2: അങ്ങനെ പറയാനില്ല.

0: നാട് തന്നെ ഇഷ്ടം.
1: ബഷീർ ഒരു പാചകക്കാരനാണെന്നൊരു കഥയുണ്ട്.
0: പാചകം ചെയ്യും.
1: ബഷീർ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ?
2: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ശബ്ദം. ഇനിയൊരു ചലച്ചിത്ര ഗാനമാണ്. ജോക്കർ എന്ന ചിത്രത്തിന് വേണ്ടി യൂസഫലി കേച്ചേരിയും മോഹൻ സിത്താരയും ഒരുക്കിയ പാട്ട് യേശുദാസ് പാടിയത്.

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്യുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോൺ, കണ്ണമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: ആ മാഷേ, സുഖാണോ?
1: ആ, സുഖം തന്നെ, സുഖം തന്നെ.
2: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
2: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
1: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
3: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
4: പഠിക്കൂ BTech നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
3: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
4: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
6: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
7: നമുക്കു ചുറ്റും കാനറ ബാങ്ക് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കായി സംഘടിപ്പിക്കുന്ന കമ്പ്യൂട്ടർ പരിശീലനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. 18-നും 25-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 9349932-3676. നമ്പർ ഒരിക്കൽ കൂടി 9349932-3676. തിരുവനന്തപുരം മുടവൻമുകൾ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അപ്രോച്ച് റോഡിന്റെ പണികൾ ആരംഭിക്കുന്നതിനാൽ July 6 മുതൽ 1.5 മാസത്തേക്ക് ഈ വഴിയിലെ ഗതാഗതം നിരോധിച്ചതായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ജർമ്മൻ സാംസ്കാരിക കേന്ദ്രമായ ഗോയ്ഥെ സെന്ററും കുട്ടികൾക്കായി ജർമ്മൻ ഭാഷാ കോഴ്സ് ആരംഭിക്കുന്നു. 10 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി A1 കോഴ്സാണ് തുടങ്ങുന്നത്. വെള്ളി ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മുതൽ 6:30 വരെയാണ് ക്ലാസ്. ഫോൺ നമ്പർ 0471-2300-777. ഒരു മൊബൈൽ നമ്പർ കൂടിയുണ്ട്, 9745160067. 9745160067. ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമന്വയിപ്പിച്ചുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കെൽട്രോണിൽ ആരംഭിച്ചു. ഫോൺ നമ്പർ 8590-3689-88. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 8590-3689-88. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ഏർപ്പെടുത്തിയ ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരത്തിന് അപേക്ഷകൾ ക്ഷണിച്ചു. 12 വിഭാഗങ്ങളിലായി 15 പുരസ്കാരങ്ങൾ നൽകും. അപേക്ഷ ഈ മാസം 31-ന് മുൻപ് മെമ്പർ സെക്രട്ടറി കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് കൈലാസം, TC 24/32-19, ബെൽഹാവൻ ഗാർഡൻസ്, കവടിയാർ PO, തിരുവനന്തപുരം 6950-03 എന്ന വിലാസത്തിൽ അയക്കണം. വിലാസം ഒരിക്കൽ കൂടി പറയുന്നു, മെമ്പർ സെക്രട്ടറി കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് കൈലാസം, ബെൽഹാവൻ ഗാർഡൻസ്, കവടിയാർ PO, തിരുവനന്തപുരം 6950-03. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും. ഇനിയൊരു ചലച്ചിത്ര ഗാനത്തിലേക്കാണ്. യൂസുഫലി കീച്ചേരി തോലിക ചലിപ്പിച്ച്, SP വെങ്കടേഷ് ഈണം പകർന്ന ഭീഷ്മാചാര്യ എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രപാടിയ ഗാനം.

0: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
1: പേടിക്കണ്ട സർ, എം ആർ ടി ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
0: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി എം ആർ ടി ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ സപ്ലൈ. സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.

0: സുഹൃത്തും.
1: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആര്യശാല.
2: വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്ന മണക്കാട് നാഷണൽ കോളേജ് ബിരുദ ബിരുദാനന്തര കോഴ്സുകൾക്കൊപ്പം ലേണിംഗ് ഇസ് ലൈഫ് എന്ന പദ്ധതിയുടെ ഭാഗമായി സിവിൽ സർവീസ് സപ്പോർട്ട്, വിദേശ ഭാഷാ പഠനം, ലൈഫ് സ്കിൽ ട്രെയിനിംഗ് എന്നീ പ്രോഗ്രാമിലൂടെ വിദ്യാർത്ഥികൾക്ക് മികച്ച കരിയർ സമ്മാനിക്കുന്നു.
3: ഉടൻ ജോയിൻ ചെയ്യൂ നാഷണൽ കോളേജ് മണക്കാട്.
4: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
5: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
6: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
7: ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
8: മഴ എന്ന ചിത്രത്തിലെ ഗാനമാണിനി ചിത്രയും രവീന്ദ്രനും പാടിയത്. യൂസഫലി കെച്ചീരിയുടെ വരികളാണ് രവീന്ദ്രന്റെ സംഗീതവും.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ട് സാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
5: മാധവിയമ്മയ്ക്ക് ഇപ്പോൾ അവസ്മാരമിളകാറില്ല. ഇടയ്ക്ക് തലചുറ്റലുണ്ടാകും, കുറെ നേരം കണ്ണു ചിമ്മിക്കിടക്കും. ആകെ വിയർപ്പിൽ കുളിച്ചു കിടക്കുന്ന അമ്മയ്ക്ക് ബാലാമണി വീശിക്കൊടുത്തു. രാധ കുറച്ച് പച്ചവെള്ളവുമായി എത്തി, അത് കുടിച്ച് ഒന്ന് നിവർന്നിരുന്നു. നെടുവീർപ്പിട്ടു, എന്നിട്ട് തലമുടി കൂട്ടിപ്പിടിച്ച് കെട്ടിക്കൊണ്ട് അടുക്കളയിലേക്ക് കടക്കുകയും ചെയ്തു. എന്തേ അമ്മയ്ക്ക്? മാസ്റ്റർ ചോദിച്ചു. തലചുറ്റൽ. ഒരു മൂളൽ മാത്രം, പിന്നെ കൂന്നിരിക്കും, എന്തൊക്കെയോ വിചാരിക്കും. വിശപ്പ് പൊറുക്കാതുള്ള ഗോപാലകൃഷ്ണന്റെ നിലവിളിയാണ് പലപ്പോഴും ആ ഇരിപ്പിൽ നിന്ന് എഴുന്നേൽപ്പിക്കുക പതിവ്. അയാൾ അവനെ വിളിച്ചടുത്തിരുത്തി. 7 വെള്ളക്കുതിരകളെ പൂട്ടിയ തേരിൽ നായാട്ടിനു പോയ രാജകുമാരന്റെ കഥ പറഞ്ഞുകൊടുക്കും. വിശ്വവും താടിക്ക് കൈയും കൊടുത്ത് ആ കഥ കേട്ടുകൊണ്ടിരിക്കും. പലപ്പോഴും എന്നിട്ട് എന്ന് ചോദിക്കുന്നത് വിശ്വമാണ്. 7 വെള്ളക്കുതിരകളെ പൂട്ടിയ രഥത്തിലിരിക്കുന്ന ആ രാജകുമാരൻ നായാട്ടിന് വനാന്തർ ഭാഗത്തേക്ക് പോകുന്നതും അവിടെ വെച്ച് ഒരു പാറയായി നിന്നിരുന്ന അസുരൻ പെട്ടെന്ന് ഗുഹ പോലെ വായ പിളർന്ന് രാജകുമാരനെ തേരോടുകൂടി വിഴുങ്ങുന്നതുമായ കഥ കേൾക്കുമ്പോൾ വിശ്വം തന്നെത്താൻ വിസ്മരിക്കും. എന്നിട്ട് ഞെട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കും, അയ്യോ, അസുരൻ വായ പൂട്ടിയോ? ഉവ്വ, വായിൽ പല്ലില്ലേ? ഓരോ പല്ല് ഈ കോലായോളം വലിപ്പമുണ്ട്. രാജകുമാരന്റെ മേലൊക്കെ തട്ടില്ലേ? രാജകുമാരൻ തേരിലല്ലേ? അത് പറഞ്ഞത് ഗോപാലകൃഷ്ണനാണ്. എന്നിട്ട്? വിശ്വം ചോദിച്ചു. ആ ഗുഹയുടെ അറ്റത്ത് നീണ്ടുപോകുന്ന കുഴൽ വഴികളുണ്ട്, അതൊക്കെ അസുരന്റെ വയറ്റിലെ കുടലുകളാണ്. രാജകുമാരൻ ആ കുഴൽ വഴികളിലൂടെ തേരോടിച്ചു പോയിപ്പോയി. ഒടുവിൽ ഒരു മൈതാനത്ത് വന്നു ചേർന്നു. ആ മൈതാനത്ത് അതിസുന്ദരിയായ ഒരു രാജകുമാരി കിടന്നുറങ്ങുന്നു. രാജകുമാരി കമ്മലിട്ടിട്ടുണ്ടോ? രാധയ്ക്ക് ഒരു സംശയം. ഉണ്ട്. കഴുത്തിലോ? അനേകം ആഭരണങ്ങൾ, ഒക്കെ രത്നം പതിച്ചതാണ്. മുല്ലപ്പൂ തൈലം പുരട്ടിയിട്ടുണ്ടോ? പിന്നെ

0: രാജകുമാരന്റെ തേരില് കേട്ടപ്പോൾ രാജകുമാരി ഞെട്ടി ഉണർന്നു. പേടിച്ചോ? ഗോപാലകൃഷ്ണൻ ചോദിച്ചു. ഇല്ല, രാജകുമാരിക്ക് രാജകുമാരന് വലിയ ഇഷ്ടമായി. ഒരു മന്ത്രം പറഞ്ഞുകൊടുത്തു, അത് ജപിച്ച് തേരിൽ കയറിയിരുന്നാൽ എവിടെ വേണമെങ്കിൽ പോകാം. ഭൂമിയുടെ അറ്റത്തൊക്കെ പോയി നോക്കാവോ? വിശ്വം ധൃതിയിൽ ചോദിച്ചു. ഉവ്വ്. എന്നിട്ട് രാജകുമാരനും രാജകുമാരിയും മന്ത്രം ജപിച്ച് തേരിൽ കയറിയിരുന്നു. കാടും മേടും മൈതാനങ്ങളും പുഴകളും ഒക്കെ കടന്ന് ആ തേരങ്ങനെ പോയി. ഏഴു വെള്ളക്കുതിരകളെ പൂട്ടിയ ആ തേരു പായുന്നതിനിടയിൽ ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. മാസ്റ്ററുടെ വീട്ടിലെ കഷ്ടപ്പാട് വർദ്ധിക്കുകയും ചെയ്തു.
1: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.

0: തൃശൂർ ഫാഷൻ ജ്വല്ലറി സ്മൃതി മധുരം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
3: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
0: ഒരു കാലത്ത് കാർഷിക സമൃദ്ധിയുടെ കളിത്തൊട്ടിലായിരുന്ന കേരളം. കേരം തിങ്ങുന്ന കേരളനാട് കാർഷിക സംസ്കൃതിയിലൂടെ പുലർന്നുപോന്നു. നെൽവയലും നെൽക്കതിരും കറ്റമതിയും ജീവിതോപാധിയുടെ ഭാഗമാക്കി മാറ്റിയ ഒരു ജനതയുടെ സാമൂഹ്യ ആവിഷ്കാരമായിരുന്നു ഈ നാട്. കൂട്ടായ്മയുടെ ശക്തിയിൽ പൊലിച്ചു നിന്നു ഇവിടുത്തെ പച്ചനിലങ്ങൾ. ചേറിൽ വയൽവരമ്പിൽ മുട്ടിടുന്ന സൗഹൃദങ്ങൾ, പ്രണയങ്ങൾ, കൂട്ടായ്മകൾ, സാമ്പത്തിക സ്രോതസ്സിന്റെ ഉറവരമായ ഉറവിടമായ ഭൂമി. ജീവിതത്തിന്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും ആഘോഷങ്ങളും ഈ മണ്ണിലവർ പെയ്തു തീർത്തു. മേഘമൊന്നു കറുത്താൽ മുഖം വാടുന്ന ആവണിത്തന്നിലിൽ വസന്തകാലത്തെ പുഞ്ചിരി പോലെ എതിരേറ്റ, നിറവയറുണ്ണാൻ എല്ലുമുറിയെ പണിയെടുത്ത ഒരുപറ്റം ജനതയുടെ കഥകൾ സിനിമയിലൂടെയും മിന്നിമാഞ്ഞുപോയി. അത്തരം ചില ഗാനങ്ങളും കൊയ്ത്തുപാട്ടിന്റെ ഈണവുമായി കടന്നുപോയി. വിത്തുവിതയും കൊയ്ത്തുപാട്ടും ചെളിവരമ്പിന്റെ വെള്ളപ്പാച്ചിലും ഉണർത്തുപാട്ടാകുന്ന ഗാനങ്ങൾ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിലൂടെ ഇന്നിതാ. കാമധേനു എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും സംഘവും പാടിയതാണ് ആദ്യത്തെ പാട്ട്.

0: ഇന്നത്തെ സ്മൃതി മധുരം ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം നമുക്ക്. ആചാര്യൻ എന്ന ചിത്രത്തിലെ ഗാനമാണിത് ചിത്രപാടിയത്. ബിജു തിരുമലയുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര. ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
3: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
2: ഇൻറോയൽ അപ്ടോൺ, കള്ളമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
3: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
4: സ്റ്റേഡിയം എഫക്ടിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: 82 വർഷത്തിന്റെ സ്വർണ്ണത്തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
7: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
6: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
8: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
9: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
8: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
10: കണ്ണൂർ രാജന്റെ സംഗീതത്തിൽ ചിത്രപാടിയ ഗാനമാണിനി. വാർദ്ധക്യപുരാണം എന്ന ചിത്രത്തിനുവേണ്ടി ഈ പാട്ടെഴുതിയത് S. കുണ്ടൂർ.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോപ്പ് കണ്ണമ്പുല ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: ആ മാഷേ, സുഖാണോ?
3: ആ സുഖം തന്നെ, സുഖം തന്നെ.
2: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
3: അവ ITI ചേർന്നോ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
2: ആ വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
1: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
4: നമസ്തേ അനന്തപുരിയിലൂടെ ഒരു പാട്ടുകൂടി നമുക്ക് കേട്ടാലോ? ആദ്യത്തെ കഥ എന്ന ചിത്രത്തിന് വേണ്ടി വയലാറും MK അർജുനനും ഒരുക്കിയ പാട്ടാണ് യേശുദാസ് പാടിയത്, ഭാമിനി ഭാമിനി.

ഇന്നത്തെ നമസ്തേ അനന്തപുരി ഈ ഗാനത്തോടെ പൂർത്തിയാക്കട്ടെ. ഇന്നത്തെ നമസ്തേ അനന്തപുരി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തന്നെ കരുതുന്നു. ഈ പരിപാടിയുമായി നിങ്ങളോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് സ്മിത സുരേഷ്. നമസ്തേ അനന്തപുരി വീണ്ടുമെത്തും നാളെ രാവിലെ.

ഇപ്പോൾ ഗാനപഹാരം. 2021 മുതൽ 2025 വരെ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഇന്നത്തെ ഗാനപഹാരത്തിൽ. ആദ്യം നമുക്ക് പി ടി ബിനു എഴുതി അരുൾദേവ് ഈണമിട്ട പാട്ട് കേൾക്കാം. ശ്വേതാ മോഹനും നിഖിൽ മാത്യുവും പാടിയതാണ് ഈ ഗാനം. ചിത്രം അമ്പലമുക്കിലെ വിശേഷങ്ങൾ.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
1: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
3: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്യുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
1: ഇൻറോയൽ അപ്ടോൺ, കള്ളമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
3: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
4: പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
5: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
4: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
5: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
6: സമയത്ത് വിത്ത് വിതച്ചാൽ നിങ്ങൾക്ക് വമ്പൻ വിളവ് കിട്ടുമെന്ന് ഉറപ്പാണ്.
7: കർഷകനേക്കാൾ നന്നായി കൃഷി അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ മാസ്റ്ററേ? സമയത്ത് തന്നെ വിത്ത് വിതച്ചത്.
6: ഞാൻ കാർഷിക വിളയെ കുറിച്ചല്ല, NPS സഞ്ജയിനെ കുറിച്ചാണ് പറയുന്നത്.
7: ഏ മാസ്റ്ററേ, NPS സഞ്ജയ് എന്ന് വെച്ചാൽ എന്താ?
6: ഭാരത സർക്കാരിന്റെ ഒരു അതോറിറ്റിയായ PFRDA നടത്തുന്ന പെൻഷൻ പദ്ധതിയാണ് NPS സഞ്ജയ്. വെറും 250 രൂപയ്ക്ക് അക്കൗണ്ട് തുറക്കുകയും അത് അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് മാസം തോറും പെൻഷൻ ലഭിക്കും. ഇന്ന് തന്നെ NPS സഞ്ജയിൽ സമ്പാദ്യം ആരംഭിക്കൂ, ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുമായോ നിങ്ങളുടെ ബാങ്കുമായോ ബന്ധപ്പെടുക. ഭാവിയിലേക്ക് തയ്യാറാകൂ NPS സഞ്ജയ്ക്കൊപ്പം.
8: അടുത്ത ഗാനം 2021 പുറത്തിറങ്ങിയ ചങ്ങായി എന്ന ചിത്രത്തിലെ പാട്ടാണ്. ഹാഷിം നസീർ എഴുതി, മോഹൻ സിത്താര സംഗീതം പകർന്ന, സുദീപ് കുമാറും ഷഹീറ നസീറും പാടിയ പാട്ട്.

ഗാനഭാരത്തിൽ ഇനി ചതുർമുഖം എന്ന ചിത്രത്തിനു വേണ്ടി ശ്വേത പാടിയ പാട്ടാണ്. മനോമഞ്ജിത്തിൻ്റെതാണ് വരികൾ, ഡാൺ വിൻസെൻ്റിൻ്റെ സംഗീതവും.

0: अरे मोहन भाई, काफी बिजी लग रहे हो।
1: मैं सोच रहा हूँ कि बिजनेस शुरू करूँ। एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी। पेमेंट लिंक भी भेजा है।
0: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है। धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं।
1: सच?
0: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो। सतर्क रहें और ऑनलाइन ठगों से बचें।
1: समझ गया।
2: ആ മാഷേ, സുഖാണോ?
3: ആ സുഖം തന്നെ, സുഖം തന്നെ.
2: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
3: അവ ITI ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
2: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
4: പൊതുജനതാൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
5: വിനായക് ശശികുമാർ എഴുതി, രഞ്ജൻ രാജ് ഇണമിട്ട് ജി വേണുഗോപാൽ പാടിയത്. ചിത്രം കാണെ കാണെ.

0: സമയം 10 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: മുൻ കേന്ദ്രമന്ത്രി രാംവിലാസ് പസ്വാന് ജന്മദിനത്തിൽ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് സ്മരണാഞ്ജലി അർപ്പിച്ചു. സാമൂഹിക നീതി, ജനാധിപത്യ മൂല്യങ്ങൾ എന്നിവയ്ക്കായി രാംവിലാസ് പസ്വാൻ ജീവിതം ഒഴിഞ്ഞുവെച്ചുവെന്ന് രാജ്നാഥ് സിംഗ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വെനസ്വേലയിൽ തുടർച്ചയായുണ്ടായ ഭൂകമ്പങ്ങളെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 2954 ഉയർന്നതായി നാഷണൽ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ്. രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇന്ത്യ ഇസ്രയേൽ ഉഭയകക്ഷി നിക്ഷേപ കരാർ പ്രാബല്യത്തിലായി. 2025 സെപ്റ്റംബർ 8 ന്യൂഡൽഹിയിൽ കരാർ ഒപ്പുവച്ചത്. പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ. സംസ്ഥാനതല ചടങ്ങ് കോഴിക്കോട് തലക്കുളത്തൂർ CMM ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി എൻ ശംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗികളെ തറയിൽ കിടത്തുന്നത് ഒഴിവാക്കാൻ ഇടപെടുമെന്ന് ആരോഗ്യവകുപ്പ്. തിരക്ക് കൂടിയ വിഭാഗത്തിൽ നിന്ന് രോഗികളെ പുലയനാർകോട്ട നെഞ്ചുരോഗ ആശുപത്രിയിലേക്ക് മാറ്റുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ജമ്മുകാശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിൽ നിരോധിത സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയിൽപ്പെട്ട 2 ഭീകരരെ സുരക്ഷാസേന വളഞ്ഞു. മീമന്തർ മേഖലയിലെ തോട്ടത്തിൽ ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് തിരച്ചിൽ ആരംഭിച്ചത്. അമേരിക്കയിൽ കടുത്ത ഉഷ്ണതരംഗം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. താപസൂചിക 46 ഡിഗ്രി സെൽഷ്യസ് കവിയുമെന്ന് US നാഷണൽ വെതർ സർവീസ് അറിയിച്ചു. ഇടുക്കി തങ്കമണിയിൽ യുവാവ് ചെക്ക് ഡാമിൽ മുങ്ങിമരിച്ചു. തമ്പുരാൻകുന്ന് ചെമ്പകത്തിനാംകുഴിയിൽ അബിനാണ് സ്വന്തം കൃഷിയിടത്തിലെ ചെക്ക് ഡാമിൽ മുങ്ങിമരിച്ചത്. പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

ആകാശവാണി. ഓർമ്മച്ചെപ്പ്, വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ ജെ ജോഷിലാൽ.

ഗുരു, എന്നെ എല്ലാവരും കളിയാക്കുന്നു. ഞാനൊരു കഴിവുമില്ലാത്ത ഒരാളാണ് എന്ന് പറഞ്ഞ് കൊച്ചുകുട്ടികൾ പോലും എന്നെ കളിയാക്കുകയാണ്. എനിക്കാണെങ്കിൽ എല്ലാവരും പേടിയുമാണ്. ഗുരു അവനെ ആകെ ഒന്ന് നോക്കി. അവൻ പരിങ്ങി നിൽക്കുകയാണ്. കുഞ്ഞേ, നീ ആ തടാകം കണ്ടോ? എന്ത് നിശ്ചലമാണത്! എന്നാൽ അതിനുള്ളിൽ എന്തൊക്കെ ഉണ്ടെന്നോ അതിലെന്തൊക്കെ വസ്തുക്കൾ വീഴുന്നുണ്ടെന്നോ നമുക്കറിയാമോ? എന്നിട്ടും അതിങ്ങനെ നിശ്ചലമായി നിൽക്കുകയല്ലേ? നമുക്ക് നേരെ വരുന്ന ഏത് പ്രതിസന്ധിയെയും സമചിത്തതയോടെ

നേരിട്ടാൽ അവ നമുക്ക് അത്ര പെട്ടെന്നൊന്നും ദോഷം വരത്തില്ല. സമാധാനമായി പോകൂ. ഇനി ആരെങ്കിലും നിന്നെ കളിയാക്കിയാൽ മൗനമായി അവരെ നോക്കി പുഞ്ചിരിക്കൂ. നിന്റെ മനസ്സിന്റെ വെളിച്ചം നിനക്ക് ആശ്വാസം നൽകും. പലപ്പോഴും നമ്മുടെ മനസ്സാണ് നമ്മുടെ ശക്തി. പ്രതിസന്ധികളെ തന്മയത്വത്തോടെ നേരിടാൻ മനസ്സിനെ ശക്തിപ്പെടുത്തിയാൽ മതിയെന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ ശക്തിയോ നമ്മിൽ ഉറങ്ങിക്കിടപ്പുണ്ട് താനും.

ഓർമ്മിച്ചപ്പിലെ ഇന്നത്തെ ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശാസ്തമംഗലത്ത് നിന്നും രാജ് പണിക്കർ. ആകാശവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവാണ് രാജ് പണിക്കർ ശാസ്തമംഗലം. അദ്ദേഹത്തിന്റെ ഓർമ്മകളിലൂടെയാണ് ഇന്ന് ഓർമ്മച്ചപ്പ് ആദ്യം സഞ്ചരിക്കുന്നത്. കത്ത് വായിക്കാം. ആദ്യമായി ഓർമ്മച്ചപ്പിന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഒപ്പം ഓർമ്മച്ചപ്പിനെ തന്നെ കുറിച്ചൊരു ഗാനവും. ഓർമ്മച്ചപ്പേ ഓർമ്മച്ചപ്പേ, ഓർമ്മകൾ നീർത്തും മാഗന്ത പൂന്തോപ്പേ, ഒരു നറുവാക മലർച്ചോപ്പേ, നീ ഓർത്തോർത്താൽ തേൻകിനിയും മല്ലിപ്പൂവേ. ഓർമ്മച്ചപ്പിനെ കുറിച്ചുള്ള വരികൾ അങ്ങനെ തുടർന്നു പോവുകയാണ്. നെറ്റിയിൽ ചാർത്തിയ മായികവർണ്ണ തിലകമോ, മായാഗന്ധർവപുരിയിൽ നിന്നെത്തിയ മാസ്മര അമൃത നിശ്ചരിയോ എന്നൊക്കെ അദ്ദേഹം കവിഭാവനയോടുകൂടി വർണ്ണിച്ചിരിക്കുന്നു. കത്ത് തുടർന്ന് വായിക്കാം. കാര്യത്തിലേക്ക് കടക്കട്ടെ. 1977 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും പുറത്തിറങ്ങിയ ഞങ്ങളുടെ ഡിഗ്രി ബാച്ചുകാർ, അതായത് 45 പേർ, ഒരു മുത്തുമാല പോലെയായിരുന്നു. ആ മാലയിലെ മുത്തുകൾ കാലം പോകെ പലയിടങ്ങളിലായി കൊഴിഞ്ഞുപോയി. ആ കൊഴിഞ്ഞുപോയ വെൺമുത്തുകളെ വീണ്ടെടുത്ത് പൂർവാധികം ഭംഗിയോടെ ഒരു മുത്തുമാല കോർക്കുവാനായിരുന്നു ഞങ്ങളിൽ ചിലരുടെ തീവ്രശ്രമം. അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ വീണ്ടെടുക്കുവാൻ 50 വർഷത്തിന് ശേഷം ഒരു ഭഗീരഥ പ്രയത്നം തന്നെ നടത്തേണ്ടി വന്നു. അതിന് മുന്നിട്ടിറങ്ങിയത് PS പ്രദീപ്, രമേശൻ KP എന്നിവരായിരുന്നു. പല മുത്തുകളെയും വീണ്ടെടുത്തു. അതിലൊരു മുത്തായ സുഗുണൻ കേശവദാസപുരത്തെ കണ്ടെത്തുവാൻ ഓർമ്മച്ചപ്പാണ് കാരണമായത്. സൗമ്യനും മിതഭാഷിയും സംഗീതപ്രിയനും പഠിക്കുന്ന കാലത്ത് തന്നെ കടുത്ത ആകാശവാണി ഫാനുമായിരുന്നു സുഗുണൻ. കൊല്ലം മുനിസിപ്പൽ ഓഫീസിൽ നിന്നും റവന്യൂ ഇൻസ്പെക്ടറായി ഉദ്യോഗത്തിൽ നിന്നും വിരമിച്ചു. മെയ് മാസത്തിലെ ഓർമ്മച്ചപ്പിൽ അദ്ദേഹം ഒരു ഗാനം ആവശ്യപ്പെട്ടു. സൗഹൃദത്തിന്റെ ഒരു പാലം പണിയുക കൂടിയാണ് ഓർമ്മച്ചപ്പ് ചെയ്തു വരുന്നത് എന്ന കാര്യം ഇവിടെ പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. എന്നോടൊപ്പം തിരുവനന്തപുരം മോഡൽ സ്കൂളിലും ആർട്സ് കോളേജിലും യൂണിവേഴ്സിറ്റി കോളേജിലും പഠിച്ച സുഹൃത്തും എന്റെ അയൽവാസിയുമായിരുന്നു AL വിനോദ്. സെക്രട്ടേറിയറ്റിൽ നിന്നും അദ്ദേഹം അഡീഷണൽ സെക്രട്ടറിയായി റിട്ടയർ ചെയ്തു. ഇത്രയും വർഷങ്ങളിൽ ഒന്നിച്ച് പഠിച്ചതുകൊണ്ടും അയൽവാസിയായതും കൊണ്ടാകണം ഞങ്ങൾ തമ്മിൽ വല്ലാത്തൊരു ആത്മബന്ധമുണ്ടായിരുന്നു. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ ഞാൻ ആകാശവാണിയിലൂടെ ലളിതഗാനങ്ങൾ എഴുതിയിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ തീക്ഷ്ണത എനിക്കറിയാൻ കഴിഞ്ഞത് ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവത്തിലൂടെയായിരുന്നു. 1978, അതായത് 48 വർഷങ്ങൾക്ക് മുമ്പാണ് സ്നേഹിക്കാൻ സമയമില്ല എന്ന മലയാള ചിത്രത്തിലൂടെ ഞാൻ എഴുതിയ ഒരു ഗാനം പുറത്തുവരുന്നത്. ആ സിനിമ റിലീസായ ആദ്യ ദിനത്തിലെ ആദ്യ ഷോ തന്നെ പ്രിയ സുഹൃത്ത് പോയി കണ്ടു. എന്നെ നിർബന്ധപൂർവം കൂടെ ചെല്ലാൻ ക്ഷണിച്ചെങ്കിലും മറ്റെന്തോ അത്യാവശ്യം വന്നതിനാൽ എനിക്ക് പോകാൻ സാധിച്ചില്ല. സിനിമ കണ്ടുകഴിഞ്ഞ് വിനോദ് സന്തോഷപൂർവ്വം അറിയിച്ചു, നിന്റെ ഗാനം സിനിമയുടെ ടൈറ്റിൽ കഴിഞ്ഞ ഉടൻ തന്നെ, കൊള്ളാം, നന്നായിരിക്കുന്നു. നിന്റെ പേര് സ്ക്രീനിൽ കണ്ടതും ഞാൻ കൈയടിച്ചതും ഒപ്പമായിരുന്നു. എന്നാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഗാനത്തെക്കുറിച്ച് വലിയ അഭിപ്രായമില്ലായിരുന്നു. അതിനൊരു കാരണമുണ്ട്. ഞാൻ സ്വന്തമായി ആദ്യമായിട്ട് എഴുതിയ ഗാനം. സമയക്കുറവ് മൂലം സംഗീത സംവിധായകൻ അത് സ്വീകരിച്ചില്ല. പകരം AT ഉമ്മർ ചിട്ടപ്പെടുത്തിയ ട്യൂൺ അനുസരിച്ച് വെറും 10 മിനിറ്റിനുള്ളിൽ എനിക്ക് ആ ഗാനം എഴുതേണ്ടി വന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു തട്ടിക്കൂട്ടിയെടുത്തൊരു ഗാനം. കോവിഡിന്റെ മാരകമായ കാലഘട്ടത്തിൽ വിനോദ് എന്ന എന്റെ ആത്മസുഹൃത്ത് ഈ ലോകത്തോട് വിട പറഞ്ഞു. ഈ ഗാനം കേൾക്കുമ്പോഴൊക്കെ എനിക്ക് അദ്ദേഹത്തിന്റെ ഹൃദ്യമായ പുഞ്ചിരിയും സാന്നിധ്യവും അനുഭവപ്പെടുന്നു. കത്തിന്റെ ആരംഭത്തിൽ സൂചിപ്പിച്ച പോലെ ഒരു മുത്തല്ല, മണിമുത്തായിരുന്നു ഞങ്ങൾക്ക് വിനോദ്. എന്റെ മനസ്സിന്റെ ആഴങ്ങളിൽ ഓർമ്മയുടെ ചിപ്പിയിൽ സൂക്ഷിക്കുന്ന ഒരു അപൂർവ മുത്ത്. പ്രിയ സുഹൃത്തെ, നിന്റെ ഓർമ്മയ്ക്കായി ഈ ഗാനം സമർപ്പിക്കുന്നു. നമുക്ക് കേൾക്കാം. സ്നേഹിക്കാൻ സമയമില്ല എന്ന ചിത്രത്തിന് വേണ്ടി ഓർമ്മച്ചപ്പിലേക്ക് ഈ കത്ത് എഴുതിയ രാജ് പണിക്കർ ശാസ്തമംഗലത്തിന്റെ രചനയിൽ പിറന്ന ഗാനം. സംഗീതം നൽകിയിരിക്കുന്നത് AT ഉമർ, പാടിയത് P. സുശീലയും സംഘവും.

ഓർമ്മിച്ചപ്പിലെ അടുത്ത കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് കുമാരനല്ലൂർ നിന്നും രാജേന്ദ്രൻ പന്തളം. കത്ത് വായിക്കാം. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ശേഷം നിത്യതയിലേക്ക് പറന്നുപോയ ഒന്നിൻ്റെ ഓർമ്മയാണ് ഈ ഓർമ്മിച്ചപ്പ്. അപാരതയിൽ നിന്നുള്ള ഒരു അതിഥി, അതായിരുന്നു അത്. പവിഴച്ചുണ്ടുള്ള ഒരു പച്ച തത്ത. അപ്പുറത്തെ വീടിൻ്റെ തെങ്ങോലയിൽ നിന്ന് അത് പറന്നിറങ്ങിയത് ഞങ്ങളുടെ ഇടയിലേക്ക്. ഒരു പേടിയുമില്ലാതെ അഴകുള്ള ആ തത്ത എന്നും ഒപ്പമുണ്ടാകണം എന്ന് കരുതി ഞാൻ ഒരു കുട്ടയിൽ അടച്ചിട്ടു. എന്റെ മുത്തച്ഛൻ അറിയാതെ ആ കുട്ട വന്നെടുത്തു. എന്നിട്ടും എന്റെ ഇഷ്ടം അറിഞ്ഞിട്ടെന്ന മട്ടിൽ ആ തത്ത തത്തി തത്തി വീട്ടിൽ തന്നെ തുടർന്നു ഞങ്ങളിൽ ഒരാളായി. ഞങ്ങൾ

സ്വന്തം തലയിൽ തേങ്ങാപ്പീര ചിതറിയിടും. തത്ത അങ്ങോട്ട് ചേക്കേറും. ഒരു തരി പോലും നോവിക്കാതെ, ഒരു തരി പോലും ബാക്കി വയ്ക്കാതെ തേങ്ങാക്കൊത്ത് മുഴുവൻ കൊത്തിപ്പെറുക്കി തീർക്കും. അതങ്ങനെ തുടർന്നു. ഒരു ദിവസം ഞങ്ങൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്നൊരു ശബ്ദം. അത് ഒരു അപായമണിയാണെന്ന് കരുതി ഞങ്ങൾ വരാന്തയിലേക്ക് ഓടി. അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. അലഞ്ഞു തിരിഞ്ഞു വന്ന ഒരു നായ തത്തയെ പിന്നിൽ നിന്ന് കടിച്ചു. അതോടെ ആ ജീവൻ പൊലിഞ്ഞു. ചിറകടിക്കാതെ അത് അപാരതയിലേക്ക് തിരിച്ചുപോയി. മുറ്റത്തുള്ള പൂക്കളെല്ലാം ചേർത്ത് തീർത്ത കുഴിമാടത്തിലേക്ക് ഞങ്ങൾ അതിനെ കൊണ്ടു കിടത്തി. ഞങ്ങൾക്കെല്ലാവർക്കും അതിയായ സങ്കടം വന്നു. ആ സംഭവം കഴിഞ്ഞിട്ട് 50 വർഷമാകുന്നു. എങ്കിലും അകലെ ആകാശപ്പനിനീർ ചൂപ്പിൽ പാറിക്കളിക്കുന്ന അതിന്റെ ആത്മശാന്തിക്കായി അകലെ ആകാശപ്പനിനീർ പൂന്തോപ്പിൽ എന്ന ഗാനം ഓർമ്മിച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് രാജേന്ദ്രൻ പന്തളം ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. 1979 പുറത്തിറങ്ങിയ എന്റെ നീലാകാശം എന്ന ചിത്രത്തിനു വേണ്ടി ONV കുറിപ്പെഴുതി കെ രാഘവൻ സംഗീതം നൽകിയ ഗാനം.

0: ഓർമ്മിച്ചിപ്പ് തുടരും.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
4: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
3: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
4: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
5: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 square feet അതിവിശാലമായ ഷോറൂം.
6: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
5: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
7: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
8: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
9: ആ മാഷേ, സുഖാണോ?
10: ആ സുഖം തന്നെ, സുഖം തന്നെ.
9: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
10: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
9: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
11: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
12: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
13: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: കണ്ണൂർ ജില്ലയിലെ പാറക്കടിയിൽ നിന്നും അഭിലാഷ് എഴുതിയ കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി. സ്നേഹത്തോടെ ഓർമ്മച്ചപ്പിലേക്ക്. നാം എല്ലാം അടിയറവ് പറഞ്ഞു തോൽക്കുന്നത് ഒരാളുടെ മുന്നിലാണ്, മരണം എന്ന നിത്യസത്യത്തിന് മുന്നിൽ. അതിൻ്റെ മുന്നിൽ എല്ലാവരും നിസ്സഹായർ. പണവും പദവിയും നേട്ടങ്ങളും എല്ലാം അതിൻ്റെ മുന്നിൽ നിഷ്പ്രഭം. ക്യാൻസർ രോഗബാധിതനായി ദീർഘകാലം ചികിത്സയിലായിരുന്ന എൻ്റെ ആത്മാർത്ഥ സുഹൃത്തും ജ്യേഷ്ഠ സഹോദരനുമായ അജീഷ് കുമാർ June 4 നാടിനെ കണ്ണീരിലാഴ്ത്തി വിട പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ ഒരു ഗാനം കേൾപ്പിക്കുമോ എന്നാണ് അഭിലാഷ് പാറക്കടി ചോദിച്ചിരിക്കുന്നത്. ഭീഷ്മാചാര്യ എന്ന ചിത്രത്തിലെ പറന്നോ പൂങ്കുയിൽ എന്ന ഗാനമാണ് തൻ്റെ ജ്യേഷ്ഠ സഹോദരനായ അജീഷ് കുമാറിന് വേണ്ടി അഭിലാഷ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗാനം കേൾക്കാം. യേശുദാസ് പാടിയ ഈ ഗാനത്തിൻ്റെ വരികൾ യൂസഫലി കേച്ചേരി, സംഗീതം SP വെങ്കടേഷ്.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ 30 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണ്ണവില. പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 13,450 രൂപയും പവന് 1,07,600 രൂപയും എന്ന നിരക്കിൽ മാറ്റമില്ലാതെ തുടരുന്നു. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണ്ണവില.
3: സമർപ്പിച്ചത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഓർമ്മച്ചിപ്പ് തുടരുന്നു.
4: ഓർമ്മച്ചപ്പിൽ മനോഹരമായ ഗാനം കേട്ടല്ലോ. അടുത്ത കത്ത് വായിക്കട്ടെ. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത സംഭവങ്ങളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഓർമ്മച്ചപ്പിലൂടെ പങ്കുവയ്ക്കുന്നത്. അത്തരമൊരു കത്താണ് ഓർമ്മച്ചപ്പിൽ. ഇനി കത്ത് അയച്ചിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കല്ലിശ്ശേരി പ്രാവിൻകൂടിനടുത്ത് നിന്ന് അമ്മു. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പേ, ഞാൻ താമസിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ കല്ലിശ്ശേരി പ്രാവിൻകൂട്. എനിക്കൊരു പാട്ട് വേണം. ഞാൻ ആകാശവാണിയിലേക്ക് പലതവണ വിളിച്ചു, പക്ഷേ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് കത്തെഴുതാമെന്ന് വെച്ചത്. എൻ്റെ വിവാഹം 92-ൽ ആയിരുന്നു. അന്ന് ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ടേപ്പ് റെക്കോർഡറിൽ ഉച്ചത്തിലുള്ള പാട്ട് കേൾക്കുന്നു. ഉച്ചന്തല ഉച്ചയിലെ എന്ന് തുടങ്ങുന്നൊരു തമിഴ് പാട്ടാണ് കേട്ടത്. ചിന്നത്തമ്പി എന്ന ചിത്രത്തിലെ ആ ഗാനം എനിക്കേറെ ഇഷ്ടപ്പെട്ടു. എൻ്റെ ഭർത്താവ് 2013-ൽ അന്തരിച്ചു. അന്ന് എൻ്റെ മോന് 18 വയസ്സ്. ഞാനും മോനും തന്നെയാണ് താമസം. 2013 ജൂൺ മാസത്തിലാണ് ഭർത്താവ് മരിച്ചത്. ഓഗസ്റ്റിൽ ബലിയിടാൻ പോയപ്പോൾ ഒരു റേഡിയോ വാങ്ങിച്ചു. അതാണിപ്പോഴും ഉപയോഗിക്കുന്നത്. ഒരു നേരത്തെ ഭക്ഷണമില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ എനിക്ക് റേഡിയോയിലെ പാട്ട് കേൾക്കണം. ചെറുപ്പം മുതൽ ശീലിച്ചതാണ്. കത്ത് ചുരുക്കുന്നു. ഈ ഗാനം ഓർമ്മിച്ചപ്പിലൂടെ കേൾപ്പിക്കും എന്ന് പ്രതീക്ഷിക്കട്ടെ. സ്നേഹത്തോടെ അമ്മക്കുട്ടി, TC. പിന്നെന്താ ഗാനം കേൾപ്പിക്കാമല്ലോ. വാലിയാണ് ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചത്. ഇളയരാജ സംഗീതം നൽകി. മനോ പാടിയ ഗാനം. ചിത്രം ചിന്നത്തമ്പി.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോൺ, കണ്ണമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്. 82 വർഷത്തിന്റെ സ്വർണ്ണത്തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
0: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
1: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: ഓർമ്മച്ചപ്പ് തുടരുന്നു.
3: കോവളശ്ശേരിയിൽ നിന്നും ലൈല അയച്ച കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി കത്ത് വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പേ, എൻ്റെ ചേട്ടൻ്റെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. അമ്മയുടെ പേര് സരസ്വതി. അമ്മയുടെ 4 മക്കളിൽ ഇളയ മകനാണ് ചേട്ടൻ, പേര് സുരേഷ്. അമ്മയും അച്ഛനും ഞങ്ങളോടൊപ്പം ആയിരുന്നു. എനിക്ക് 2 മക്കൾ, ഒരു മോളും ഒരു മോനും, വാവയും ഉണ്ണിയും. ഞങ്ങൾ 6 പേരടങ്ങുന്ന സന്തോഷം നിറഞ്ഞ കുടുംബമായിരുന്നു എൻ്റേത്. ഒരുപാട് നന്മയും സ്നേഹവും വാത്സല്യവുമുള്ള ആളായിരുന്നു അമ്മ. എൻ്റെ മക്കളെ അച്ഛനും അമ്മയ്ക്കും ജീവനായിരുന്നു, അവർക്ക് തിരിച്ചും. ഒരുപാട് സ്നേഹം അവർ ഞങ്ങൾക്ക് നൽകി. അമ്മ എന്നും പുലർച്ചെ എഴുന്നേൽക്കും, എന്നും 2 മണിക്കൂറോളം ഇരുന്ന് പത്രം വായിക്കും, എന്നും സന്ധ്യാദീപം കൊളുത്തി നാമം ജപിക്കും. എല്ലാ വിശേഷ ദിവസങ്ങളിലും അതിരാവിലെ എഴുന്നേറ്റ് നിലവിളക്ക് കൊളുത്തിവെക്കും. ചേട്ടൻ വരാൻ വൈകിയാൽ എത്ര രാത്രിയായാലും അമ്മ മുറ്റത്ത് ഒരു കസേരയുമിട്ട് വഴിക്കണ്ണുമായി കാത്തിരിക്കും. ചേട്ടൻ വന്നതിന് ശേഷം മാത്രമേ അമ്മ കിടക്കാറുള്ളൂ. സ്കൂൾ തലം മുതൽ MA ക്ക് പഠിക്കുന്നതുവരെയും എൻ്റെ മക്കൾക്ക് ചോറുപാത്രം നിറച്ചു നൽകുന്നത് അമ്മയാണ്.

99 പക്ഷാഘാതം വന്ന് ഒരു വശം തളർന്നു പോയ ആളാണ് അമ്മ. 1.5 വർഷത്തോളം അമ്മ കിടപ്പായിരുന്നു. പിന്നെ എഴുന്നേറ്റിരിക്കാനും ചുമരിൽ പിടിച്ച് പതിയെ നടക്കാനുമൊക്കെ തുടങ്ങി. സ്വാധീനക്കുറവുണ്ടെങ്കിലും വീടിനുള്ളിൽ നടക്കാനും സ്വന്തം കാര്യങ്ങൾ നോക്കാനുമുള്ള സുഖം ഈശ്വരൻ നൽകി. ഗേറ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങണമെങ്കിൽ എന്റെ ഒരു കയ്യിൽ പതിയെ പിടിക്കും. 2018 May 1 എനിക്കൊരു സർജറി വേണ്ടി വന്നു. 30 April ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റായി. വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ ഞാൻ അമ്മയെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഒരു ഉമ്മ നൽകി. അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. നിറകണ്ണുകളോടെ അമ്മ തലയാട്ടി. ഞങ്ങൾ നടന്നു മറയുന്നതുവരെ അമ്മ അങ്ങനെ നോക്കി നിന്നു. 22 വർഷം ഒരുമിച്ച് ജീവിച്ച വീട്ടിൽ നിന്നും അമ്മയോടൊപ്പമുള്ള അവസാന നിമിഷങ്ങളായിരുന്നു അത്. ഗർഭാശയം ഒഴിയെ തുടർന്ന് എന്റെ യൂട്രസും ഓവറിയും നീക്കം ചെയ്തു. എന്നെ നോക്കാൻ അമ്മയ്ക്കാവില്ലല്ലോ. അതുകൊണ്ട് ആശുപത്രിയിൽ നിന്നും ഞാൻ എന്റെ വീട്ടിലേക്ക് പോയി. കുറച്ച് ദിവസം കഴിഞ്ഞ് അച്ഛനും മക്കളും അച്ചാമ്മയെയും കൂട്ടി എന്നെ കാണാൻ വന്നു. ഒത്തിരി നേരം അമ്മ എന്റെ അരികിലിരുന്ന് സംസാരിച്ചു. ഉച്ചയ്ക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. കുറച്ചുനേരം അമ്മ കിടന്നു. വൈകുന്നേരം അവർ തിരികെ പോയി. 1 ആഴ്ച കഴിഞ്ഞ് രാത്രിയിൽ അമ്മ ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങിയപ്പോൾ കറന്റ് പോയി. ഹാളിലിരുന്ന കസേരയിൽ തട്ടിയ അമ്മ വീണു. അമ്മയുടെ ഇടുപ്പെല്ല് പൊട്ടി. അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയി സർജറി ചെയ്തു. ലഭ്യമായ എല്ലാ ചികിത്സയും അമ്മയ്ക്ക് നൽകി. പക്ഷേ വാർദ്ധക്യത്തിന്റെ അവശതയിൽ നിന്നും കരകയറി വരാൻ അമ്മയ്ക്ക് സാധിച്ചില്ല. 2018 June 26 അമ്മ ഞങ്ങളെ വിട്ടുപോയി. June 26 അമ്മയുടെ 8ാം ചരമവാർഷികമാണ്. അമ്മയ്ക്ക് വേണ്ടി എന്റെ അമ്മയെ ഒന്ന് കാണാൻ എത്ര നാളായി കൊതിക്കുന്നു എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് കോവളശ്ശേരിയിലുള്ള ലൈല ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. അമ്മയെ സ്നേഹിക്കുന്ന എല്ലാവർക്കുമായി ഈ ഗാനമിത. കൈതപ്പുറം എഴുതി, മോഹൻ സിത്താര സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം, ചിത്രം നമ്മൾ.

പ്രിയപ്പെട്ട ഓർമ്മിച്ചപ്പേ, ഞാൻ ശ്യാമള, 64 വയസ്സുള്ള വീട്ടമ്മയാണ്. ആയുസിന്റെ മുക്കാലും ആകാശവാണി ഒരു ദിനചര്യയായിരുന്നിട്ടും ഇത് എന്റെ കടിഞ്ഞൂൽ കത്താണ്, ഒന്ന് പരിഗണിക്കണേ എന്നാണ് തുടക്കത്തിൽ ശ്യാമള പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും കത്ത് പരിഗണിക്കുമല്ലോ. കത്ത് തുടർന്ന് വായിക്കാം. ഞാൻ 3 ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്തെ ഒരു ഓർമ്മയാണ് പങ്കുവയ്ക്കുന്നത്. സ്കൂൾ വാർഷിക ആഘോഷത്തിന് പോകാനായി ഒരുങ്ങിയിറങ്ങിയ എന്നോട് അമ്മ ഇളയത്തങ്ങളെയും കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞു. ഒരു 25 പൈസ കയ്യിൽ വെച്ച് തന്നിട്ട് പിള്ളേർക്ക് വെള്ളം വല്ലത് വാങ്ങിച്ചു കൊടുത്തോണം എന്നും കൽപ്പിച്ചു. 4 ഉം 2 ഉം വയസ്സുള്ള അനുജനെയും അനിയത്തിയെയും എന്നോടൊപ്പം പറഞ്ഞുവിട്ടു. പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. വിശക്കുന്നുണ്ട്, 25 പൈസ അന്ന് ഒരു ചെറിയ തുകയല്ല. വലിയ പത്രാസിൽ പിള്ളേരെയും കൂട്ടി ഞാൻ അടുത്ത് കണ്ട ചായക്കടയിൽ കയറി. ചായക്കട എന്ന് പറഞ്ഞാൽ ഒരു വയസ്സായ അപ്പൂപ്പനും അപ്പൂപ്പനേക്കാൾ പ്രായമുള്ള ഒരു ബെഞ്ചും ഡെസ്കും പിന്നെ എന്നോ കാലിയായ ഒരു ചില്ലലമാരയും മാത്രം. ബെഞ്ചിൽ ചാടിക്കയറി ഇരുന്നു കൊണ്ട് ഞാൻ ഓർഡറിട്ടു, 3 പാലും വെള്ളം. അത്യധികം ഉത്സാഹത്തോടെ അപ്പൂപ്പൻ അടുക്കളയിലേക്ക് ഓടി. കാലുമാട്ടി ഗമയിലിരിക്കുമ്പോൾ പെട്ടെന്ന് വില വിവര പട്ടിക എന്റെ കണ്ണിലുടക്കി. പാലും വെള്ളം 15 പൈസ. 3 ക്ലാസിന്റെ കണക്കും എന്റെ കയ്യിലെയും കാലിലെയും സകല വിരലുകളുടെ സഹായത്തോടെ ഒരു കാര്യം മനസ്സിലാക്കി, കാശ് തികയില്ല. ഉള്ളിലൊരു മിന്നൽ, എന്തു ചെയ്യും? ഒന്നും ആലോചിച്ചില്ല, ഇറങ്ങി ഒറ്റ ഓട്ടം. തിരിഞ്ഞു നോക്കാതെ ഓടുന്നതിനിടയിൽ ഞാൻ വിളിച്ചു പറഞ്ഞു, പിള്ളാരെ ഓടിക്കോ. കുറച്ചു ദൂരം ഓടി ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വതവേ ഓട്ടക്കാരനായ അനുജൻ തൊട്ടു പിന്നാലെ ഉണ്ട്. 2 വയസ്സ് കഷ്ടിയുള്ള അനുജത്തി തത്തി തത്തി കടയിൽ നിന്നും ഇറങ്ങി വരുന്നതേ ഉള്ളൂ, പാവം. വീട് വരെ ഞങ്ങൾ തിരിഞ്ഞു നോക്കി വന്നു. വീട്ടിലെത്തിയപ്പോൾ ഒന്നും വാങ്ങിക്കൊടുക്കാത്തതിന് അമ്മ വഴക്കു പറഞ്ഞെങ്കിലും ആരും ഒന്നും മിണ്ടിയില്ല. അവർക്ക് 2 പേർക്കും എന്തിനാണ് ഇറങ്ങി ഓടിയതെന്ന് പോലും അറിയില്ലായിരിക്കും. ഇപ്പോഴും ഞങ്ങൾ 3 പേരും കൂടുമ്പോൾ ഈ കഥ ഓർത്തോർത്ത് ചിരിക്കും. എങ്കിലും അന്ന് 3 പാലും വെള്ളവുമായി തിരികെ വന്ന ആ അപ്പൂപ്പന്റെ അവസ്ഥ ഓർക്കുമ്പോൾ ഇന്നെനിക്ക് സങ്കടവും കുറ്റബോധവും തോന്നാറുണ്ട്. പക്ഷേ ഗണിതശാസ്ത്രത്തിന് ജീവിതത്തിലുള്ള പ്രാധാന്യം അന്നത്തോടെ എനിക്ക് മനസ്സിലായി. ഞങ്ങളുടെ ആ കുട്ടിക്കാലം ഓർത്തുകൊണ്ട് ഒരു പാട്ട് ചോദിക്കട്ടെ? പൂന്തേനരുവി പൊന്മുടിപ്പുഴയുടെ അനിയത്തി എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് ഈ ഓർമ്മ പങ്കുവെച്ചുകൊണ്ട് ചെങ്ങന്നൂരുള്ള ശ്യാമള സദാശിവൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. രസകരമായൊരു ഓർമ്മയല്ലേ? തീർച്ചയായും നല്ലൊരു ഗാനം തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നതും. പി സുശീല പാടിയ ഗാനം, ചിത്രം 1 പെണ്ണിന്റെ കഥ. ഈ ഗാനത്തിന്റെ വരികൾ വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ഓർമ്മച്ചപ്പ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ, 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം ormachappa@gmail.com. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം എൻ.ജെ. ജോഷിലാൽ.
1: ഓർമ്മച്ചപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ. അവതരണം നിർവഹണം എൻ.ജെ. ജോഷിലാൽ.
2: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ എന്താണ് കെരറ്റോകോണസ്, ഡോക്ടർ ആര്യ എ എച്ച് സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40.

0: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കയർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: അപ്പോ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വിജയത്തിന് പിന്നിൽ കഠിനാധ്വാനം എന്നല്ലാതെ വേറൊരു ഷോർട്ട് കട്ടും ഇല്ല എന്ന് തികച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
2: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 11 മണി.
3: നമസ്കാരം, പ്രധാന വാർത്തകൾ.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കം. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിക്കും. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുടെ ക്ഷണപ്രകാരം നാളെ മുതൽ ബുധനാഴ്ച വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. മോദിയുടെ 4ാമത്തെ ഇന്തോനേഷ്യൻ സന്ദർശനമാണിത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തു. ഇന്ത്യയുടെ ആഗോള നിലയും ഉഭയകക്ഷി ബന്ധവും ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക സ്വാധീനം ഫ്രാൻസിലെ പ്രവാസി സമൂഹത്തിനുണ്ടെന്ന് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ഛത്തീസ്ഗഡിലെ പ്രശസ്ത പാണ്ഡവനി ഗായിക തീജൻ ബായി അന്തരിച്ചു. ഇന്ത്യൻ നാടോടി കലാരംഗത്തെ മികച്ച സംഭാവനകൾ പരിഗണിച്ച് പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ നൽകി രാജ്യം അവരെ ആദരിച്ചിരുന്നു. എഥനോൾ കലർത്തിയ E20 പെട്രോൾ ശുദ്ധവും സുരക്ഷിതവുമാണെന്ന് പെട്രോളിയം, പ്രകൃതിവാതക, റോഡ് ഗതാഗത, ഖന വ്യവസായ മന്ത്രാലയങ്ങൾ. E20 പെട്രോളിനെതിരെ പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണെന്ന് മന്ത്രാലയ അധികൃതർ വ്യക്തമാക്കി. ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്നതിനുശേഷം ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും നടത്തിയ സംയുക്ത പരിശോധനയിൽ 10ലധികം നിയമലംഘനങ്ങൾ കണ്ടെത്തി. പിടിച്ചെടുത്ത മത്സ്യയാനങ്ങളിൽ നിന്ന് 2 ലക്ഷത്തോളം രൂപ പിഴ ഈടാക്കി. കോഴിക്കോട് തിരുവണ്ണൂർ കുളത്തിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ഫയർഫോഴ്സ് മൃതദേഹം കരക്കെത്തിച്ച് പന്നിയങ്കര പോലീസിന് ഇൻക്വസ്റ്റിന് വിട്ടുകൊടുത്തു. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ രാത്രി 8-നാണ് മത്സരം.

0: എല്ലാവർക്കും ഇന്നത്തെ ബാലലോകത്തിലേക്ക് സ്വാഗതം. കണ്ണഞ്ചിപ്പിക്കുന്ന വെളുത്ത മഞ്ഞുപാളികളും നീലാകാശവും, നമ്മൾ നടക്കുമ്പോൾ കാലിന് താഴെ ഒഴുകി നടക്കുന്ന പഞ്ഞിമിഠായി പോലുള്ള മേഘങ്ങളും, കേൾക്കുമ്പോൾ തന്നെ ഒരു മാന്ത്രിക ലോകം പോലെ തോന്നുന്നില്ലേ? ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ എവറസ്റ്റ് കൊടുമുടിയിലേക്കുള്ള യാത്ര ശരിക്കും മനോഹരമാണ്. പക്ഷേ ഈ സുന്ദരമായ യാത്ര അത്ര എളുപ്പമൊന്നുമല്ല. അവിടെ പർവ്വത ആരോഹകരെ കാത്തിരിക്കുന്നത് ഒരുപാട് പ്രതിസന്ധികളാണ്. നമ്മുടെ ശ്വാസം പോലും ഐസ് കട്ടയാക്കി മാറ്റുന്ന കഠിനമായ തണുപ്പും, വളരെ ഉച്ചത്തിലുള്ള നമ്മളെ തള്ളിയിടാൻ പോകുന്നത്ര ശക്തമായ കാറ്റും, എപ്പോൾ വേണമെങ്കിലും മുകളിൽ നിന്ന് താഴേക്ക് പതിക്കാവുന്ന ഭീമൻ മഞ്ഞുമലകളും അവിടെയുണ്ട്. ഈ വില്ലന്മാരെയെല്ലാം തോൽപ്പിച്ച് കയ്യിലൊരു വടിയും കുത്തിപ്പിടിച്ച് എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിലേക്ക് നടന്നു കയറിയ രണ്ടാം ക്ലാസ്സുകാരനായ ഒരു കൊച്ചു മിടുക്കന്റെ വിശേഷങ്ങളാണ് ഇന്ന് ബാലലോകത്തിൽ ആദ്യം. എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തിയ വിശേഷങ്ങൾ പങ്കുവെക്കുന്നു കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വത ആരോഹകൻ നിലനേ ശ്രീജിത്ത്.
1: ഹായ്.
2: ഹായ്
1: നിലൻ. എവിടെയാണ് വീട് നിലന്റെ?
2: കുലശേഖരം.
1: ഏത് സ്കൂളിലാണ് നിലൻ പഠിക്കുന്നത്?
2: ഞാൻ പഠിക്കുന്ന ഭാരതീയ വിദ്യാ

0: കൊടുങ്ങാനൂർ.
1: എത്രാം ക്ലാസ്സിലാ?
0: 2-ാം ക്ലാസ്സിൽ പഠിക്കുന്നു.
1: നിങ്ങൾ കുറേ യാത്രകൾ പോവാറുണ്ടോ?
0: മലേഷ്യ, ഗോവ, കോഴിക്കോട്, തൃശൂർ, തമിഴ്നാട്, കാശ്മീർ, നേപ്പാൾ, കർണാടക, തുലിപ് ഗാർഡൻ, സോനമാർഗ്.
1: ഈ സ്ഥലങ്ങളൊക്കെ ഇവിടെ നോക്കിയാ മനസ്സിലാക്കുന്നേ.
0: എൻ്റെ വീട്ടിലിട്ട് പോയി ഗ്ലോബ് ഉണ്ട്.
1: അതിൽ സ്ഥലങ്ങളൊക്കെ നോക്കാറുണ്ടോ? ഗ്ലോബിൽ എവിടേക്കാണെന്ന്?
0: ഈജിപ്ത് നോക്കാറുണ്ട്, ഇന്ത്യ നോക്കാറുണ്ട്, പാകിസ്ഥാൻ നോക്കാറുണ്ട്, ചൈന നോക്കാറുണ്ട്.
1: ഇപ്പോൾ അടുത്ത് പോയ ഒരു സ്ഥലം ഏതാണ്?
0: ലാസ്റ്റ് പോയത് എവറസ്റ്റ് ബേസ് ക്യാമ്പ്. ഞാൻ എൻ്റെ അമ്മയുടെ കൂടെയാണ് ട്രക്കിംഗ് പോയത്. അമ്മയ്ക്ക് യാത്രകൾ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അമ്മയ്ക്ക് എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോകണമെന്ന് ആഗ്രഹം വന്നപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മയുടെ ചോദിച്ചു, എന്നെയും കൂടെ കൊണ്ടുപോകുന്നു. അപ്പോഴാണ് ഞങ്ങൾ തീരുമാനിച്ച് പോയത്.
1: അതിന് മുന്നേ കേട്ടിട്ടുണ്ടോ എവറസ്റ്റിനെ പറ്റി?
0: ഹയസ്റ്റ് മൗണ്ടൻ ഹിലാരിയും ടെൻസിങ്ങും ആണ് ഏറ്റവും ആദ്യമായിട്ട് എവറസ്റ്റ് സബ്മിറ്റ് ചെയ്തത്. ലാക് പാതായാണ് 16 പ്രാവശ്യം എവറസ്റ്റിന്റെ മുകളിൽ വരെ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്.
1: എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോണെങ്കിൽ ആദ്യം എങ്ങനെയാ പോയത്?
0: വീട്ടിൽ നിന്ന് കാറിൽ നിന്ന് നേരെ തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ടിൽ പോയി. അവിടെ നിന്ന് നേരെ ന്യൂഡൽഹി എയർപോർട്ട്, ന്യൂഡൽഹിയിൽ നിന്ന് നേരെ കാഠ്മണ്ഡു, കാഠ്മണ്ഡു നിന്ന് രാംചേപ്പ്, രാംചേപ്പിൽ നിന്ന് ഒരു കുഞ്ഞു ഫ്ലൈറ്റിനുണ്ട്. ഞങ്ങൾ കയറി സബ്മിറ്റാറാണ്. സെൻഡേറ്ററുകൾ കയറി ടേക്ക് ഓഫ് ആയിട്ട് ലുക്ലയിലേക്ക് പോയിട്ട് ലുക്ല എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ആണ് ട്രക്കിംഗ് ചെയ്തത്. മൗണ്ട് എവറസ്റ്റ് ആണെങ്കിൽ 8000 മീറ്റേഴ്സ് അബവ്. എന്നാൽ ഞങ്ങൾ പോയത് 5364 മീറ്റേഴ്സ് ഹൈറ്റിലാണ് പോയത്.
1: കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും എവറസ്റ്റ് പോകാനൊക്കെ താല്പര്യമുള്ള ആളുകളും കാണും. പോകുമ്പോൾ ഒരു ആരോഗ്യം വേണ്ടേ? അപ്പൊ അതിനെന്താ ചെയ്തേ?
0: പോണതിന് മുമ്പ് നമ്മൾ ഭയങ്കര ഹെൽത്തി ആയിരിക്കണം, വർക്കൗട്ട് ചെയ്യണം, സ്റ്റെയർകേസ് ക്ലൈംബിങ് ചെയ്യണം, വാം അപ്പ് ചെയ്യണം, വാക്കിംഗ് ചെയ്യണം, ത്രെഡ്മിൽ, ഡംബൽ.
1: ഡംബലൊക്കെ വെക്കോ?
0: 2 kgs. ലാസ്റ്റ് സെപ്റ്റംബർ തൊട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്.
1: 9 മാസം വർക്കൗട്ട് ചെയ്തു ജിമ്മിലല്ലേ?
0: ജിമ്മിന് 9 മന്ത്സ് പോയിട്ടില്ല, വീട്ടിലാണ് ഞാൻ 9 മന്ത്സ് വർക്കൗട്ട് ചെയ്തത്. ജിമ്മിൽ ഞാൻ അമ്മയുടെ ചില ദിവസമേ പോകും.
1: നല്ല ഫിസിക്കലി ഫിറ്റ് ആയിട്ടാണ് നിലൻ എവറസ്റ്റിലോട്ട് പോയത് അല്ലേ?
0: പിന്നെ വെള്ളം കുടിക്കുന്ന, ഹെൽത്തി ഫുഡ് കഴിക്കുന്ന.
1: നിലൻ കഴിച്ച ഹെൽത്തി ഫുഡ് എന്തൊക്കെയായിരുന്നു?
0: ഏത്തപ്പഴം കഴിക്കും, ആപ്പിൾ കഴിക്കും, ഓറഞ്ച് കഴിക്കും, നട്ട്സ്, ബദാം, ഉണക്കമുന്തിരി. അവിടെ പോയപ്പോൾ പ്രോട്ടീൻ ബാർ ORS കൊണ്ടാണ് പോയത്. പക്ഷെ പ്രോട്ടീൻ ബാർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ORS ഇഷ്ടപ്പെട്ടില്ല. ORS കുറച്ചൊക്കെ കഴിക്കുന്നുള്ളു.
1: എന്ത് ടൈപ്പ് ഫുഡാണ് കഴിച്ചത് പോകുമ്പോൾ?
0: അവിടെ സ്ഥിരം എല്ലാവരും കഴിക്കുന്നത് ദാൽ ബാത. ഞാൻ കഴിച്ച കോൺഫ്ലേക്സ്, നൂഡിൽ സൂപ്പ്, ചോക്കോസ്, യാക്കിൻ്റെ പാൽ.
1: യാക്കിന്റെ പാലാണ് കുടിച്ചത്? യാക്കിനെ കണ്ടോ? യാക്കിനെ കണ്ടിട്ട് യാക്കിന്റെ പുറത്തൊക്കെ കയറാൻ പറ്റുമോ? അങ്ങനത്തെ യാക്കാണോ?
0: കുതിര പുറത്തേ കയറാൻ കഴിയും.
1: യാക്കിന്റെ പുറത്ത് എന്തൊക്കെയാ കൊണ്ടുപോകുന്നത് കാണുന്നേ? നമ്മുടെ തിങ്സ് ഒക്കെ ക്യാരി ചെയ്യോ?
0: അത് അഴുകാതിരിക്കുക, ഒരു ചാക്കിനകത്ത് ബാഗ് ഇട്ടിട്ട് നല്ലോണം അവിടെ ഒരു കയറ് വെച്ച് കെട്ടിയിട്ട് യാക്കിന്റെ താഴെ കൂടെ ഒക്കെ കെട്ടിയിട്ടാ പോകുന്നത്.
1: നിലൻ, ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പിന് പോകുന്നതിന് മുന്നേ എല്ലാ ദിവസവും 50-60 സ്റ്റെപ്പ് ഒക്കെ കയറി നല്ലതായിട്ട് ഫിറ്റായിട്ട് ജിമ്മിലൊക്കെ പോയിട്ടാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പിലോട്ട് നിലൻ പോയത് അല്ലേ? ഫ്ലൈറ്റ് ഇറങ്ങി എന്നിട്ട് പിന്നെ നടക്കാൻ തുടങ്ങി പതുക്കെ പതുക്കെ.
0: ഓരോരുത്തരും ഓരോ സ്പീഡ്. ഞങ്ങൾ 6 to 10 hours ഡെയിലി നടക്കും.
1: എത്ര ദിവസം എടുത്തു കയറാൻ വേണ്ടി?
0: 8 ദിവസം. May 2 സ്റ്റാർട്ട് ചെയ്തിട്ട് May 8 എത്തി
1: ബേസ് ക്യാമ്പിലെത്തി അല്ലേ?
0: 8-ാം ദിവസം സബ്മിറ്റ് ചെയ്തിട്ട് തിരിച്ച് 4 ദിവസം കൊണ്ട് ഇറങ്ങി. തിരിച്ച് ഞങ്ങൾ ലുക്ലേ വന്നിട്ട് ലുക്ലേ നിന്ന് രാംചേപ്പിൽ നിന്ന് കാഠ്മണ്ഡു, കാഠ്മണ്ഡുവിലൊക്കെ കുറെ ഇറങ്ങി നടന്ന് അവിടെ 4 ഡേയ്സ് ആണ് നിന്നത്.
1: ഇടയ്ക്ക് ഓൺ ദ വേയിൽ ഓരോരുത്തർക്ക് റെസ്റ്റ് ഒക്കെ എടുത്തില്ലേ? അപ്പൊ പോകുന്ന വഴിയിൽ എങ്ങനെയാണ്, മഞ്ഞുണ്ടോ, ചെറിയ ചെറിയ മലകൾ കാണാമോ, എങ്ങനെയാണ്?
0: ദൂരെ നിന്ന് കാണുന്ന മലകൾ വൈറ്റ് കളറാ, എരുനീർമല പോലെയാ. പിന്നെ ഇവിടെ കാണുന്ന ഗ്രീൻ, ബ്രൗൺ അങ്ങനെയല്ലേ?
1: ആ അവിടെ വൈറ്റ് കളറായിട്ട് തോന്നിക്കോ?
0: അതായത് അവിടെ സ്നോഫോൾ ഒക്കെ ഉള്ളുണ്ട്. സ്നോഫോൾ ഓടിക്കളിച്ചു, സ്നോ വാരി എറിഞ്ഞു.
1: അപ്പൊ ജാക്കറ്റ് ഒക്കെ എടുത്തിട്ടാ പോയത്?
0: ആ ജാക്കറ്റ്, ട്രക്കിംഗ് ഷൂസ്, വൂളൻ സോക്സ്. ഉറങ്ങുമ്പോ തണുക്കുമ്പോഴാണ് ഈ ഹാൻഡ് വാമർ തുടങ്ങിയൊരു സാധനമുണ്ട്, അതാണെങ്കിൽ നമ്മൾ ഗ്ലൗസ് ഊരിയിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യണം. റബ്ബ് ചെയ്യുമ്പോൾ ചൂടായിട്ട് ഗ്ലൗസിനകത്തും സോക്സിനകത്തും ഇട്ട് കിടന്നുറങ്ങും, അപ്പൊ ചൂടാവും. പിന്നെ നമ്മൾ സാധാരണ ഡ്രസ്സ് ഇട്ടാലും പറ്റത്തില്ല. കുറെ ടൈപ്പ്
1: എന്തൊക്കെയായിരുന്നു ഇട്ടത്?
0: 2 thermals, 1 t-shirt, 1 fleece, 2 jackets. 6 layer സാധനങ്ങൾ ഇട്ടു. അങ്ങോട്ടൊക്കെ ഓക്സിജൻ ഒക്കെ കുറവാ, ടെമ്പറേച്ചർ -15 വരെ ഉണ്ടായിരുന്നു.
1: കുളിക്കാനൊക്കെ എന്താ ചെയ്തേ?
0: അവിടെ എല്ലാ ദിവസവും കുളിക്കാൻ

0: കഴിയത്തില്ല, ബ്രഷ് ചെയ്യാൻ കഴിയത്തില്ല.
1: നിങ്ങൾക്കറിയാവോ 13 ദിവസം കഴിഞ്ഞിട്ടാണ് വിളിച്ചത്?
0: പിന്നെ ജീവിതത്തിൽ നിങ്ങളെല്ലാം ചിരിച്ചിരിച്ച് ചാവുന്ന കാര്യം പറയട്ടാ. ഞാൻ ഞങ്ങൾ ട്രക്കിംഗ് മലയിറങ്ങിക്കൊണ്ടിരിക്കുമ്പോ അമ്മയ്ക്ക് വാഷ്റൂമിൽ പോകാൻ പറ്റിയപ്പോ ഒരു 15 വയസ്സുള്ള ഷെർപ്പയായിരുന്നു അമ്മയുടെ വരുന്നത്. ആ ഷെർപ്പന്റെ പേര് ന്യൂറി എന്നാണ്.
2: ഷെർപ്പ അതായത് നമ്മുടെ കൂടെ ഹെൽപ്പിന് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകുമ്പോ വരുന്ന ഫ്രണ്ട് ആണ് അല്ലേ?
0: അമ്മ ന്യൂറിയുടെ അടുത്ത് ചോദിച്ചു എത്ര മീറ്റേഴ്സ് നടക്കണമെന്ന്. അപ്പൊ ന്യൂറി പറഞ്ഞു രാത്രി 8 മണിയൊക്കെ ആവുന്നു. അപ്പൊ അമ്മ പറഞ്ഞു അയ്യോ എന്ന്. അപ്പൊ ന്യൂറി എന്താ, എല്ലായിടത്തും സ്ഥലമുണ്ടല്ലോ. അമ്മ നോക്കി ഒരു വലിയൊരു പാറയുണ്ട്. അപ്പൊ ന്യൂറിന്റെ അടുത്ത് അമ്മ പറയും നീ ഇവിടേക്ക് ഞാനിപ്പോ വരാന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ കൊറേ ആക്കും 2-3 ആൾക്കാരും.
2: അവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റികളൊന്നും അധികം ഇല്ല. അപ്പൊ പോകുന്ന വഴിക്ക് ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് രാത്രിയൊക്കെ എവിടെയെങ്കിലും കുറച്ചു നേരം റെസ്റ്റ് ചെയ്യല്ലേ? ഉറങ്ങാൻ നേരത്തെ എവിടെയാ ഉറങ്ങാ? ഈ എവറസ്റ്റ് ട്രക്കിങ്ങിന് പോകുന്നവര് ടെന്റ് ഉണ്ടായിരുന്നോ?
0: എവറസ്റ്റ് സമ്മിറ്റിന് പോകുന്നവർക്കാണ് ടെന്റ് ഉള്ളത്, അല്ലാത്തവർക്ക് റൂംസോ ചെറിയ ഹോട്ടൽ ടീ ഹൗസ് എന്നാണ് അവിടെ ഹോട്ടലുകൾക്ക് പറയുന്നത്.
2: അവിടെ മോൻ ബാക്കിയുള്ളവരോടൊക്കെ ഏത് ഭാഷയിലാ സംസാരിച്ചേ?
0: അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ഇംഗ്ലീഷും ഹിന്ദിയും ആയിരുന്നു. എനിക്ക് ഹിന്ദി കുറച്ചറിയാം, ഇംഗ്ലീഷും കുറച്ചറിയാവുന്നതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. അവിടെ ആർക്കും മലയാളം അറിയത്തില്ല, ചില മലയാളീസൊക്കെ അവിടെ പോവാറുള്ളൂ.
2: മോന്റെ ഗ്രൂപ്പിൽ എത്ര പേരുണ്ടായിരുന്നു?
0: 23 ആൾക്കാരാണ് കേരളത്തിൽ നിന്ന് പോയത്.
2: മോന്റെ പ്രായത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ?
0: ആ ഒരു 6 വയസ്സുള്ള.
2: ആ കുട്ടി ഏത് സ്റ്റേറ്റിൽ നിന്ന് വന്നതാ?
0: മഹാരാഷ്ട്ര.
2: പേരെന്താ ആ കുട്ടിയുടെ?
0: ഈ പേര് ചോദിക്കാൻ പറഞ്ഞോയി.
2: കൂടെ ഉണ്ടായിരുന്നോ ലാസ്റ്റ് വരെ?
0: ഞാനും ആ കുട്ടീൻ്റെ ഫാമിലിയും 2 ടീംസാ.
2: ഏതെങ്കിലും പോയിന്റിലൊക്കെ വെച്ച് നിങ്ങൾ കാണാറുണ്ടോ?
0: കാണാറില്ല, പക്ഷെ ഒരുമിച്ച് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല.
2: കൊറേ നടക്കും, ക്ഷീണം വരുമ്പോ കുഞ്ഞെങ്ങനെയാ പോകുന്നേ?
0: നടന്നിട്ടാണ് പോയത്. ഒട്ടും വയ്യാത്ത ദിവസം കുതിരപ്പുറത്ത്, അത്രയും ഡേഞ്ചർ ആണ്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ വരാൻ ആൻറ്റിയുണ്ട്, ജയശ്രീ അമ്മാന്ന് ഞാൻ വിളിക്കുന്നത്. പിന്നെ ഞാൻ കുതിരപ്പുറത്ത് കയറിയപ്പോ താഴേക്ക് വീണിട്ട് കൈ ഫ്രാക്ചറായി. നടന്നു പോകുന്നേയും കുതിരപ്പുറത്ത് കയറുന്നേയും ഡേഞ്ചർ ആണ്. എന്നാലും ചിലപ്പോ കള്ളി തട്ടി കൊക്കയിലേക്ക് മറയാൻ സാധ്യതയുണ്ട്. ഡേഞ്ചറായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യല്, മരന്റെ മോളുടെ ഡാൻസ് കളിക്കല്.
2: കാല് വേദനിച്ചോ മോന്?
0: മരം വെച്ചിട്ട് കാലിന്റെ അറ്റം സ്നോഫോൾ ഉണ്ട്, കാൽ ഫുൾ നനഞ്ഞു. അങ്ങനെയാണ് കാലിൽ നടക്കുന്നത്. ഇവിടെ തന്നെ മരം വെച്ചപ്പോ ഞാൻ കരഞ്ഞു.
2: അപ്പൊ പോകുന്ന വഴിക്ക് കുഞ്ഞ് എന്തൊക്കെയാ കണ്ടേ?
0: പോകുന്ന വഴിക്ക് പാറ, മണ്ണ്, പൈൻ ട്രീസ്, റോഡാലൻഡ്രോ എന്ന് വെച്ചാ മറ്റേ നേപ്പാളിന്റെ നാഷണൽ ഫ്ലവറാണ്. ചിലത് പോയിസണസ്, ചിലത് കഴിച്ച വായിക്കൂടെ പാതി വരും, ചിലത് കഴിക്കാനും പറ്റിയതാ.
2: ചിലത് കഴിക്കാൻ ചിലത് കഴിക്കാൻ പറ്റൂല അല്ലേ? അതൊക്കെ കണ്ടു അല്ലേ?
0: വാട്ടർഫോൾ കണ്ടു, ദൂത്കുഷി റിവർ ഒക്കെ കണ്ടു, ഡോങ്കി, യാക്ക്, ഹോസ് ഒക്കെ കണ്ടു.
2: നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ ഗ്രൂപ്പില് നിലൻ മാത്രായിരുന്നു ഒരു കുഞ്ഞു കുട്ടിയായിട്ടുണ്ടായിരുന്നത്.
0: ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, കേരളത്തിലെ യങ്സ്റ്റ് ട്രക്കർ.
2: പിന്നെ അതിന് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയോ?
0: ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിന് കൊടുത്തുകൊണ്ട് ഈ മാസം ലാസ്റ്റ് സർട്ടിഫിക്കറ്റ് കിട്ടും.
2: നിലന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
0: വീട്ടില് അച്ഛൻ, അമ്മ, ഞാൻ, മാമേട്ടൻ, അപ്പച്ചൻ, അമ്മി, അച്ചച്ചൻ, അച്ഛമ്മ.
2: അവരൊക്കെ മോൻ പോയി വന്നപ്പോ എന്താ പറഞ്ഞേ?
0: എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി, ബൊക്കയൊക്കെ ഏർപ്പെട്ടി കൊണ്ട് തന്നു.
2: പിന്നെ ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോയിട്ട് തിരിച്ചു വന്നപ്പോ സ്കൂളില് എല്ലാരും എന്ത് പറഞ്ഞു?
0: ടിവിയില് ഫ്രണ്ട്സ് കണ്ടു, നരയൻ, വിജയ് ശങ്കർ, അത്വിക, നേഹൽ, അതുലിയ, അങ്ങനെ കുറെ കുട്ടികൾ കണ്ടു. പിന്നെ ഞങ്ങൾക്കൊരു മെഷീൻ ഉണ്ടായിരുന്നു ബേസ് ക്യാമ്പ് പോയിക്കൊണ്ടിരുന്നപ്പോ. പ്ലാസ്റ്റിക് വേസ്റ്റ് പിക്കൾ കളക്ട് ചെയ്തിട്ട് നമ്മുടെ ബാഗിനകത്ത് ഇട്ടിട്ട് ലുക്കിളെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും. 3 കിലോ വേസ്റ്റ് ആണ് കളക്ട് ചെയ്തിട്ട് ലുക്കിളെ ഡ്രോപ്പ് ചെയ്തത്. അങ്ങനെ പൊള്ളൂട്ടലായിരുന്നു അല്ല, ഇവിടുത്തെ പോലെ പൊള്ളൂട്ടലല്ല കുറച്ച്.
2: അങ്ങനെ വളരെ നല്ലൊരു മിഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നിലൻ തിരിച്ചെത്തിയിരിക്കുന്നത് അല്ലേ? ഇതുപോലെ പോകാൻ ആഗ്രഹമുള്ള കൊച്ചു കൂട്ടുകാർ ഒരുപാട് പേരുണ്ടാവല്ലോ, അവരോട് എന്താണ് നിലന് പറയാനുള്ളത്?
0: കൂട്ടുകാരുടെ അടുത്ത് പറയുന്ന എല്ലാവരും എവറസ്റ്റ് കാണണം, വട്ടുമ്പഴൊക്കെ ട്രാവൽ ചെയ്യണം. പിന്നെ പോകുന്ന സ്ഥലങ്ങൾ നമ്മൾ നീറ്റ് ആയിട്ട് വെക്കണം. എവിടെ പോയാലും പ്ലാസ്റ്റിക് വേസ്റ്റ് എടുത്ത് വലിച്ചെറിയാൻ പാടില്ല. വേസ്റ്റ് എപ്പോഴും വേസ്റ്റ് ബിന്നിലാണ് ഇടണ്ടേ. നമ്മൾ എപ്പോഴും റെസ്പോൺസിബിൾ ആവണം, ഹോം ക്ലീൻ ആയിട്ടിരിക്കണം.
2: യാത്ര പോവാൻ നിലൻ ഒരുപാട് ഇഷ്ടല്ലേ, അപ്പൊ ഇനി ഇതുപോലെ യാത്ര പോവോ?
0: ഇനി ഇതുപോലെ ഒരുപാട് യാത്ര ചെയ്യണം. വലുതാവുമ്പോ ഞാൻ എവറസ്റ്റിന്റെ മുകളിൽ ടോപ്പ്.
2: നിലൻകുട്ടന്റെ

0: വലിയ വലിയ ആഗ്രഹങ്ങൾ, അതായത് എവറസ്റ്റിന്റെ ടോപ്പിൽ വലുതാവുമ്പോ പോണോന്ന് ആഗ്രഹമില്ലേ, ആ ആഗ്രഹങ്ങളെല്ലാം സാധിക്കട്ടെ എന്നെല്ലാം ആശംസിക്കുകയാണ്. ഇനിയും ഒരുപാട് ഒരുപാട് യാത്രകൾ പോവാൻ ഉള്ള ആരോഗ്യം എല്ലാം ഉണ്ടാവട്ടെ.
1: വെല്ലുവിളികൾ നിറഞ്ഞ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് വിജയകരമായി നടന്നു കയറിയ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വത ആരോഹകൻ നിലൻ എ. ശ്രീജിത്തുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഇനി ബാലലോകത്തിൽ ഒരു നാടകമായാലോ. ലളിതവും സരസവുമായ ഭാഷയിലൂടെ നമ്മെ വിസ്മയിപ്പിച്ച എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ജൂലൈ 5 അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനമാണ്. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലെ വിദ്യാർത്ഥിനികൾ അവതരിപ്പിക്കുന്ന ബഷീറിന്റെ മൊഞ്ചത്തികൾ എന്ന നാടകം കേൾക്കാം.

0: എൻ്റെ പ്രിയപ്പെട്ട പാട്ട്, സൈഗളിന്റെ മാസ്മരികമായ ശബ്ദം.
1: അല്ല, ആരാ ഇത്? നമ്മുടെ ബഷീറല്ലേ? വരി, ഇരിക്കി, ഞാനൊരു ചായ എടുക്കാം. എന്തൊക്കെയാ ബഷീറെ വിശേഷം?
0: ജീവിതം യൗവന തീക്ഷ്ണവും ഹൃദയം പ്രേമസുലഭലവുമായ ഒരു സുന്ദര കാലത്ത് ഞാൻ സൃഷ്ടിച്ച എൻ്റെ പ്രിയ കഥാപാത്രങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ കഥാപാത്രങ്ങൾ എന്നെ കാണാൻ ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
1: എന്താ ഒരു ശബ്ദം? ദാ നോക്കി, ആരൊക്കെയാ വരുന്നത്?

0: ആരും പേടിക്കണ്ട, ഇത് നമ്മുടെ ഭാർഗവിക്കുട്ടിയാ. വരൂ ഭാർഗവിക്കുട്ടി.
1: എടി കുഞ്ഞിപ്പാത്തു, കുഞ്ഞിപ്പാത്തു.
2: ജറബ്ബേ, ദേ ഉമ്മ വരണു.
1: റബ്ബുൽ അലമീനായ തമ്പുരാനെ, നിക്കാഹ് കഴിക്കാൻ പോണ പെണ്ണാണ് ഈ കാഫ്രീങ്ങടെ കൂടെ സൊറ പറഞ്ഞിരിക്കണ്.
0: എന്റെ കുഞ്ഞത്താച്ചുമ്മ, അവർ സ്വതന്ത്രമായി നടക്കട്ടെ, കാലമൊക്കെ മാറിയില്ലേ.
1: ഇത് കണ്ടാ, ഇതാണ് ഭാഗ്യമറുക്. ചുമ്മാ ഉണ്ടാകുമോ ഇവളെ? ആനമക്കാരിന്റെ പുന്നാര മോട, പുന്നാര മോളാ. എന്റെ ഉപ്പുപ്പാക്കേ ഒരു ആനയുണ്ടായിരുന്നു, വലിയൊരു കൊമ്പനാന.
2: ഒന്ന് ചുമ്മാതിരുമ്മ, ഈ പയമ്പുരാണം അൻ്റെ ഉപ്പുപ്പാൻ്റെ വലിയ കൊമ്പനാന വെറും കുയ്യാനാന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാം.
3: ബഷീർ എഴുതിയ കഥ ഞങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ട്.
1: ഓ, ഒരു കുയ്യാന, അത് അസലുള്ള ആനയായിരുന്നു. പിന്നെ എന്റെ ആനയെ കുറ്റം പറയുന്ന കൂട്ടക്കാര് കൂടിയില്ലെങ്കിലും കുഞ്ഞിപ്പാത്തുവിന്റെ നിക്കാഹ് നടക്കും. ഇവളെ ആനമക്കാരിന്റെ പുന്നാര മോട, പുന്നാര മോളാ. എന്റെ ഉപ്പുപ്പാക്കേ ഒരു ആന ഉണ്ടായിരുന്നു, വലിയൊരു കൊമ്പനാന.
0: നിങ്ങൾ എവിടെ ഇരിക്കുമ്മ? ഇവർക്കൊക്കെ പറയാനുള്ളത് നിങ്ങൾക്കും കേൾക്കേണ്ടേ?
3: ദാ ഉമ്മ ചായ. എന്നെ അറിയുമോ ഉമ്മ? ഞാൻ സൈനബ, മുച്ചീട്ട് കളിക്കാരന്റെ മകൾ. ഞമ്മന്റെ ബാപ്പ മുച്ചീട്ട് കളിച്ചും പല പല ജോലികൾ ചെയ്തും കുറെ കാശുണ്ടാക്കി. എന്തിനാണെന്നോ നമ്മെ നിക്കാഹ് കഴിപ്പിക്ക. എന്നിട്ട് നമ്മൾ കെട്ടിയതോ പാപ്പ മണ്ടൻ മുത്തപ്പാനെ വിളിച്ച് ആക്ഷേപിക്കുന്ന മുത്തപ്പാനെ.
4: പക്ഷേ ബാപ്പക്കിഷ്ടമല്ലായിരുന്നെങ്കിലും സൈനബയ്ക്ക് മുത്തുപ്പാനെ, മുത്തുപ്പായ്ക്ക് സൈനബയും പെരുത്തിഷ്ടമായിരുന്നു.
3: നാരായണി പറഞ്ഞത് ശരിയാ, മുത്തപ്പായ്ക്ക് നമ്മളെ, നമുക്ക് മുത്തപ്പാന് മതിയായിരുന്നു. പക്ഷേ ഇപ്പൊ നമുക്കൊരു തോന്നല്, നേ നിക്കാഹ് കഴിപ്പിക്കാൻ ബാപ്പ സ്വരു കൂട്ടിയ കാശുകൊണ്ട് നമ്മളെ പഠിപ്പിച്ചാ മതിയായിരുന്നു. എന്നാ നമ്മൾ നല്ല ബുദ്ധിയും വിവരവും

0: പത്രാസോട് ജീവിക്കായിരുന്നു.
1: അതെ അതെ, ഈ സ്ത്രീധനമെന്ന ഏർപ്പാടിനെ തന്നെ ഞാൻ കഠിനമായി വെറുക്കുന്നു. എല്ലാ സമുദായത്തിലും ഉണ്ട് ഈ ഏർപ്പാട്. അതുപോലെ ഈ ജാതി മതം ഇതൊന്നും ഹൃദയങ്ങൾക്കിടയിൽ മതിലുകൾ ഉണ്ടാക്കരുത്. നിങ്ങൾക്കറിയാമോ, ഞങ്ങളുടെ മക്കളെ ഒരു മതത്തിലും പെടുത്താതെ വളർത്താനാണ് കേശവൻ നായരും ഞാനും തീരുമാനിച്ചത്.
2: വിശ്വാസത്തെയോ മതത്തെയോ കുറിക്കുന്ന ഒന്നും മക്കളുടെ പേരിൽ പോലും ഉണ്ടാകരുതെന്ന് സാറാമ്മയ്ക്കും കേശവൻ നായർക്കും നിർബന്ധമായിരുന്നു.
0: ഇവരുടെ ആദ്യത്തെ തങ്കക്കുട്ടന്റെ പേരറിയില്ലേ?
3: എന്റെ സുഹറാ, അതാർക്കാ അറിയാത്തത്? ആകാശമിഠായി. എടാ മോനെ, ആകാശമിഠായി, നീ എവിടെയാടാ ആകാശമിഠായി?
4: ഒന്ന് നിർത്തോ, ഒരാകാശമുട്ടായി. നിങ്ങൾ ആരെങ്കിലും എന്റെ ആടിന് കഞ്ഞിവെള്ളം കൊടുത്തോ?
5: ഇജ്ജതിനൊന്ന് തറയെ നിർത്തിൻ. വന്ന നേരം മുതൽ ഒക്കത്ത് വെച്ചോണ്ടിരിക്കണ്.
4: എന്റെ റബ്ബേ, തറയെ നിർത്താനോ? പെരുത്ത് വികൃതിയാ, നിങ്ങളുടെ തുണിയും കൂടി കടിച്ച് തിന്നു ഉമ്മ.
0: വാ പാത്തുമ, പാത്തുമയുടെ ആടിന് കഴിക്കാനുള്ളത് ഞാൻ തരാം.
6: സാറാമ്മ നേരത്തെ പറഞ്ഞത് ശരിയാ. ഒരു മതിലുകൾക്കും മനുഷ്യരെ വേർതിരിക്കാൻ പറ്റരുത്. ഒരു മതിലിന്റെ ഇരുവശത്തുമായി പരസ്പരം കാണാതെ സ്നേഹം പങ്കിടാമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഒടുവിൽ ആ മതിൽ കിട്ടിനകത്ത് ഞാൻ തനിച്ചായി. നാരായണി, നാരായണി എന്ന നീട്ടിയുള്ള വിളി കേൾക്കാതായപ്പോൾ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. ഉണങ്ങിയ ഒരു കമ്പ് ആകാശത്തേക്ക് വീണ്ടും വീണ്ടും എറിഞ്ഞ് എന്റെ കൈകൾ കുഴഞ്ഞുപോയി. പക്ഷേ ഞാൻ തളർന്നു പോയില്ല, ആത്മവിശ്വാസം നഷ്ടപ്പെട്ടില്ല.
1: പക്ഷേ ഇന്നത്തെ തലമുറ അങ്ങനെയാണോ? പ്രത്യേകിച്ച് പെൺകുട്ടികൾ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ പോലും നേരിടാനാകാതെ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നു.
2: അതെ, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് ഇന്നത്തെ കുട്ടികൾ മനസ്സിലാക്കണം. ജീവിത പ്രശ്നങ്ങളെ സധൈര്യം നേരിട്ട് മുന്നോട്ട് പോകണം.
0: ഭാർഗവിക്കുട്ടിയുടെ കഥ കേൾക്കാൻ ഞങ്ങൾക്കെല്ലാം ആഗ്രഹമുണ്ട്. ഭാർഗവിക്കുട്ടി എങ്ങനെയാ ഈ കിണറ്റിൽ വീണത്?
7: വീണതല്ല, എന്നെ ഈ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടതാണ്. ആത്മാവിൽ ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിച്ച ഒരു പാവം പെൺകുട്ടിയായിരുന്നു ഞാൻ. പാട്ടും നൃത്തവുമായിരുന്നു എന്റെ ജീവൻ. എന്റെ ചിലങ്കകളുടെ നാദത്തിൽ വേദികൾ ഉണരുമായിരുന്നു. ഒരു നാൾ എനിക്കൊരു സമ്മാനം കിട്ടി. രക്തനക്ഷത്രം പോലെ കടും ചുമപ്പായ ഒരു പൂവ്. അതൊരു ഹൃദയമായിരുന്നു. എനിക്ക് ലഭിച്ച സ്നേഹവും അംഗീകാരവുമായിരുന്നു. പക്ഷേ എന്റെ സന്തോഷം നീണ്ടു നിന്നില്ല. എന്റെ എല്ലാ സ്വപ്നങ്ങളും തകർത്തെറിയപ്പെട്ടു. ഇരുട്ടു നിറഞ്ഞ ഈ പൊട്ടക്കിണറ്റിൽ വീണു പിടയാനായിരുന്നു എന്റെ വിധി. വഴിയിൽ ഓരോരോ കാലടി ശബ്ദം കേൾക്കുമ്പോഴും ഈ പൊട്ടക്കിണറ്റിൽ നിന്നുള്ള മോചനം കാത്തുകാത്തിരിക്കുകയായിരുന്നു ഞാൻ. നിങ്ങൾ എനിക്ക് സമ്മാനിച്ചത് ഒരു പുതിയ ജീവിതമാണ്.
8: അതെ, ജീവിതത്തിന്റെ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം!
6: അല്ല, കുഞ്ഞു പാത്തുമ്മയ്ക്കൊന്നും പറയാനില്ലേ?
4: ഒന്നും അറിയാത്ത ബുദ്ധൂസായിരുന്നു ഞാൻ. മുടി ചെയ്യാൽ കാഫ്രച്ചയാകുമെന്നും മുല്ലപ്പൂക്കൾ വെച്ചാൽ തലയിൽ ഇബിലീസ് കയറുമെന്ന് വിശ്വസിച്ച വെറും ബുദ്ധൂസ്. ഉച്ചത്തിൽ വർത്തമാനം പറയാനും കൂട്ടുകാരുമൊത്ത് കളിക്കാനും എനിക്ക് പേടിയായിരുന്നു. അടക്കവും ഒതുക്കവും ഇല്ലാത്തവളാകുമോ എന്ന പേടി.
2: വഴി വഴുതനങ്ങ എന്ന് പോലും ശരിക്കു പറയാൻ എനിക്കറിയില്ലായിരുന്നു.
4: എന്റെ കയ്യിൽ ബാലപാഠവും നോട്ട് പുസ്തകവും തന്നെ എന്നെ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചത് ആയിഷയും നിസാർ അഹമ്മദുമാണ്.
2: അറിവാണ്, വിദ്യാഭ്യാസമാണ് നമുക്ക് വേണ്ടത്. ഇന്ന് പെൺകുട്ടികൾ നേരിടുന്ന ചൂഷണങ്ങൾ, അതിക്രമങ്ങൾ എന്നിവ നേരിടാൻ നമുക്ക് വിദ്യാഭ്യാസം കൂടിയേ തീരൂ.
3: കുഞ്ഞിപ്പാത്തു എന്ന് പഴയ ആളേ അല്ല, ആത്മവിശ്വാസമുള്ള പുതിയ കുഞ്ഞിപ്പാത്തുവാണ്.
0: പക്ഷേ പെണ്ണുങ്ങളുടെ പര്യായമാണ് ബുദ്ധൂസ് എന്ന് ബഷീർ എഴുതിയതിൽ എനിക്കെതിർപ്പുണ്ട്. ഞാൻ പഠിക്കാൻ മിടുക്കിയായിരുന്നു. പക്ഷേ എൻ്റെ കൂട്ടുകാരനായിരുന്ന മജീദ് അങ്ങനെയല്ല. അവനായിരുന്നു സ്കൂളിലെ മണ്ട ശിരോമണി. ഒന്നൊന്ന് എത്രയാണെന്ന് ചോദിച്ചപ്പോൾ അവൻ എന്താ പറഞ്ഞെന്നറിയാമോ? ഉമ്മിണി ബാല്യം ഒന്ന്.
1: ഞങ്ങൾ സ്ത്രീകളുടെ തലയിൽ നിലാവെളിച്ചമാണെന്നും ഈ ബഷീർ എഴുതിയിട്ടുണ്ട്.
8: എൻ്റെ മധുരസുരബിലമായ സുന്ദര നിലാവെളിച്ചമേ, പാത്തുമ്മയുടെ ആട് അഥവാ പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നൊരു കഥയും ഞാൻ എഴുതിയിട്ടുണ്ട്, അല്ലേ പാത്തുമ്മ?
4: അതെ അതെ, ഞാനും എഴുതാനും വായിക്കാനും പഠിച്ചിട്ടില്ല. പക്ഷേ ഞാൻ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചു. എൻ്റെ ആടായിരുന്നു എൻ്റെ എല്ലാം.

0: എന്നോ പെൺകുട്ടിയെന്നോ വ്യത്യാസമില്ലാതെ കുട്ടികൾക്ക് കളിക്കാനും പഠിക്കാനും ഒക്കെ പറ്റണം. അറിവ് മാത്രമല്ല, നമ്മുടെ സൈനബയെ പോലെ സാമ്പത്തിക സുരക്ഷയും ഓരോ പെൺകുട്ടിയും നേടണം. അല്ലേ സൈനബ?
1: അത് ശരിയാ. ആഗ്രഹത്തിനൊത്ത് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും എന്റെ കുടുംബത്തിന് വേണ്ട വരുമാനം ഈ ചായക്കടയിൽ നിന്ന് ഉണ്ടാക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്.
2: എന്റെ കുഞ്ഞിപ്പാത്തു, അന്നോട് ഞാൻ പറഞ്ഞ നിക്കാഹ് കഴിക്കാൻ പോണ പെണ്ണുങ്ങള് ചായ അനത്താനും കഞ്ഞി വെക്കാനും പഠിക്കണമെന്ന്.
3: നിക്കാഹല്ല ഉമ്മ പെൺകുട്ടികളുടെ ലക്ഷ്യം. എനിക്ക് കോളേജിൽ പഠിക്കണം, വലിയ പരീക്ഷകൾ ജയിക്കണം, പഠിച്ച് വലുതായി നല്ല ജോലി നേടണം. ഒരു കൊമ്മനാനയോളം വലിയ സ്വപ്നങ്ങളുണ്ട് എനിക്ക്. സ്വന്തം കാലിൽ നിന്നിട്ട് മതി എനിക്ക് നിക്കാഹ്.
0: കുഞ്ഞിപ്പാത്തുമ്മയെ പഠിപ്പിച്ചതുപോലെ നമ്മുടെ സൈനബയും ആയിഷയ്ക്ക് പഠിപ്പിച്ചുകൂടെ?
4: തീർച്ചയായും. വിദ്യാഭ്യാസം എന്നാൽ വെറും അറിവുണ്ടാക്കാൻ മാത്രമല്ല, നമ്മുടെ ആത്മവിശ്വാസവും മനഃശക്തിയും വർദ്ധിപ്പിക്കുന്നതും ഏറെ പ്രധാനമാണ്. അറിവ് നേടുന്നതിനോടൊപ്പം നമ്മുടെ പെൺകുട്ടികൾ സൈനബെ പോലെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാകട്ടെ. അവർ വീടിനും നാടിനും വെളിച്ചം നൽകുന്നവരാകട്ടെ. സമൂഹത്തിൽ ആത്മാഭിമാനത്തോടെ തലയുയർത്തി നമുക്ക് മുന്നേറാം.
5: നാല് ചുറ്റുമുയരുന്ന മതിലുകൾക്കപ്പുറത്ത് ഞങ്ങളെ കാത്തിരിക്കുന്ന ഒരു ലോകമുണ്ട്. ആകാശം മുട്ടുന്ന പ്രതീക്ഷകളിലേക്ക് ഉയർന്നു പറക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഞങ്ങൾ സ്വപ്നം കാണുന്നത്.
6: ചിറകു കരിഞ്ഞാലും ചിതയിലെരിഞ്ഞാലും ഈ വെളിച്ചം അണയാതെ ഞങ്ങൾ സൂക്ഷിക്കും വരും തലമുറയിലെ പെൺകുട്ടികൾക്കായി.
0: തിരിച്ചറിവിന്റെ ഈ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം!
7: സ്ത്രീ ശക്തിയുടെ ഈ പൊതു വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം!

0: എല്ലാവർക്കും ബഷീറിന്റെ മൊഞ്ചത്തികൾ എന്ന നാടകം ഇഷ്ടമായില്ലേ? ഇതിൽ ശബ്ദം നൽകിയവർ ബഷീർ, അനുഷ്യ എ സൈലേഷ്, സൈനബ, ഭാമ ഭാരതി എസ് ബി, കുഞ്ഞു താച്ചുമ, കല്യാണി പി എൻ, കുഞ്ഞു പാത്തുമ, അനശ്വര രാജേഷ്, പാത്തുമ, നീലാംബരി കൃഷ്ണൻ യു ബി, ആയിഷ, അമയ ഡി നായർ, സുഹറ, അനുഗ്രഹ എസ്, ഭാർഗവിക്കുട്ടി, ദിയ എ ബി, നാരായണി, മൊഴി എസ്, സാറാമ, ഉമാ എസ് എന്നിവരാണ്. ഇന്ന് ബാലലോകത്തിൽ അവസാനമായി സഹസ്ര രതീഷ് അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം.
1: തെന്നാലിരാമൻ വിദൂഷകനായിരുന്നു. ഒരിക്കൽ ഉത്തരേന്ത്യയിൽ നിന്നൊരു മാന്ത്രികൻ കൃഷ്ണദേവരോട് സദസ്സിൽ വന്ന് അനേക മാജിക്കുകൾ കാണിച്ചു. തന്റെ തല ഉടലിൽ നിന്ന് വേർപ്പെടുത്തി കാണിക്കുന്ന വിദ്യ പോലും അയാൾ കാട്ടി. ഇതുപോലെയുള്ള ഏതെങ്കിലും വേളകൾ കാണിക്കാൻ ഈ വിജയനഗര രാജ്യത്ത് ആർക്കെങ്കിലും കഴിയുമോ? മാന്ത്രികൻ കൊട്ടാരത്തിലുണ്ടായിരുന്ന എല്ലാവരെയും വെല്ലുവിളിച്ചു. പക്ഷേ മാജിക്ക് വേലകൾ കാണിക്കുന്നതിൽ സമർത്ഥരായ ആരും അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. കൃഷ്ണദേവരായർക്ക് ഇതും നാണക്കേടായി തോന്നി. അപ്പോഴും തെന്നാലിരാമൻ മുന്നോട്ട് വന്ന് അദ്ദേഹം രാജാവിനെയും സദസ്സിനെയും വണങ്ങി മാന്ത്രികന്റെ അടുത്തു ചെന്നു. ഞാൻ കണ്ണടച്ച് കാണിക്കുന്ന ഒരു ജാലവിദ്യ താങ്കൾക്ക് കണ്ണു തുറന്ന് ചെയ്യാൻ സാധിക്കുമോ? രാമൻ മാന്ത്രികനെ മത്സരത്തിന് ക്ഷണിച്ചു. കണ്ണടച്ചുകൊണ്ട് ഇയാൾ കാട്ടുന്ന വേലത്തരം എന്തുതന്നെയായാലും എനിക്ക് കണ്ണു തുറന്ന് ചെയ്യാൻ ഒരിക്കലും പ്രയാസമാകില്ലെന്ന് ആ മാന്ത്രികൻ വിചാരിച്ചു. അയാൾ രാമന്റെ വെല്ലുവിളി സ്വീകരിച്ചു. രാമൻ ഒരു കരണ്ടി നിറയെ മുളക് പൊടി വരുത്തി. കണ്ണടച്ചു പിടിച്ച് രാമൻ ആ പൊടി കണ്ണിനു മീതെ ഇട്ടു. 2 മിനിറ്റ് നേരം അയാൾ അനങ്ങാതെ നിന്നു. അനന്തരം ആ പൊടി തട്ടിക്കളഞ്ഞ് കണ്ണു തുറന്നു. രാമൻ 2-ാമതൊരു കരണ്ടി മുളക് പൊടി കൂടി വരുത്തി മാന്ത്രികന്റെ കയ്യിൽ കൊടുത്തു. മാന്ത്രികൻ നിന്നു പരിങ്ങി. അയാൾ രക്ഷപ്പെടാൻ വേണ്ടി പലതും പറഞ്ഞു നോക്കി. പക്ഷേ ജനങ്ങൾ അയാളെ കൂകി വിളിച്ചു. ലജ്ജിതനായ മാന്ത്രികൻ പരിപാടി മതിയാക്കി മടങ്ങിപ്പോയി. രാജാവിന് സന്തോഷമായി. തെന്നാലിരാമന്റെ ബുദ്ധിവൈഭവും രസികത്വവും കണ്ട് അദ്ദേഹം അയാളെ ഉടനെ തന്നെ കൊട്ടാര വിദൂഷകനായി നിയമിച്ചു. ജനങ്ങളെല്ലാം തെന്നാലിരാമനെ അഭിനന്ദിച്ചു.
0: ഇന്നത്തെ ബാലലോകം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി അടുത്ത ഞായറാഴ്ച ഇതേ സമയം

ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കൊച്ചുകൂട്ടുകാർക്കുള്ള ഗാനങ്ങളുമായി പഞ്ചാര മിഠായി.

പഞ്ചാര മിഠായിയിൽ ആദ്യം ആകാശ മിഠായി. ഈ ചിത്രത്തിനു വേണ്ടി റിമി ടോമിയും സംഘവും പാടിയ ഗാനം കേൾക്കാം. ഗാനത്തിന്റെ വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദാണ്, സംഗീതം നൽകിയത് മൻസൂർ അഹമ്മദ്.

വയലാർ ശരത്ചന്ദ്ര വർമ്മ വരികളെഴുതി, അൽഫോൺസ് ജോസഫ് സംഗീതം നൽകി, ശ്വേതയും സൈനോരയും പാടിയ ഗാനമാണിനി ചിത്രം പച്ചമരത്തണലിൽ.

0: സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
0: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
1: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
4: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: ആ മാഷേ, സുഖാണോ?
6: ആ സുഖം തന്നെ, സുഖം തന്നെ.
5: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
6: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
5: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചി

0: ഉള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
1: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
1: പേടിക്കണ്ട സർ, എം ആർ ടി ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
0: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി എം ആർ ടി ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ സപ്ലൈ. സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
3: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
2: ഇൻറോയൽ അപ്ടോൺ, കണ്ണമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.
3: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
4: പഞ്ചാര മിഠായി തുടരുന്നു. ഇനി കേൾക്കാം സോൾട്ട് മാംഗോ ട്രീ. ഈ ചിത്രത്തിനു വേണ്ടി അസ്ലം കൊടുങ്ങല്ലൂർ വരികളെഴുതി ഹിഷാം അബ്ദുൾ വഹാബ് ഈണം നൽകി പാടിയ ഗാനം.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
1: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സമയത്ത് വിത്ത് വിതച്ചാൽ നിങ്ങൾക്ക് വമ്പൻ വിളവ് കിട്ടുമെന്ന് ഉറപ്പാണ്.

0: കർഷകനേക്കാൾ നന്നായി കൃഷി അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ മാസ്റ്ററെ? സമയത്ത് തന്നെ വിത്ത് വിതച്ചത്.
1: ഞാൻ കാർഷിക വിളയെ കുറിച്ചല്ല, NPS സഞ്ജയിനെ കുറിച്ചാണ് പറയുന്നത്.
0: ഏ മാസ്റ്ററെ, NPS സഞ്ജയ് എന്ന് വെച്ചാൽ എന്താ?
1: ഭാരത സർക്കാരിന്റെ ഒരു അതോറിറ്റിയായ PFRDA നടത്തുന്ന പെൻഷൻ പദ്ധതിയാണ് NPS സഞ്ജയ്. വെറും 250 രൂപയ്ക്ക് അക്കൗണ്ട് തുറക്കുകയും അത് അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് മാസം തോറും പെൻഷൻ ലഭിക്കും. ഇന്ന് തന്നെ NPS സഞ്ജയിൽ സമ്പാദ്യം ആരംഭിക്കൂ, ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുമായോ നിങ്ങളുടെ ബാങ്കുമായോ ബന്ധപ്പെടുക. ഭാവിയിലേക്ക് തയ്യാറാകൂ NPS സഞ്ജയ്ക്കൊപ്പം.
2: പഞ്ചാര മിഠായി തുടരുന്നു. ഇനി കേൾക്കാം ചിത്രശലഭങ്ങളുടെ വീട്. ഈ ചിത്രത്തിനു വേണ്ടി നിഖിൽ കടലുണ്ടിയും പ്രവീൺ വിജയകൃഷ്ണയും പാടിയ ഗാനം. ഗാനത്തിന്റെ വരികൾ എഴുതിയത് ഉണ്ണികൃഷ്ണൻ വയനാട്, സംഗീതം നൽകിയത് മുഹമ്മദ് ഷക്കീൽ.
3: ഒന്നാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റക്കിളിയെ ഞങ്ങൾ കണ്ടു.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റി ഗാലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആര്യശാല.
3: ഇനി ബിച്ചു തിരുമല വരികൾ എഴുതി ജോൺസൺ ഈണം നൽകി.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ കൊച്ചു കൂട്ടുകാർക്കായുള്ള ഇഷ്ടഗാന പരിപാടി പഞ്ചാര മിഠായി സമാപിക്കുന്നു.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. ഛത്തീസ്ഗഡിലെ പ്രശസ്ത പാണ്ഡവനി ഗായികയും പത്മവിഭൂഷൺ പുരസ്കാര ജേതാവുമായ തീജൻ ബായി അന്തരിച്ചു. ആകർഷകമായ ശബ്ദം, സവിശേഷമായ ആഖ്യാന ശൈലി എന്നിവയിലൂടെ തീജൻ ബായി പാണ്ഡവനിക്ക് ഇന്ത്യയിലും അന്താരാഷ്ട്ര തലത്തിലും പ്രശസ്തി നേടിക്കൊടുത്തു. ജമ്മുകാശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിൽ നിരോധിത സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയിൽപ്പെട്ട 2 ഭീകരരെ സുരക്ഷാസേന വളഞ്ഞു. മീമന്ദർ മേഖലയിൽ തോട്ടത്തിൽ ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് തിരച്ചിൽ ആരംഭിച്ചത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്നലെ ടെലിഫോൺ സംഭാഷണം നടത്തിയതായി ക്രെംലിൻ. US 250th സ്വാതന്ത്ര്യദിനത്തിൽ ട്രംപിനെ പുടിൻ അഭിനന്ദിച്ചതായി റഷ്യൻ വൃത്തങ്ങൾ വ്യക്തമാക്കി. കേരളത്തിൽ ബിസിനസ് സ്ഥാപനങ്ങളുടെ വാട്സാപ്പ് അക്കൌണ്ടുകൾ ഹാക്ക് ചെയ്ത് സൈബർ തട്ടിപ്പ് വ്യാപകമാകുന്നതായി സംസ്ഥാന പോലീസ്. സ്ഥാപനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട് കുറ്റ്യാടിയിൽ ബേക്കറി ഉൽപ്പന്നങ്ങളുടെ മൊത്ത വിതരണ കേന്ദ്രത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തി. ലാബ് പരിശോധനയ്ക്കായി അധികൃതർ സ്ഥാപനത്തിൽ നിന്ന് ഉൽപ്പന്നങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ബ്രസീൽ നോർവേ മത്സരം നാളെ പുലർച്ചെ 1:30. രണ്ടാം മത്സരത്തിൽ പുലർച്ചെ 5:30 ഇംഗ്ലണ്ട് മെക്സിക്കോയെ നേരിടും. പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനമാലിക.
1: ഗാനമാലിക

വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിനമായ ഇന്ന് ഗാനമാലികയിൽ ആദ്യം നമുക്ക് ഭാർഗവി നിലയം എന്ന ചിത്രത്തിൽ യേശുദാസും പീലിയിലെയും പാടിയ ഗാനം കേൾക്കാം. പി ഭാസ്കരന്റെ വരികൾക്ക് എം എസ് ബാബുരാജിന്റെ സംഗീതം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
3: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

ഗാനമാലികയിൽ ഇനി ഒരു മെയ് മാസ പുലരിയിൽ. ഈ ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ വരികളെഴുതി, രവീന്ദ്രൻ ഈണം നൽകി, യേശുദാസും ചിത്രയും പാടിയ ഗാനം.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്യുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോപ്പ് കണ്ണമൂല ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: ഗാനമാലികയിൽ ഇനി ആർ കെ ദാമോദരൻ വരികളെഴുതി ജോൺസൺ ഈണം നൽകി യേശുദാസും വാണി ജയറാമും പാടിയ ഗാനം ചിത്രം രക്തം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമ കേരളം, നാളെ രാവിലെ 7:40. പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം, പൈപ്പിൻ മൂഡ് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ്, ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
3: ഗാനമാലികയിൽ ഇനി ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി ഇളയരാജ ഈണം നൽകി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഒരു യാത്രാമൊഴി.

അടുത്ത ഗാനത്തിന് മുമ്പ് ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. നാളെ രാവിലെ 11:00-2:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വിഷാദരോഗം തിരിച്ചറിയാം, ചികിത്സ തേടാം. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ മോഹൻ റോയ് മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495964321. മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496569321. വിളിക്കേണ്ട സമയം നാളെ രാവിലെ 11:00-2:00. ഗാനമാലികയിൽ ഇനി കിളിച്ചുണ്ടൻ മാമ്പഴം. ഈ ചിത്രത്തിനു വേണ്ടി BR പ്രസാദ് വരികൾ എഴുതി, വിദ്യാസാഗർ ഈണം നൽകി, MG ശ്രീകുമാറും സുജാതയും പാടിയ ഗാനമാണ്.

അകലെ എന്ന ചിത്രത്തിനു വേണ്ടി ജി വേണുഗോപാലും സുജാതയും പാടിയ ഗാനമാണിനി. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് എം ജയചന്ദ്രൻ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കയാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
2: അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവുക, ആ ലക്ഷ്യത്തിന് നമ്മള് അബ്ദുൽ കലാം പറഞ്ഞ പോലെ ആ ലക്ഷ്യത്തിനെ അങ്ങ് പ്രണയിക്കുക, അതിനുവേണ്ടി അങ്ങ് പരിശ്രമിക്കുക, നമുക്ക് എവിടുന്നെങ്കിലുമൊക്കെ അതിന് സഹായം വരാം.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.

0: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽ നട മണ്ണന്തല.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉച്ചയ്ക്ക് 1-2 ഈണപ്പൂക്കൂട. ഈ പരിപാടിയിലേക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം. നമ്പർ 8281-42-03-05. ഇന്നുച്ചയ്ക്ക് 1-2 ഈണപ്പൂക്കൂടാം.

0: അടുത്ത പരിപാടി അല്പസമയത്തിനകം. ആകാശവാണി ആനന്ദപുരി എഫ് എം 101.9.
1: എന്താണ് കെരറ്റോകോണസ്? നേത്രരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ആര്യ എഎച്ച് സംസാരിക്കുന്നു.
2: നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിനെ ബാധിക്കുന്ന എന്നാൽ സമൂഹത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു രോഗാവസ്ഥയാണ് കെരറ്റോകോണസ്. നമ്മുടെ കണ്ണിന്റെ മുൻഭാഗത്തുള്ള പാളിയാണ് കോർണിയ. കോർണിയയാണ് ഈ രോഗം ബാധിക്കുന്നത്. സാധാരണയായി കോർണിയ ഒരു പകുതി വൃത്താകൃതിയിലാണ് ഇരിക്കാറുള്ളത്. ഇത് കണ്ണിന്റെ ഉള്ളിൽ കടന്നുപോകുന്ന വെളിച്ചത്തെ കൃത്യമായി റെറ്റിനയിൽ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. എന്നാൽ കെരറ്റോകോണസ് ബാധിക്കുമ്പോൾ

കോർണിയയുടെ ഘടന നിലനിർത്തുന്ന കൊളാജൻ നാരുകൾക്ക് ബലക്ഷണം സംഭവിക്കുന്നു. അതുകാരണം കോർണിയയുടെ കനം കുറയുകയും അത് മുന്നോട്ട് തള്ളി ഒരു കോൺ ആകൃതിയിലാവുകയും ചെയ്യുന്നു. തുടക്കത്തിൽ സാധാരണ കാഴ്ചക്കുറവായി തോന്നുമെങ്കിലും ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കണ്ണടയുടെ പവർ അടിക്കടി മാറിക്കൊണ്ടിരിക്കുക, പലതവണ കണ്ണട മാറ്റിവച്ചിട്ടും കാഴ്ച പൂർണ്ണമായും തെളിയാതിരിക്കുക, നേർരേഖകൾ വളഞ്ഞു കാണുക, വെളിച്ചത്തിലേക്ക് നോക്കാൻ കടുത്ത ബുദ്ധിമുട്ട് തോന്നുക, രാത്രികാലങ്ങളിൽ വാഹനങ്ങളുടെ വെളിച്ചത്തിന് ചുറ്റും വലിയ വട്ടങ്ങൾ കാണുക, കണ്ണിനു വിട്ടുമാറാത്ത ചൊറിച്ചിൽ, വേദന, ചുമപ്പും അനുഭവപ്പെടുക. ഈ രോഗം പെട്ടെന്നൊരു ദിവസം ഉണ്ടാകുന്നതല്ല, ഇത് വളരെ പതുക്കെ വർഷങ്ങൾ കൊണ്ട് കൂടാനുള്ള സാധ്യതയുള്ള ഒരു രോഗമാണ്. ഇതിനെ നമുക്ക് നാല് ഘട്ടങ്ങളായി തിരിക്കാം. പ്രാരംഭഘട്ടം, ഏർലി സ്റ്റേജ്. ഈ ഘട്ടത്തിൽ സാധാരണ കാഴ്ചക്കുറവ് മാത്രമേ അനുഭവപ്പെടൂ. കണ്ണിന്റെ സിലിണ്ട്രിക്കൽ പവർ, അതായത് ആസ്റ്റിഗ്മാറ്റിസം, അടിക്കടി മാറിക്കൊണ്ടിരിക്കും. പലരും ഇത് സാധാരണ കാഴ്ചക്കുറവായി കരുതി കണ്ണടകൾ മാറ്റി വച്ചുകൊണ്ടിരിക്കും. രണ്ടാം ഘട്ടം, മോഡറേറ്റ് സ്റ്റേജ്. ഇവിടെ കാഴ്ചയിൽ വികലത, അതായത് ഡിസ്റ്റോർഷൻ വരുന്നു. നേർരേഖകൾ വളഞ്ഞതായി തോന്നും. വെളിച്ചത്തിലേക്ക് നോക്കാൻ കടുത്ത ബുദ്ധിമുട്ട്, അതായത് ഫോട്ടോഫോബിയ, അനുഭവപ്പെടും. മൂന്നാം ഘട്ടം, അഡ്വാൻസ്ഡ് സ്റ്റേജ്. ഈ ഘട്ടത്തിൽ കോർണിയയുടെ കനം വളരെ കുറയുന്നു. കണ്ണടകൾ വെച്ചാൽ പോലും കാഴ്ച വ്യക്തമാകില്ല. രാത്രികാലങ്ങളിൽ ലൈറ്റുകൾക്ക് ചുറ്റും പ്രകാശവലയങ്ങൾ, അതായത് ഹാലോസ്, കാണാൻ തുടങ്ങും. അവസാന ഘട്ടം, സിവിയർ സ്റ്റേജ്. കോർണിയയിൽ പാടുകൾ വീഴാൻ, അതായത് കോർണിയൽ സ്കാറിംഗ് ഉണ്ടാകാൻ തുടങ്ങുന്നു. ചിലരിൽ കോർണിയയുടെ ഉൾപാളി പൊട്ടി കണ്ണിന്റെ ഉള്ളിലുള്ള ദ്രാവകം കോർണിയയിലേക്ക് പടരുന്നു, അതായത് അക്യൂട്ട് ഹൈഡ്രോപ്സ് എന്ന വേദനയേറിയ അവസ്ഥ ഉണ്ടാകുന്നു. ഇത് പെട്ടെന്ന് കാഴ്ച മങ്ങാൻ കാരണമാകുന്നു. ഇനി നമുക്ക് പ്രധാന കാരണങ്ങളും റിസ്ക് ഘടകങ്ങളും നോക്കാം. പാരമ്പര്യം, കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ രോഗമുണ്ടെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വരാൻ 10% സാധ്യതയുണ്ട്. കണ്ണ് തിരുമുന്നത്, ഇതാണ് ഏറ്റവും അപകടകരമായ ഘടകം. അലർജിയുള്ള കുട്ടികൾ നിരന്തരമായി കണ്ണ് ശക്തിയായി തിരുമുമ്പോൾ കോർണിയയുടെ കോശങ്ങൾക്ക് ക്ഷതം സംഭവിക്കുകയും രോഗം വഷളാകുകയും ചെയ്യുന്നു. മറ്റു രോഗങ്ങൾ, ഡൗൺ സിൻഡ്രോം, ആസ്മ, എക്സീമ തുടങ്ങിയ അലർജി രോഗങ്ങൾ ഉള്ളവരിൽ കെരാറ്റോകോണസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. വെറുമൊരു സാധാരണ കാഴ്ച പരിശോധന കൊണ്ട് മാത്രം കെരാറ്റോകോണസ് പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്താൻ കഴിയില്ല. അതിനായി പ്രത്യേക പരിശോധനകൾ ആവശ്യമാണ്. കോർണിയൽ ടോപ്പോഗ്രാഫി, കോർണിയയുടെ ഉപരിതലത്തിന്റെ 3D മാപ്പ്, അതുപോലെ തന്നെ പാക്കിമെട്രി, കോർണിയയുടെ കനം അളക്കാനുള്ള പരിശോധന, ഇവ ചെയ്യേണ്ടതായി വരും. ഇനി നമുക്ക് ചികിത്സാ രീതികൾ നോക്കാം. രോഗം കൂടുന്നത് തടയാൻ കോർണിയൽ കൊളാജൻ ക്രോസ് ലിങ്കിംഗ് ട്രീറ്റ്മെന്റാണ് കൊടുക്കുന്നത്. ഇതിൽ വൈറ്റമിൻ B2, അതായത് റൈബോഫ്ലേവിൻ തുള്ളിമരുന്നും അൾട്രാവയലറ്റ് വെളിച്ചവും ഉപയോഗിച്ച് കോർണിയയിലെ കൊളാജൻ നാരുകളെ ബലപ്പെടുത്തുന്ന പ്രക്രിയയാണിത്. അടുത്തതായി ടോപ്പോഗൈഡഡ് PRK. ഇതിൽ ക്രോസ് ലിങ്കിങ്ങിനോടൊപ്പം ലേസർ ഉപയോഗിച്ച് കോർണിയയുടെ ആകൃതി ചെറുതായി ക്രമീകരിക്കുകയും ചെയ്യും. ആദ്യഘട്ടങ്ങളിൽ പ്രത്യേകതരം കണ്ണടകളോ റിജിഡ് കോണ്ടാക്ട് ലെൻസ്, സ്ക്ലീറൽ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിച്ച് കാഴ്ച പൂർണ്ണമായും വീണ്ടെടുക്കാം. ആധുനിക ലെൻസുകളായ റോസ്കേ ലെൻസസ്, അതായത് കോർണിയയുടെ കോൺ ആകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ ഡിസൈൻ ചെയ്യപ്പെട്ട ലെൻസുകളാണിവ. അടുത്തതായി ഇൻടാക്സ്, കോർണിയയുടെ ആകൃതി സാധാരണ നിലയിലാക്കാൻ അതിനുള്ളിൽ വെച്ചുപിടിപ്പിക്കുന്ന ചെറിയ ഇംപ്ലാന്റുകളാണ് ഇവ. രോഗം ഏറ്റവും ഗുരുതരമായ അവസ്ഥയിൽ എത്തിയാൽ കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വേണ്ടിവരും. ഇതിൽ ആധുനിക ശസ്ത്രക്രിയയായ ഡാൽക്ക്, അതായത് കോർണിയ പൂർണ്ണമായും മാറ്റിവെക്കുന്നതിന് പകരം കേടുവന്ന മുൻപാളികൾ മാത്രം മാറ്റി പിൻപാളി നിലനിർത്തിക്കൊണ്ട് നടത്തുന്ന നൂതന ശസ്ത്രക്രിയയാണിത്. ഇത് ശരീരം പുതിയ കോർണിയ നിരസിക്കുന്നതിനുള്ള സാധ്യത, അതായത് ഗ്രാഫ് റിജക്ഷൻ, വളരെ കുറയ്ക്കും. ഇനി കെരാറ്റോകോണസ് വരാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഈ രോഗം സാധാരണയായി കൗമാരപ്രായത്തിലാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾ കണ്ണ് തിരുമുന്നുണ്ടെങ്കിൽ അത് വെറും ഒരു ശീലമായി തള്ളിക്കളയാതെ അവരെ ഉടൻ തന്നെ ഒരു നേത്രരോഗ വിദഗ്ധനെ കാണിക്കേണ്ടതാണ്. കൃത്യസമയത്ത് കണ്ടെത്തിയാൽ ലളിതമായ ചികിത്സയിലൂടെ കാഴ്ച സംരക്ഷിക്കാൻ കഴിയും. ഇനി സാധാരണയായി കണ്ടുവരുന്ന 5 കണ്ണ് രോഗങ്ങളെ പറ്റി പറയാം. കാട്രാക്ട്, അതായത് തിമിരം. പ്രായമാകുമ്പോൾ കണ്ണിലുള്ളിലെ ലെൻസിൽ വരുന്ന മറയാണ് കാട്രാക്ട്.

0: ലക്ഷണങ്ങൾ: കാഴ്ച മങ്ങുക, വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ കണ്ണു ചിമ്മുക, കണ്ണടയുടെ പവർ അടിക്കടി മാറുക. ഒരു ചെറിയ ശസ്ത്രക്രിയയിലൂടെ മങ്ങിയ ലെൻസ് മാറ്റി പുതിയ കൃത്രിമ ലെൻസ് വയ്ക്കുന്നതിലൂടെ കാഴ്ച പൂർണ്ണമായും തിരിച്ചു കിട്ടും. അടുത്തതായി ഗ്ലോക്കോമ: കണ്ണിനുള്ളിലെ ദ്രാവകമർദ്ദം, അതായത് ഇൻട്രോ ഓക്കുലർ പ്രഷർ കൂടുന്നത് മൂലം കാഴ്ചയുടെ ഞരമ്പായ ഒപ്റ്റിക് നെർവിൽ കേടുപാടുകൾ സംഭവിക്കുന്ന അവസ്ഥയാണ് ഇത്. ഇതിനെ കാഴ്ചയുടെ നിശബ്ദ കള്ളൻ എന്ന് വിളിക്കുന്നു. കാരണം തുടക്കത്തിൽ ലക്ഷണങ്ങൾ ഉണ്ടാകാറില്ല. തലവേദന, കണ്ണിന് ചുറ്റും വേദന, ഫീൽഡ് ഓഫ് വിഷൻ കുറഞ്ഞു വരിക തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ. പരിഹാരം: 40 വയസ്സ് കഴിഞ്ഞവർ വർഷത്തിലൊരിക്കലെങ്കിലും കണ്ണിന്റെ പ്രഷർ പരിശോധിക്കണം. കൃത്യസമയത്ത് കണ്ടെത്തിയാൽ തുള്ളിമരുന്നുകൾ വഴി ഇത് നിയന്ത്രിക്കാൻ കഴിയും. അടുത്തതായി പ്രമേഹം മൂലമുള്ള കാഴ്ചക്കുറവ്, അതായത് ഡയബറ്റിക് റെറ്റിനോപ്പതി. ശരീരത്തിൽ പ്രമേഹം കൂടുമ്പോൾ കണ്ണിന്റെ പിൻഭാഗത്തുള്ള റെറ്റിനയിലെ രക്തക്കുഴലുകളെ നശിപ്പിക്കുന്ന അവസ്ഥയാണിത്. ലക്ഷണങ്ങൾ: കാഴ്ചയിൽ കറുത്ത പാടുകൾ കാണുക, പെട്ടെന്ന് കാഴ്ച മങ്ങുക. പരിഹാരം: പ്രമേഹ രോഗികൾ എല്ലാ വർഷവും നിർബന്ധമായും കണ്ണിന്റെ റെറ്റിന പരിശോധിക്കണം. ലേസർ ചികിത്സയിലൂടെയോ ഇഞ്ചക്ഷനിലൂടെയോ ഇത് നിയന്ത്രിക്കാം. അടുത്തതായി ചെങ്കണ്ണ്, കൺജങ്ക്റ്റിവൈറ്റിസ്. കണ്ണിന്റെ വെളുത്ത ഭാഗത്തെ ബാധിക്കുന്ന ഇൻഫെക്ഷനാണ് കൺജങ്ക്റ്റിവൈറ്റിസ്. ഇത് ബാക്ടീരിയ, വൈറസ്, അല്ലെങ്കിൽ അലർജി മൂലമാകാം. ലക്ഷണങ്ങൾ: കണ്ണ് ചുവക്കുക, കണ്ണിൽ നിന്നും വെള്ളം വരിക, പീള കെട്ടുക, കടുത്ത ചൊറിച്ചൽ അനുഭവപ്പെടുക. പരിഹാരം: ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം തുള്ളിമരുന്ന് ഉപയോഗിക്കുക. സ്വയം ചികിത്സ അരുത്. മറ്റുള്ളവരിലേക്ക് പടരാതിരിക്കാൻ വ്യക്തിശുചിത്വം പാലിക്കുക. അടുത്തതായി ഡ്രൈ ഐ. കമ്പ്യൂട്ടർ, മൊബൈൽ എന്നിവയുടെ അമിത ഉപയോഗം കാരണം കണ്ണിലെ കണ്ണീരിന്റെ അളവ് കുറയുന്ന അവസ്ഥയാണിത്. കണ്ണിൽ മണൽ തരികൾ ഉള്ളതുപോലെ തോന്നുക, കണ്ണ് ചുവക്കുക തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ. പരിഹാരം: ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ഇടയ്ക്കിടെ കണ്ണ് ചിമ്മുക, 20-20-20 നിയമം പാലിക്കുക. ഓരോ 20 മിനിറ്റിലും 20 അടി അകലെയുള്ള വസ്തുവിലേക്ക് 20 സെക്കൻഡ് നോക്കുക. കണ്ണുകളുടെ ആരോഗ്യം സംരക്ഷിക്കുവാനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കുവാനും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇനി പറയാം. പോഷകാഹാരം കഴിക്കുക. കാരറ്റ്, ചീര, മുരിങ്ങയില, മത്തങ്ങ, പപ്പായ എന്നിവ ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തുക. ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിരിക്കുന്ന ചൂര, മത്തി, ബദാം, വാൽനട്ട് തുടങ്ങിയവ കഴിക്കുന്നത് നല്ലതാണ്. മുട്ടയിലും പാലിലും അടങ്ങിയിരിക്കുന്ന സിങ്ക്, ലൂട്ടിൻ എന്നിവ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ചക്കുറവ് തടയുന്നു. കണ്ണ് തിരുമ്മുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക. കണ്ണിൽ ചൊറിച്ചിലോ അസ്വസ്ഥതയോ തോന്നുമ്പോൾ ശക്തിയായി തിരുമാതിരിക്കുക. നിരന്തരമായി കണ്ണ് തിരുമ്മുന്നത് കണ്ണിന്റെ മുൻപാളിയായ കോർണിയുടെ ഘടനയെ ബാധിക്കുകയും കെരട്ടോക്കോണസ് പോലുള്ള ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടാകുവാനും കാരണമാകുന്നു. ദിവസവും 7 മുതൽ 8 മണിക്കൂർ വരെ നിർബന്ധമായും ഉറങ്ങുക. ഉറക്കക്കുറവ് കണ്ണിന് ചുറ്റുമുള്ള പേശികൾക്ക് ക്ഷീണം ഉണ്ടാക്കുകയും കണ്ണ് മങ്ങൽ, കണ്ണിന് വേദന തുടങ്ങിയവ ഉണ്ടാകാൻ കാരണമാകുന്നു. ഇരുണ്ട മുറിയിൽ കിടന്ന് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ശീലം പൂർണ്ണമായും ഒഴിവാക്കുക. 40 വയസ്സ് കഴിഞ്ഞവരും പ്രമേഹം അല്ലെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ളവരും വർഷത്തിലൊരിക്കലെങ്കിലും നിർബന്ധമായും നേത്രരോഗ വിദഗ്ധനെ കണ്ട് കണ്ണ് പരിശോധിക്കണം.
1: എന്താണ് കെരറ്റോകോണസ്? നേത്രരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ആര്യ എ.എച്ച് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. തിരക്കഥ എന്ന ചിത്രത്തിനുവേണ്ടി റഫീഖ് അഹമ്മദ് വരികളെഴുതി ശരത് ഈണം നൽകി ശ്വേതയും നിശാന്തും പാടിയ ഗാനം.

മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം നാളെ രാവിലെ 7:40. പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട ശാസ്തമംഗലം പൈപ്പിൻമൂട് റോഡ് ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ് ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ രണ്ട് ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് നാളെ കൊച്ചിയിൽ തുടക്കം. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും വനിതാ മന്ത്രിതല യോഗത്തിനും തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റിൻ, കുവൈറ്റ്, ഒമാൻ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 10 വരെയാണ് സന്ദർശനം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച ഗവൺമെന്റ് ശുപാർശയ്ക്ക് രാഷ്ട്രപതി അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ന്യൂഡൽഹിയിൽ അറിയിച്ചു. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം കോഴിക്കോട് തലക്കുളത്തൂർ CMM ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് പരക്കെ മഴ തുടരുന്നു. ശക്തമായ മഴയിൽ ചിലയിടങ്ങളിൽ റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട് ഗതാഗതം തടസ്സപ്പെട്ടു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം നഗരത്തിലെ ശുചീകരണം നിലച്ചതായി CPIM നേതാവ് വി ശിവൻകുട്ടി. നഗരസഭയിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗങ്ങൾ ചേരുന്നില്ലെന്നും നഗരസഭാ ഭരണം സ്തംഭിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ചാലിയത്ത് മത്സ്യബന്ധനത്തിടെ അപകടത്തിൽപ്പെട്ട തോണിയിലെ തൊഴിലാളികളെ രക്ഷപ്പെടുത്തി പരപ്പനങ്ങാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ രാത്രി 8:00 മത്സരം. പ്രധാന വാർത്തകൾ ഇനി 2 മണിക്കാണ്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഈണപ്പൂക്കൂടാ. ഈണപ്പൂക്കൂടയിലേക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സാപ്പ് സന്ദേശങ്ങൾ അയക്കാം. സന്ദേശം അയക്കേണ്ട നമ്പർ 8281-420-3005. 2 മണിവരെയാണ് പരിപാടിയുടെ സമയം. ആദ്യം നമുക്ക് മലപ്പുറം പടപ്പറമ്പ് നിന്നുള്ള കെ രാമചന്ദ്ര പിള്ള ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് അഹല്യ എന്ന ചിത്രത്തിൽ ബിജു തിരുമല വരികൾ എഴുതി കെ ജെ ജോയ് ഈണം നൽകി യേശുദാസ് പാടിയ ശ്രീഭൂത ബലി കഴിഞ്ഞു ശ്രീകോവിൽ നടയടഞ്ഞു എന്ന ഗാനമാണ് കെ രാമചന്ദ്രൻ പിള്ളയുടെ ഇഷ്ടഗാനം ഇതാ.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: അഗാധ നീലിമയിൽ, അപാര ശൂന്യതയിൽ എന്ന് തുടങ്ങുന്ന ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശമയച്ചിരിക്കുന്നത് കേശവദാസപുരത്ത് നിന്ന് കെ സുഗുണനാണ്. കാത്തിരുന്ന നിക്കാഹ് എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം. വയലാറിന്റെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം, യേശുദാസിന്റെ ആലാപനം.

ഇനപ്പുകുടയിൽ ഇനി പല്ലാങ്കുഴി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ജാനകിയും പാടിയ ഗാനം കേൾക്കാം. ഏതു നാട്ടിലാണോ കഥ ഇന്ന് നടന്നതാണോ ഈ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയച്ചത് മരുതൻകുഴിയിൽ നിന്ന് അജേഷ് സജേഷ്. ഏറ്റുമാനൂർ ശ്രീകുമാറിൻ്റെ വരികൾക്ക് കെ രാഘവൻ്റെ സംഗീതം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്ന മണക്കാട് നാഷണൽ കോളേജ് ബിരുദ ബിരുദാനന്തര കോഴ്സുകൾക്കൊപ്പം ലേണിംഗ് ഇസ് ലൈഫ് എന്ന പദ്ധതിയുടെ ഭാഗമായി സിവിൽ സർവീസ് സപ്പോർട്ട്, വിദേശ ഭാഷാ പഠനം, ലൈഫ് സ്കിൽ ട്രെയിനിംഗ് എന്നീ പ്രോഗ്രാമിലൂടെ വിദ്യാർത്ഥികൾക്ക് മികച്ച കരിയർ സമ്മാനിക്കുന്നു.
3: ഉടൻ ജോയിൻ ചെയ്യൂ നാഷണൽ കോളേജ് മണക്കാട് ട്രിവാൻഡ്രം.
4: ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
5: ഈണപ്പൂക്കൂടയിൽ ഇനി പ്ലാവൂർ നിന്നുള്ള അനന്തയുടെ ഇഷ്ടഗാനം കേൾക്കാം. അനന്ത ആവശ്യപ്പെട്ടിരിക്കുന്നത് തത്സമയം ഒരു പെൺകുട്ടി എന്ന ചിത്രത്തിൽ പൊന്നോട് പൂവായി ശംഖോട് നീരായി എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഗാനം എഴുതിയത് BR പ്രസാദാണ്, സംഗീതം നൽകിയത് ശരത്. ആലാപനം ചിത്രം.

0: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
1: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
0: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
3: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: ഇനി ലിവിംഗ് ആഘോഷമാക്കണം,
6: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ, ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
7: ഇൻറോയൽ അപ്ടോൺ, കണ്ണമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.
8: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
9: ഈണപ്പൂ കൂടെയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയിൽ വാട്സാപ്പിലൂടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം. നമ്പർ 8281420305. നമുക്കിനി കാലടിയിൽ നിന്നുള്ള അമ്മു, ദീപു, ശ്രേയസ് എന്നിവരുടെ ഇഷ്ടഗാനം കേൾക്കാം. അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അച്ചാണി എന്ന ചിത്രത്തിൽ എൻ്റെ സ്വപ്നത്തിൻ താമര പൊയ്കയിൽ എന്ന് തുടങ്ങുന്ന യേശുദാസ് പാടിയ ഗാനമാണ്. ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് P. ഭാസ്കരനാണ്. സംഗീതം നൽകിയത് G. ദേവരാജൻ.

മഴവില്ലിൻ അജ്ഞാതവാസം കഴിഞ്ഞു മണിമുകിൽ തേരിലിറങ്ങി. ഈ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശമയച്ചത് രാധാകൃഷ്ണൻ പകൽക്കുറിയാണ്. കാറ്റുവിതച്ചവൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ്. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, പീറ്റർ റൂബന്റെ സംഗീതം. നമുക്ക് കേൾക്കാം രാധാകൃഷ്ണൻ പകൽക്കുറിയുടെ ഇഷ്ടഗാനം.

0: ലംഹെ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: ഈണപ്പൂക്കുടയിൽ ഇനി കേൾക്കാം അഥർവം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനം. പൂവായി വിരിഞ്ഞു പൂന്തീൻ കിരിഞ്ഞു എന്ന് തുടങ്ങുന്ന ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശമയച്ചത് എറണാകുളം കളമശ്ശേരിയിൽ നിന്ന് പ്രശാന്ത ഹരികുമാറാണ്. ഒ എൻ വി കുറുപ്പ് വരികളെഴുതി ഇളയരാജ സംഗീതം നൽകിയ ഗാനം നമുക്ക് കേൾക്കാം.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഈണപ്പൂക്കൂടയിലൂടെ പെരുകാവ് നിന്നുള്ള വിനു വിജയൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം അഹിംസ എന്ന ചിത്രത്തിൽ ബിച്ചു തിരുമല വരികളെഴുതി എ ടി ഉമ്മർ ഈണം നൽകി എസ് ജാനകി പാടിയ ജലശംഖു പുഷ്പം ചൂടും എന്ന് തുടങ്ങുന്ന ഗാനമാണ്. വിനു വിജയന്റെ ഇഷ്ടഗാനം ഇതാണ്.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
3: പെരുമ്പഴുതൂരെ നിന്നുള്ള ശാന്ത ശ്രീകുമാർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം പ്രേതങ്ങളുടെ താഴ്വര. ഈ ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയ മലയാള ഭാഷതൻ മാധക ഭംഗിനിൻ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം. ശാന്ത ശ്രീകുമാറിന്റെ ഇഷ്ടഗാനം നമുക്ക് കേൾക്കാം.

ദൂരെ മാമലയിൽ പൂത്തൊരു ചെമ്പകത്തിൻ, വീണ്ടും എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഈ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയച്ചത് ആറ്റിങ്ങലിൽ നിന്നുള്ള അശ്വതിയാണ്. ഷിബു ചക്രവർത്തി വരികളെഴുതി ഔസേപ്പച്ചൻ സംഗീതം നൽകിയ അശ്വതിയുടെ ഇഷ്ടഗാനം ഇതാ.

മദനോത്സവം എന്ന ചിത്രത്തിലെ നീമായും നിലാവോ എൻ ജീവൻ്റെ കണ്ണീരോ എന്ന് തുടങ്ങുന്ന യേശുദാസ് പാടിയ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് മണമ്പൂരിൽ നിന്നുള്ള അജിതയാണ്. ONB കുറിപ്പ് വരികളെഴുതി സലിൽ ചൗധരി ഈണം നൽകിയ ഈ ഗാനം നമുക്ക് കേൾക്കാം.

രേവതിക്കൊരു പാവക്കുട്ടി എന്ന ചിത്രത്തിൽ വെള്ളാരം കുന്നും മേലെയെന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കേണ്ടത് മലയം എന്ന സ്ഥലത്ത് നിന്ന് മഞ്ജു മാളു എന്നിവർക്കാണ്. ഗാനരചന ബിജു തിരുമല, സംഗീതം നൽകിയത് ശ്യാം, പാടിയത് യേശുദാസ്.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഈണപ്പൂക്കൂട സമാപിക്കുകയാണ്. ഈണപ്പൂക്കൂട വീണ്ടും അടുത്ത ശനിയാഴ്ച ഉച്ചയ്ക്ക് 1-2 കേൾക്കാം.
1: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം, നാളെ രാവിലെ 7:40. പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം പൈപ്പിൻ മൂഡ് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ്, ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
2: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കയാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
3: അപ്പോ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, വിജയത്തിന് പിന്നിൽ കഠിനാധ്വാനം എന്നല്ലാതെ വേറൊരു ഷോർട്ട് കട്ടും ഇല്ല എന്ന് തികച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
2: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.

ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ എല്ലാവർക്കുമാകാം കുരുമുളക് കൃഷി, അഭിലാഷ് കരിമുളയ്ക്കൽ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം. ഇന്ന് വൈകിട്ട് 6:50.

0: ആകാശവാണി ആനന്ദപുരി FM 101.9 സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിലെ പരസ്യങ്ങളിൽ കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതും ദുരുപയോഗം ചെയ്യുന്നതുമായ ഉള്ളടക്കങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ മെറ്റയ്ക്ക് നോട്ടീസ്. 7 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്ന് കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം മെറ്റയോട് ആവശ്യപ്പെട്ടു. VBG റാംജി ആക്ട് പ്രാബല്യത്തിൽ വന്നതിൽ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ സന്തോഷം പ്രകടിപ്പിച്ചു. വികസിത് ഭാരതിന്റെ ദർശനം ത്വരിതപ്പെടുത്തുന്നതിന് അടുത്ത 5 വർഷത്തിനകം 2.86 ലക്ഷം പഞ്ചായത്തുകളിൽ 7.5 ലക്ഷം കോടിയിലധികം രൂപ നിക്ഷേപിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്ക് പുരസ്കാരങ്ങൾ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നാളെ വിതരണം ചെയ്യും. കോട്ടയത്തെ പരിപാടിയിൽ തദ്ദേശ സ്ഥാപന പ്രതിനിധികൾക്ക് TB ബോധവൽക്കരണവും നൽകും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായ വീടുകളുടെ വിവരശേഖരണം തുടങ്ങി. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. മുതിർന്ന കോൺഗ്രസ് നേതാവും 4 തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായ K. കരുണാകരന്റെ 108th ജന്മവാർഷിക ദിനം ഇന്ന്. 1918 ജൂലൈ 5 കണ്ണൂരിനടുത്ത ചിറക്കലിൽ K. കരുണാകരന്റെ ജനനം. സംസ്ഥാനത്ത് മധ്യകേരളത്തിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ബ്രസീൽ നോർവേ മത്സരം നാളെ പുലർച്ചെ 1:30. 2nd മത്സരത്തിൽ പുലർച്ചെ 5:30 ഇംഗ്ലണ്ട് മെക്സിക്കോയെ നേരിടും.

0: ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഹിന്ദി ഫിലിം സോങ്സ്.
1: ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
2: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
1: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
2: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം നടൻ എന്ന ചിത്രത്തിനു വേണ്ടി ജി ശ്രീറാമും മൃദുല വാര്യരും പാടിയ ഗാനം. ഡോക്ടർ മധു വാസുദേവന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ഔസേപ്പച്ചൻ.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോൺ, കണ്ണമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: ഇനി ബാല്യകാല സഖി. ഈ ചിത്രത്തിനു വേണ്ടി കെ ടി മുഹമ്മദ് വരികളെഴുതി, കെ രാഘവൻ ഈണം നൽകി, യേശുദാസ് പാടിയ ഗാനം.

പ്രിയ ശ്രോതാക്കളെ, നാളെ രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വിഷാദരോഗം തിരിച്ചറിയാം, ചികിത്സ തേടാം. ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ മോഹൻ റോയ് മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496565321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496565321. പരിപാടിയുടെ സമയം നാളെ രാവിലെ 11:02 മുതൽ 12 മണി വരെ.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കയാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
2: അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവുക, ആ ലക്ഷ്യത്തിന് നമ്മള് അബ്ദുൽ കലാം പറഞ്ഞ പോലെ ആ ലക്ഷ്യത്തിന് അങ്ങ് പ്രണയിക്കുക, അതിനുവേണ്ടി അങ്ങ് പരിശ്രമിക്കുക, നമുക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ അതിന് സഹായം വരാം.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
3: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി ലംഹേ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഉയരെ എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസും സിതാരയും പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം നൽകിയത് ഗോപി സുന്ദർ.

പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ തിരൈപ്പൂക്കൾ. ആദ്യം നമുക്ക് തഗ് ലൈഫ് എന്ന ചിത്രത്തിനു വേണ്ടി ദീ പാടിയ ഗാനം കേൾക്കാം.

ഗരുഡൻ എന്ന ചിത്രത്തിനു വേണ്ടി ചിന്മയി പാടിയ ഗാനം.

0: റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
1: ഇൻ റോയൽ അപ്ടൗൺ, കണ്ണമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.
0: ഇൻ റോയൽ പ്രോപ്പർട്ടീസ്.
2: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
3: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും
2: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
3: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: തിരൈപ്പൂക്കളിൽ ഇനി കേൾക്കാം രാക്ഷസി എന്ന ചിത്രത്തിനു വേണ്ടി ബൃന്ദ ശിവകുമാർ പാടിയ ഗാനം.

0: തിരൈപ്പൂക്കളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പലരിലും കണ്ടുവരുന്ന ഒരു രോഗമാണ് സൈനസൈറ്റിസ്. സൈനസൈറ്റിസിനെ കുറിച്ച് ഇന്ന് നമുക്ക് കൂടുതൽ അടുത്തറിയാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് ആരോഗ്യ വകുപ്പിലെ മുൻ ENT ജൂനിയർ കൺസൾട്ടന്റും ENT സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ രേണുക CS. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: മാഡം. എന്താണ് സൈനസൈറ്റിസ്?
3: സൈനസൈറ്റിസ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഈ സൈനസസ് എന്താണെന്ന് നമ്മൾ അറിയണം. മൂക്കിന് ചുറ്റുമുള്ള എല്ലിനുള്ളിലെ വായു നിറഞ്ഞ അറകളെയാണ് നമ്മൾ സൈനസസ് എന്ന് പറയുന്നത്. സൈനസ് പ്രധാനമായിട്ടും 4 pair ഉണ്ട്. അതായത് നമ്മുടെ നെറ്റിയിലെ ബോണായിട്ടുള്ള ഫ്രോണ്ടൽ ബോൺ, അതിനുള്ളിലുള്ള സൈനസിനെയാണ് ഫ്രോണ്ടൽ സൈനസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ കണ്ണിന് മുകളിലായിട്ട് കാണും, പുരികത്തിന് മുകൾ ഭാഗത്തായിട്ട് വരും. പിന്നെ നമ്മുടെ കണ്ണിനും മൂക്കിനും ഇടയിൽ വരുന്ന എത്മോയിഡ് എന്ന ബോണിനുള്ളിലുള്ള വായു അറിയാണ് എത്മോയിഡ് സൈനസ്. പിന്നെ കവിളെല്ലായിട്ടുള്ള മാക്സിലേക്ക് ഉള്ളിലുള്ള സൈനസാണ് മാക്സിലറി സൈനസ്. പിന്നെ മൂക്കിന് പുറകിലുള്ള സ്ഫീനോയിഡ് ബോണിനുള്ളിലുള്ള വായു അറയാണ് സ്ഫീനോയിഡ് സൈനസ്. ഈ 4 pair ഓഫ് സൈനസസ് ആണ് നമ്മൾക്കുള്ളത്. ഈ സൈനസൈറ്റിസ് എന്ന് പറയുന്നത് സൈനസിൻ്റെ ഇൻഫ്ലമേഷനെയാണ് നമ്മൾ സൈനസൈറ്റിസ് എന്ന് പറയണം. സാധാരണയായിട്ട് നമ്മളുടെ സൈനസിൻ്റെ ഭിത്തിയിൽ, അതായത് ആ മ്യൂക്കസയിൽ നിന്നുണ്ടാകുന്ന കഫം, അതൊരു ദ്വാരം വഴി മൂക്കിനുള്ളിലേക്ക് വരികയും ആ മൂക്കിനുള്ളിൽ നിന്ന് അത് പുറകിലേക്ക് തൊണ്ടയിലേക്ക് ഇറങ്ങി ഇഴോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ പ്രക്രിയയ്ക്ക് എന്തെങ്കിലും തടസ്സം നേരിട്ടാൽ, അതായത് മൂക്കിൻ്റെ പാലം വളവ് കൊണ്ടോ മൂക്കിനുള്ളിൽ എന്തെങ്കിലും ചതയോ മറ്റോ ഉണ്ടായിട്ട് ഈ സൈനസിൽ ഉണ്ടാകുന്ന കഫം നേരെ ഡ്രെയിൻ ചെയ്ത് പോവാതെ സൈനസിനുള്ളിൽ കെട്ടിക്കിടക്കുകയാണെങ്കിൽ അത് സൈനസൈറ്റിസ് ആവും. ചിലപ്പോൾ ഈ ഇൻഫെക്ഷൻസ് വന്നിട്ടോ അല്ലെങ്കിൽ അലർജി കാരണോ ഈ കഫം ഉണ്ടാകുന്നത് കൂടുതലായിരിക്കും. അമിതമായിട്ട് കഫം ഉണ്ടാകും, അത് കെട്ടിക്കിടന്ന് നമ്മൾക്ക് സൈനസൈറ്റിസ് വരാം.
2: മാഡം, സൈനസൈറ്റിസ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
3: ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ മെയിൻലി നമ്മൾക്ക് ഒരു ശക്തമായ ജലദോഷം, ഒരു നമ്മൾക്കൊരു വൈറൽ ഇൻഫെക്ഷൻ പോലെ വരുന്നു. അത് ഒരുപാട് കഫം ഉണ്ടായിട്ട് അത് നമുക്ക് ചിലപ്പോൾ നമ്മൾ ആവിയൊക്കെ പിടിച്ച് സിമ്പിൾ മെഷേഴ്സ് എടുത്താൽ ശരിയാവും ചിലർക്ക്. പക്ഷെ അത് മാറാതെ, ഭേദമാവാതെ പ്രോഗ്രസ് ചെയ്തിട്ട് അതൊരു സൈനസൈറ്റിസിലേക്ക് പോകാം. പിന്നെ വിട്ടുമാറാത്ത അലർജി, അലർജി ഉള്ളവർക്ക് എന്തെങ്കിലും അലർജിന് റെസ്പോൺസ് ആയിട്ട് അമിതമായിട്ട് കഫം ഉണ്ടാവുകയും അത് കെട്ടി നിന്നിട്ട് സൈനസൈറ്റിസ് ആവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് മൂക്കിൻ്റെ പാലം വളവ്, മൂക്കിനകത്തുണ്ടാകുന്ന ചതകളൊക്കെ കാരണം ഈ ഡ്രെയിനേജ് നടക്കാതെ വരുമ്പോഴും സൈനസൈറ്റിസ് വരാം. പിന്നെ വേറൊന്ന്, ഈ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഒരു പ്രക്രിയ തടസ്സപ്പെടുന്നതുകൊണ്ടും സൈനസൈറ്റിസ് ഡെവലപ്പ് ചെയ്യാം. അന്തരീക്ഷ മലിനീകരണം, ഇന്നത്തെ കാലത്ത് അത് വളരെ ഒരു പ്രധാന ഒരു കാരണമാണ് അന്തരീക്ഷ മലിനീകരണം. പിന്നെ ഈ വൈറ്റമിൻ D ഡെഫിഷ്യൻസീസ് ഒക്കെ സൈനസൈറ്റിസ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണങ്ങളാണ്.
2: മാഡം, ഈ സൈനസൈറ്റിസ് എന്ന രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
3: പ്രധാന ലക്ഷണം എന്ന് പറയുന്ന തലവേദന തന്നെയാണ്. നമ്മൾക്ക് അലർജിയും സൈനസൈറ്റിസും തമ്മിൽ തിരിച്ചറിയുന്ന ഒരു പ്രധാന ഇതെന്ന് പറയുന്നത് തലവേദനയാണ്. തലവേദന വരാം, പിന്നെ കണ്ണിനും മുഖത്തും കണ്ണിന് ചുറ്റുമുള്ള വേദന വരാം. തല കുനിക്കുമ്പോഴൊക്കെ, പേഷ്യൻ്റ് തല കുനിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ഒരു ഭാരം പോലെ, ഒരു തലക്കനം പോലെ അനുഭവപ്പെടാം. പിന്നെ മൂക്കടപ്പുണ്ടാവാം, മൂക്കൊലിപ്പുണ്ടാവാം, മൂക്കിൻ്റെ പുറകിൽ നിന്ന് തൊണ്ടയിലേക്ക് കഫം പോകുന്ന അവസ്ഥ, എപ്പോഴും തൊണ്ട ഒരുമാതിരി കരകരപ്പ് പോലെയുള്ള അവസ്ഥ. പിന്നെ തുമ്മൽ, ശബ്ദ അടപ്പ്, എപ്പോഴും നമ്മൾ ശബ്ദം അടഞ്ഞിരിക്കുമ്പോൾ ആ സൈനസ് പ്രശ്നമാണോ എന്ന് രോഗികളോട് ചോദിക്കാറുണ്ട്, നമ്മൾ ആൾക്കാരോട് ചോദിക്കാറുണ്ട്. അപ്പം ശബ്ദ അടപ്പ്, പിന്നെ ചുമ, കുത്തി കുത്തിയുള്ള ചുമ ഉണ്ടാവാം, മണം രുചിയൊക്കെ അറിയാനായിട്ടുള്ള ബുദ്ധിമുട്ട്, അല്ലേ? ജലദോഷം വന്നാൽ എല്ലാവർക്കും അറിയാം, നമുക്ക് മണം കിട്ടില്ല, ഭക്ഷണത്തിനൊരു രുചി തോന്നാറില്ല. പിന്നെ മാക്സിലറി സൈനസിലൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് പല്ലുവേദന, മോണവേദനയൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ഏത് സൈനസാണ് അഫക്റ്റഡ് ആവണമെന്നനുസരിച്ച് ലക്ഷണങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങൾ വരാം. പിന്നെ സൈനസൈറ്റിസ്, ഇപ്പോൾ അക്യൂട്ട് ഒരു സൈനസൈറ്റിസ് ആണെങ്കിൽ പനി ഉണ്ടാവാം, ശരീരവേദനയൊക്കെ വരാം. ആ ഒരു വൈറൽ ഇൻഫെക്ഷനിൽ നിന്ന് പ്രോഗ്രസ് ചെയ്ത് സൈനസൈറ്റിസ് ആവുകയാണെങ്കിൽ ശരീരവേദന, പനിയൊക്കെ ഉണ്ടാവാം. പിന്നെ ഈ കുറേ നാൾ പഴകിയ സൈനസ് പ്രശ്നം, അതായത് ക്രോണിക് സൈനസൈറ്റിസ് ഉള്ള ആൾക്കാർക്ക് എപ്പോഴും കഫത്തിൻ്റെ ഒരു സ്മെല്ലാണ് ശ്വാസത്തിന്, നമ്മൾ ഫൗൾ ബ്രത്ത് എന്ന് പറയും. പേഷ്യൻ്റ് എപ്പോഴും പുറകിലേക്ക് കഫം വരികയും എപ്പോഴും ഒരു കഫത്തിൻ്റെ സ്മെല്ല്, പിന്നെ എപ്പോഴും ഒരു പേഷ്യൻ്റെ ഒരു ഉന്മേഷക്കുറവാണ്. അതായത് എപ്പോഴും ഞാനത് നോർമലായി എന്ന് തോന്നില്ല, എപ്പോഴും ഒരു ഡൾ ഒരു തലവേദന പോലെ ഇങ്ങനെ നിൽക്കും. അത് പേഷ്യൻ്റ് ഭയങ്കര ഇറിറ്റബിൾ ആയിരിക്കും, നമ്മൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ സൈനസൈറ്റിസ് അക്യൂട്ടിലും ക്രോണിക്കിലും ലക്ഷണങ്ങൾക്ക് ചെറിയ വ്യത്യാസങ്ങൾ ഈ പറഞ്ഞതിൽ നിന്ന് വരാം.
2: കുട്ടികളിൽ സൈനസൈറ്റിസ് പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതില്ലേ മാഡം? അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ?
3: സൈനസൈറ്റിസ് കുട്ടികളിലും വലിയവരിലും കാണുന്നതിന്, കുട്ടികളിൽ കൂടുതലും നമ്മൾക്ക് കാണുന്നതെന്ന് വെച്ചാൽ വൈറൽ ഇൻഫെക്ഷൻ വന്നിട്ടുള്ള ആ ഒരു കോമൺ കോൾഡാണ് സാധാരണയായിട്ട് കാണുന്നത്. കുട്ടികൾക്ക് എപ്പോഴും മൂക്കൊലിപ്പ്, മൂക്കടപ്പ് അങ്ങനെയാണ്, ഒരു ഫീവറും ഒക്കെ വരാം ഒരു വൈറൽ ഇൻഫെക്ഷൻ്റെ. പക്ഷെ തലവേദനയിലേക്ക് പോയിട്ട് വരുമ്പോഴാണ് അത് സൈനസൈറ്റിസ് എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് സൈനസൈറ്റിസിൽ ഡെഫിനറ്റ്ലി നമ്മൾക്കൊരു തലവേദന കാണും. പലപ്പോഴും കുട്ടികൾക്ക് കൂടുതലും ഒരു അപ്പർ റെസ്പിറേറ്ററി, ഒരു വൈറൽ ഇൻഫെക്ഷൻ ആയിരിക്കും സാധാരണ കാണുന്നത്. അതാണ് പെട്ടെന്ന് സ്കൂളുകളിലൊക്കെ പെട്ടെന്ന് പകരുന്നത്. വൈറൽ ഇൻഫെക്ഷൻസ് ആണ് പെട്ടെന്ന് നമ്മൾ നഴ്സറിയിലൊക്കെ വിട്ട് കഴിയുമ്പോഴത്തേക്ക് പലപ്പോഴും ഒരു കുട്ടിയിൽ നിന്ന് മറ്റൊരു കുട്ടിയിലേക്ക് വരുന്നത്. പലപ്പോഴും വൈറൽ, ഒരു അപ്പർ റെസ്പിറേറ്ററി, ഒരു വൈറൽ റൈനൈറ്റിസ് ആണ് കൂടുതലും കുട്ടികളിൽ വരുന്നത്. കുട്ടികളിലും സൈനസൈറ്റിസ് വരില്ല എന്നല്ല, കുട്ടികളിൽ സൈനസൈറ്റിസ് കൂടുതലും എത്മോയിഡ് എന്ന് പറഞ്ഞ സൈനസ് ആണ് കൂടുതലായിട്ട്. മറ്റ് സൈനസസ് ഒക്കെ ആസ് ഏജ് വരുമ്പോൾ ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉണ്ടാവുള്ളൂ. പക്ഷേ എത്മോയിഡ് സൈനസൈറ്റിസ് കൂടുതലായിട്ട് കുട്ടികളിലാണ് കണ്ടുവരുന്നത്. പിന്നെ കുട്ടികളിൽ ആ സൈനസൈറ്റിസ് ഒരു കോംപ്ലിക്കേഷൻസിലേക്ക്, അത് കണ്ണിൻ്റെ കണ്ണിലേക്ക് ബാധിക്കാനും പിന്നെ ഇൻട്രാക്രീനിയൽ ബാധിക്കാനും ഒക്കെ സാധ്യത കുട്ടികൾക്കാണ് കൂടുതലായിട്ടുള്ളത്. കോംപ്ലിക്കേഷൻസ് കുട്ടികളിൽ കുറച്ച് വന്നാൽ, സൈനസൈറ്റിസ് വന്നാൽ കുറച്ച് കൂടുതലായിട്ട് കാണാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഒരുപാട് നല്ല ആൻറ്റിബയോട്ടിക്സും ചികിത്സാ സംവിധാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കോംപ്ലിക്കേഷൻസിലേക്ക് പോവാതെ തുടക്കത്തിൽ തന്നെ നമ്മൾക്കതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാറുണ്ട് ഇന്നത്തെ കാലത്ത്.
2: മാഡം, സൈനസൈറ്റിസിൻ്റെ ചികിത്സാ രീതികളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
3: ചികിത്സാ രീതികൾ പറയുമ്പോൾ നമ്മൾ ശരിക്കും അക്യൂട്ട് സൈനസൈറ്റിസ് ആണോ ക്രോണിക് സൈനസൈറ്റിസ്? അക്യൂട്ട് സൈനസൈറ്റിസ് എന്ന് പറയുമ്പോൾ ഒരു 4 ആഴ്ചയിൽ താഴെയുള്ള ബുദ്ധിമുട്ട്, അതായത് പേഷ്യൻറ്റിന് ഒരു ജലദോഷം വന്നു, പിന്നെ പനിയായി, മൂക്കടപ്പായി, തലവേദനയായി, അങ്ങനെ ഒരു പക്ഷേ ഒരു 4 ആഴ്ച കൊണ്ട് റിസോൾവ് ചെയ്ത് പോകുന്ന ടൈപ്പ് ഒരു ഇൻഫെക്ഷനാണ് നമ്മൾ അക്യൂട്ട് സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ പേഷ്യൻറ്റിനെ ശരിക്കും പറഞ്ഞാൽ തുടക്കത്തിലെ നമ്മളെ നാടൻ രീതികളൊക്കെ നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. അതായത് നന്നായി ആവി പിടിക്കുക, മൂക്കിൽ നമ്മൾ മൂക്ക് അടഞ്ഞിരിക്കും, മൂക്കടപ്പുണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ പേഷ്യൻറ്റിന് ഡീകൺജസ്റ്റൻ നേസൽ ഡ്രോപ്സ് നമ്മൾ കൊടുക്കുക. അപ്പോൾ അത് മൂക്കൊന്ന് തുറക്കും, മൂക്കൊന്ന് തുറക്കുക, എന്നിട്ട് മൂക്കിൽ തുള്ളിമരുന്ന് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ആവി പിടിക്കാൻ പറയും നമ്മളോട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കഫത്തിൻ്റെയൊക്കെ ഒരു കട്ടി കുറഞ്ഞ് അത് കുറച്ച് ലൂസ് ആവുകയും പുറത്തേക്ക് ഡ്രെയിൻ ചെയ്യാനായിട്ട് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. പിന്നെ ഒരുപാട് കെട്ടിക്കിടന്ന് ഒരുപാട് തലവേദന ഉണ്ടെങ്കിൽ നമ്മൾ സലൈൻ വാഷസ് കൊടുക്കും. സലൈൻ വെച്ചിട്ട് മൂക്ക് സൈനസ് വാഷ് ചെയ്യാനായിട്ട് കൊടുക്കാം. പിന്നെ വേദനയ്ക്ക്, തലവേദനയ്ക്ക് മറ്റും വേദന സംഹാരികൾ, പാരസെറ്റമോൾ പോലത്തെ മെഡിസിൻസ് കൊടുക്കാം. പിന്നെ ആൻറ്റിബയോട്ടിക്സ് എപ്പോഴും തുടങ്ങുന്നത് ഒരു ഇൻഫ്ലമേഷൻ ആയിട്ടാണ് തുടങ്ങണമെങ്കിൽ, ഈ കഫം കെട്ടിക്കിടന്ന് കഴിയുമ്പോൾ പലപ്പോഴും അതിൽ സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ആൻറ്റിബയോട്ടിക്സുകൾ കൊടുക്കാറുണ്ട്. ആൻറ്റിബയോട്ടിക്സ് ശരിക്കും പറഞ്ഞാൽ സൈനസൈറ്റിസിനൊക്കെ ഒരു 7 മുതൽ 10 ദിവസം

0: ദിവസം വരെ ആൻറ്റിബയോട്ടിക്സ് കഴിക്കണം. എന്നിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കുക. അപ്പം ഡ്രൈ ആവാതിരിക്കാൻ, സെക്രീഷൻസ് ഡ്രൈ ആവാതിരിക്കാനായിട്ട്, പിന്നെ കഫ അലിയാനുള്ള മ്യൂക്കോളൈറ്റ്സ് പോലെയുള്ള മെഡിസിൻസ് കൊടുക്കും, മ്യൂക്കോളൈറ്റിക്സ് കൊടുക്കുക. അപ്പോൾ കഫ ലൂസ്. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ എയിം എന്ന് പറയുന്നത് ആ സൈനസിനുള്ളിൽ കിടക്കുന്ന കഫത്തിനെ പുറത്തെത്തിക്കുക, അതിനകത്തുള്ള ആ ഇൻഫെക്റ്റിവിറ്റിയും കുറയ്ക്കുക. പലപ്പോഴും അതൊരു 4 ആഴ്ച മെഡിസിൻസ് എടുത്തു കഴിയുമ്പോൾ പേഷ്യൻസിന് അതിൽ നിന്ന് നല്ല ആശ്വാസം കിട്ടാറുണ്ട്. പക്ഷേ ക്രോണിക് സൈനസൈറ്റിസ് എന്ന് പറയുന്ന പേഷ്യൻസിന് ഈ ലക്ഷണങ്ങൾ ഈ മെഡിസിൻസ് ഒക്കെ എടുത്താലും, അല്ലെങ്കിൽ അവർ പൂർണ്ണമായിട്ട് ഇപ്പോൾ വേദന അസുഖം മാറി ഒരു 3 ദിവസം കഴിയുമ്പോൾ മെഡിസിൻസ് അങ്ങ് നിർത്തും. അപ്പോൾ അവർ അവിടെ ഒരു ഇൻകംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റായി, ഇപ്പോൾ മുഴുവൻ ഭേദമാവാതെ അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഈ ഇൻഫെക്ഷൻസ് വീണ്ടും ഫ്ലെയർ അപ്പ് ചെയ്തു വരും. അങ്ങനെ ഇപ്പോൾ ഒരു 3 മാസത്തിൽ കൂടുതൽ ഈ പേഷ്യൻറ്റിന് ഈ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മളതിനെ ക്രോണിക് സൈനസൈറ്റിസ് എന്ന് പറയും. ക്രോണിക് സൈനസൈറ്റിസ് വരുമ്പോഴും നമ്മൾ ശരിക്കും പറഞ്ഞാൽ സൈനസിൻ്റെ വാഷാണ് മെയിൻലി ആ കെട്ടിക്കിടക്കുന്ന കഫത്തിന് കളയാനായിട്ട് സെനേസൽ വാഷസ് കൊടുക്കുക. പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ പേഷ്യൻ്റ് ഈ സൈനസൈറ്റിസ് മാറാത്തതെന്നുള്ളതിൻ്റെ പരിശോധനകൾ ചെയ്തു നോക്കണം. അതിന് നമ്മൾക്ക് വളരെ OP തന്നെ ചെയ്യാവുന്ന എൻഡോസ്കോപ്പി പരിശോധന, നേസൽ എൻഡോസ്കോപ്പി, ഡയഗ്നോസ്റ്റിക് നേസൽ എൻഡോസ്കോപ്പി, ഒരു ചെറിയ ക്യാമറ, ഒരു പെൻസിലിനേക്കാളും വലിപ്പം കുറഞ്ഞ ഒരു ചെറിയ ക്യാമറ, ചെറുതായിട്ട് മൂക്കൊന്ന് തരിപ്പിച്ചിട്ട് മൂക്കിനുള്ളിലേക്ക് കടത്തിയിട്ട് ആ മൂക്കിന് പാലം വളവുണ്ടോ, മൂക്കിനകത്ത് എന്തെങ്കിലും ചതതടിപ്പുണ്ടോ, സൈനസിലുള്ളിൽ കെട്ടിക്കിടക്കുന്ന പഴുപ്പുണ്ടോ, അപ്പം എന്താണ് അവിടെ അവിടുത്തെ എന്തുകൊണ്ടാണ് ഈ പേഷ്യൻറ്റിന് ഇതിങ്ങനെ മാറാതെ നിൽക്കുന്നതെന്നുള്ള കാരണങ്ങൾ നമ്മൾക്ക് OP തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അത് ഇപ്പം വളവുണ്ട് അല്ലെങ്കിൽ പഴുപ്പുണ്ട് എന്നുണ്ടെങ്കിൽ സൈനസ് വാഷ്, നേസൽ വാഷസ് കൊടുക്കാം. പിന്നെ നമ്മൾ മെതാനായിട്ട് കൊടുക്കുന്ന, പലപ്പോഴും ഈ അലർജി പ്രശ്നമുള്ളവർക്കായിരിക്കും ഈ അലർജി കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഈ കഫം വീണ്ടും വീണ്ടും ഈ അലർജിക് റെസ്പോൺസ് ആയിട്ട് കഫം പിന്നെയും പിന്നെയും പ്രൊഡ്യൂസ് ചെയ്യും, അത് കെട്ടി നിൽക്കുകയും ചെയ്യും. അപ്പോൾ അലർജിയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻട്രാനേസൽ കോർട്ടിക്കോസ്റ്റിറോയിഡ് പോലത്തെ നേസൽ സ്പ്രേസ് കൊടുക്കും. അപ്പോൾ അത് മൂക്കിനുള്ളിലുള്ള ദശതടിപ്പിനെയൊക്കെ ചുരുക്കുകയും, പോളിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ശൃംഖായും, ടെർബിനേറ്റ് വല്ലതും വീർത്ത് തടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ചുരുങ്ങും. അപ്പോൾ സൈനസിൽ നിന്നുള്ള ഡ്രെയിനേജ് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. നമ്മൾ മാക്സിമം മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുത്തു, പക്ഷെ എന്നിട്ടും പേഷ്യൻറ്റിന് അത് പൂർണ്ണമായിട്ട് ഭേദമാവുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും വരുന്നുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മാക്സിമം മെഡിക്കൽ തെറാപ്പി കഴിഞ്ഞിട്ടും പേഷ്യൻ്റ് സിംറ്റമാറ്റിക് ആണെങ്കിൽ നമ്മളൊരു CT സ്കാൻ പരിശോധന ചെയ്ത് നോക്കണം. അപ്പോൾ സൈനസിന് ഇത്രയും കഴിഞ്ഞിട്ടും മെഡിസിൻസ് എടുത്തു കഴിഞ്ഞിട്ടും സൈനസിനുള്ളിൽ കഫം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളതിന് സർജിക്കൽ മാനേജ്മെൻറ്റിലേക്ക് പോകണം. സർജിക്കൽ മാനേജ് എന്ന് പറയുന്നത് മെയിൻലി ഫങ്ഷണൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി എന്നുള്ളതാണ് ഇതിൻ്റെ സൈനസൈറ്റിസിന് നമ്മൾ ചെയ്യുന്ന സർജറി. അപ്പോൾ അത് നമ്മൾ ഈ ഇപ്പോൾ എൻഡോസ്കോപ്പിക്ക് ചെയ്യാൻ ഉപയോഗിച്ച അതേപോലത്തെ എൻഡോസ്കോപ്പ് ഉപയോഗിച്ച് തന്നെ മൂക്കിനുള്ളിൽ കടന്ന് ഈ സൈനസിൽ നിന്ന് കഫം വരുന്ന ഓപ്പണിങ്സിലുള്ള തടസ്സങ്ങളെല്ലാം നീക്കം ചെയ്തിട്ട് ആ സൈനസസ് ഓപ്പണിങ്ങിനെ വൈഡ് ആക്കി ഇടുന്നത് വഴി ആ സൈനസിൽ നിന്ന് പിന്നെ കഫം ഉണ്ടായാലും കെട്ടിക്കിടക്കാതെ അത് ഈസിലി മൂക്കിലേക്ക് തന്നെ ഡ്രെയിൻ ചെയ്ത് വരാനായിട്ട് ആ ദ്വാരങ്ങളെല്ലാം വലുതാക്കി, പോളിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോളിപ്പ് എല്ലാം റിമൂവ് ചെയ്യുക, ഭയങ്കര എന്താ പറയുക ബ്ലോക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവുകൾ ഉണ്ടെങ്കിൽ ഈ സർജറിക്കൊപ്പം തന്നെ നമ്മൾ സെപ്റ്റോപ്ലാസ്റ്റി എന്ന് പറഞ്ഞ മൂക്കിൻ്റെ പാലം വളവിൻ്റെ സർജറീസും കൂടെ ചെയ്യാം. അത് ചെയ്തു കഴിഞ്ഞാലും കുറച്ച് ദിവസം പേഷ്യൻറ്റിന് നേസൽ വാഷസ് എടുക്കേണ്ടി വരും. ഇപ്പോൾ അലർജി കൊണ്ടാണ് ഈ സൈനസൈറ്റിസ് ഉണ്ടായെങ്കിൽ ആ പേഷ്യൻസിന് പിന്നെയും അലർജി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കോർട്ടിക്കോസ്റ്റീറോയിഡ് നേസൽ സ്പ്രേസ് ഒരു കൺട്രോൾഡായിട്ട് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾക്ക് ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ സൈനസൈറ്റിസ് ഒക്കെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാനായിട്ട് മെഡിസിൻസും അവൈലബിൾ ആണ്, സർജിക്കൽ ട്രീറ്റ്മെൻറ്റും അവൈലബിൾ ആണ്.
1: മാഡം, ഈ അവസരത്തിൽ ശ്രോതാക്കൾക്ക് ഒരു സന്ദേശം നൽകാമോ?
0: സൈനസൈറ്റിസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സീരിയസ് അസുഖത്തിനേക്കാളേറെ നമ്മളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഹാമ്പർ ചെയ്യുന്ന ഒരു അസുഖമാണ്. അതായത് നമ്മൾ ആകെ ഒരു ഡിസ്റ്റർബ്ഡ് ആവും, നമ്മൾക്ക് ആ ഒരു നമ്മളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഫോക്കസ് ചെയ്യാതെ ഒരു ഡിസ്റ്റർബിങ് ഹെഡേക്കും മൂക്കൊലിപ്പും അത് നമ്മളുടെ ആ സോഷ്യലൈസ് ചെയ്യുന്നതിനെ കുറയ്ക്കും. എപ്പോഴും നമ്മളൊരു ഗ്യാതറിങ്ങിലിരിക്കുമ്പോൾ തുമ്മി എപ്പോഴും മൂക്കൊലിച്ചിരിക്കുക, അല്ലെങ്കിൽ തുമ്മിക്കൊണ്ടിരിക്കുക, നമ്മൾ തലവേദന എടുത്താലും നമ്മൾക്ക് ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാതെ വരിക. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് റെക്കറൻ്റ് ആയിട്ട് ഈ സൈനസ് പ്രശ്നമുള്ളവർ തീർച്ചയായിട്ടും ഒരു ENT ഡോക്ടറിനെ തന്നെ കാണിച്ചിട്ട് എന്തുകൊണ്ട് നമ്മൾക്കിത് അടിക്കടി ഉണ്ടാവണമെന്നുള്ളത് തീർച്ചയായിട്ടും ഇവാലുവേറ്റ് ചെയ്യണം. ഇവാലുവേറ്റ് ചെയ്ത് അതിൻ്റെ യഥാ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിനെ പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ പറ്റും. പിന്നെ പലപ്പോഴും പലരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ജലദോഷമൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാവരും ഓടിപ്പോയിട്ട് ഈ സിട്രസിൻ അവിൽ പോലത്തെ ഗുളികകൾ വാങ്ങി കഴിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു വൈറൽ റൈനൈറ്റിസേ ഉണ്ടായിരുന്നിരിക്കുകയുള്ളൂ. അതായത് ഒരു മൂക്കൊലിപ്പ് ജലദോഷം വന്ന് അതൊന്ന് ആവി പിടിച്ചാലോ ഒന്ന് ഒന്ന്

0: പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആൻറ്റി അലർജി പോലത്തെ ഈ സിട്രസിൻ പോലത്തെ മെഡിസിൻ കഴിക്കുമ്പോൾ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ കഫ എല്ലാം ഡ്രൈ ആവും. അതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റാണ് ഈ കഫ ഡ്രൈ ആവുക. അപ്പോൾ ഒലിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്നങ്ങ് നിൽക്കും. പക്ഷേ ഇത് സൈനസിനുള്ളിൽ കെട്ടിക്കിടക്കുക, അത് പിന്നീടൊരു സൈനസൈറ്റിസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത് ഈ ജലദോഷം വരുമ്പോൾ ഈ ഓടിപ്പോയി ഈ അലർജീൻ്റെ ഗുളികകൾ വാങ്ങി തിന്നുന്നത് നമ്മൾ അത്ര ശരിക്കും അഡ്വൈസ് ചെയ്യുന്നില്ല. പിന്നെ ഈ എന്താ പറയുക, നമ്മൾക്ക് പലർക്കും ഈ സീസണൽ അലർജിയൊക്കെ ഉള്ള ആൾക്കാർക്ക് ആ സീസൺസ് വരുന്ന സമയത്താണ് അലർജി പ്രോബ്ലം ഉള്ളതെങ്കിൽ അവർ ആ സമയത്ത് ആ അലർജിക്കുള്ള സ്പ്രേസ് ഒക്കെ യൂസ് ചെയ്താൽ ഈ ക്ലൈമറ്റും പെട്ടെന്ന് മാറുന്നത് പലർക്കും ഈ സൈനസ് നമ്മൾക്ക് പെട്ടെന്ന് തണുപ്പ് കാലം വന്നു, ഒപ്പം സൈനസ് പ്രശ്നം വന്നു, അല്ലെങ്കിൽ തണുത്ത ഒരു സ്ഥലത്ത് നമ്മൾ യാത്ര ചെയ്തു അപ്പോഴത്തേക്ക് നമ്മൾക്ക് സൈനസ് പ്രശ്നങ്ങൾ, അങ്ങനെ എന്തെങ്കിലും കോൾഡോ എന്തെങ്കിലും ക്ലൈമറ്റ് വേരിയേഷൻസ് നമ്മൾക്ക് ഈ അലർജി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഈ സ്പ്രേസ് ഒക്കെ യൂസ് ചെയ്താൽ നമ്മൾക്ക് അതൊരു സൈനസൈറ്റിസിലേക്ക് ഡെവലപ്പ് ചെയ്യാതെ നമ്മൾക്ക് ആ ക്ലൈമറ്റ് ചേഞ്ചും എൻജോയ് ചെയ്യാം, അതിനെ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാം, അതുകൊണ്ടുണ്ടാകുന്ന സൈനസൈറ്റിസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങനെയുള്ളവർ ഈ തണുത്ത ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കഴിയണതും അവോയ്ഡ് ചെയ്യുക, തുടക്കത്തിലെ നല്ലപോലെ ആവി പിടിക്കുക, നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക. അപ്പം അങ്ങനെ നമ്മൾക്ക് ഇതിനെ ശരിക്കും പറഞ്ഞാൽ കൺട്രോൾ ചെയ്ത് നമ്മൾക്ക് ചികിത്സിച്ച് പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ പറ്റും. പക്ഷെ ഒരിക്കൽ സൈനസിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ എൻഡല്ല. പിന്നെയും നമ്മൾക്ക് ഒരു ജലദോഷം വരാനുള്ള എല്ലാ നമ്മൾക്കിപ്പോൾ ഈ ഒരു വൈറൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത, പക്ഷെ അത് കെട്ടി നിന്നിട്ട് ഒരു സൈനസൈറ്റിസിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നത് പലപ്പോഴും നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റും.
1: സൈനസൈറ്റിസ് എന്ന രോഗത്തെക്കുറിച്ചും അതിൻ്റെ പ്രതിരോധത്തെക്കുറിച്ചും ഇത്രയും നേരം സംസാരിച്ച ഡോക്ടർ രേണുകയ്ക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: മലയാളികളുടെ മനസ്സിലിടം പിടിച്ച ഒരുപാട് ചലച്ചിത്ര ഗാനങ്ങളുണ്ട്. പഴയ ഗാനങ്ങളോ പുതിയ ഗാനങ്ങളോ ഏതുമായിക്കോട്ടെ, അതിൽ ഏതെങ്കിലും ഒരു പ്രിയ ഗാനത്തിനായി നിങ്ങളുടെ ശബ്ദ സന്ദേശം യുവർ വോയിസിലേക്ക് അയയ്ക്കൂ. ഇന്നത്തെ യുവർ വോയിസിൽ കുറച്ച് ശ്രോതാക്കളുടെ ശബ്ദ സന്ദേശങ്ങളും അവരുടെ ഇഷ്ടഗാനങ്ങളും കേൾക്കാം നമുക്ക്.
1: എന്റെ പേര് സജി ചാക്കോ. ഞാന് കോട്ടയം ജില്ലയിലെ മറവന്തുരത്ത് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. എനിക്ക് യുവർ വോയിസ് എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ ആരാരും കാണാതെ എന്നുള്ള ചന്ദ്രോത്സവത്തിലെ സോങ് ഒന്ന് വെച്ച് തരുമോ? ഇത് എന്റെ വൈഫിനായിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

ഹലോ, ഞാൻ ഏബൽ, കോട്ടയം ജില്ലയിലെ തലയോലപ്പുറമിൽ നിന്ന് സംസാരിക്കുന്നു. യുവർ വോയിസിലേക്ക് ജിലേബി എന്ന സിനിമയിലെ ഞാനൊരു മലയാളി എന്ന സോങ് റെക്കമെൻഡ് ചെയ്യുന്നു എൻ്റെ ഫ്രണ്ട്സിനായി.

ഹായ്, ഞാൻ അന്ന എറണാകുളം ജില്ലയിൽ നിന്നാണ്. യുവർ വോയിസ് പ്രോഗ്രാമിലെ നയൻ എന്ന സിനിമയിലെ അകലെ എന്ന ഗാനം എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
3: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ, ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
4: ഇൻറോയൽ അപ്ടോപ്പ് കണ്ണമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
3: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
5: യുവർ വോയിസ് തുടരുന്നു.
6: ഹലോ, എന്റെ പേര് ഫെബിൻ, ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നാണ്. എനിക്ക് യുവർ വോയിസിലൂടെ പാണ്ടിപ്പട എന്ന സിനിമയിലെ പഞ്ചായത്തിലെ എന്ന പാട്ട് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. ഇത് ഞാൻ എന്റെ പള്ളിയിൽ എന്നെ എപ്പോഴും ഒന്ന് ചൊറിയുന്ന ഒരു ഫ്രണ്ടിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു.

ഹായ്, എൻ്റെ പേര് മീവൽ. ഞാൻ കോട്ടയം ജില്ലയിലെ ചെമ്പിൽ നിന്നാണ്. യുവർ വോയിസ് എന്ന പ്രോഗ്രാമിൽ ഒരു മുറേ വന്ത് പാത്ത എന്ന സിനിമയിലെ അരികിൽ പതിയെ എന്ന പാട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

ഹായ് ഹലോ, എൻ്റെ പേര് അബ്രഹാം. ഞാൻ എറണാകുളത്ത് നിന്നാണ്. മഴവില്ല എന്ന സിനിമയിലെ പൊന്നോലത്തുമ്പി എന്ന മനോഹരമായ ഗാനം യുവർ വോയിസിലൂടെ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഗാനം ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ കൊളീഗ്സിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്.

0: മാഷേ സുഖാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: യുവർ വോയിസ് തുടരുന്നു.
4: എന്റെ പേര് കൃഷ്ണ, ഞാൻ കരമനയാണ് താമസിക്കുന്നത്. യുവർ വോയിസ് എന്ന പ്രോഗ്രാമിലൂടെ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം ചിന്താർമിഴി പൂന്തീൻ മുഴി എന്ന് തുടങ്ങുന്ന പെരുമഴക്കാലം എന്ന സിനിമയിലെ ഗാനമാണ്.

ഞാൻ റോഷൻ, കോട്ടയം ജില്ലയിലെ വൈക്കത്തു നിന്ന് സംസാരിക്കുന്നു. ദേവരാജമ്മാഷിന്റെ ചന്ദ്രകലഭം ചാർത്തിയുറങ്ങും തീരം എന്ന അതിമനോഹരമായ ഗാനം എന്റെ കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടി ഈ ഒരു വോയിസിലൂടെ പ്ലേ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു.

ഹലോ, എൻ്റെ പേര് ഗീതാകുമാരി. സ്ഥലം നെയ്യാർഡാം. ഇവർ വോയിസിലൂടെ എനിക്ക് ഇഷ്ടമാണ്. 100 വട്ടത്തില് പൊന്നും പൂവും വാരിച്ചൂടാം, ആ ഗാനം കേൾക്കണം. എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്.

0: പാടിപ്പതിഞ്ഞതോ കേട്ട് മനസ്സിൽ പതിഞ്ഞതോ ആയ ഒരു ഗാനം നിങ്ങൾക്ക് യുവർ വോയിസിലൂടെ കേൾക്കണോ എങ്കിൽ 8281420305 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു വോയിസ് മെസ്സേജ് അയക്കൂ. വൈകാതെ നിങ്ങളുടെ പ്രിയഗാനം യുവ വോയിസിലൂടെ നിങ്ങളിലേക്കെത്തും. ഇന്നത്തെ യുവ വോയിസ് ഇവിടെ സമാപിച്ചു.
1: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആംഗ്രി ബേബീസ് ഇൻ ലവ് ഈ ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ് പാടിയ ഗാനം. രാജീവ് ആലുങ്കലിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ബിജിബാലൻ.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്യുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോപ്പ് കണ്ണമ്പുല ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
3: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
2: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
3: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
4: അനിൽ പനച്ചൂരാന്റെ വരികൾക്ക് രതീഷ് വേഗ ഈണം നൽകി. വിജയ് യേശുദാസും തുളസി യതീന്ദ്രനും പാടിയ ഗാനം ചിത്രം കോക്ടെയിൽ.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരും പ്രധാന വാർത്തകൾക്ക് ശേഷം. ആകാശവാണി അനന്തപുരിഫം 101.9. ഇപ്പോൾ സമയം 5 മണി. ഇനി പ്രധാന വാർത്തകൾ.

നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. വി ബി ജിറാംജി പദ്ധതിക്കായി സംസ്ഥാനങ്ങൾക്കുള്ള ആദ്യഘടുവായ 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഒരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. വനിതാ ശിശു വികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി എൻ ശംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. ട്രോളിംഗ് നിരോധന കാലയളവിൽ അനധികൃത മത്സ്യബന്ധനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. ഇക്കൊല്ലത്തെ കൈലാസ് മാനസരോവർ യാത്രയുടെ ആദ്യ സംഘത്തിന് ഇന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി തുടക്കം കുറിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. മത്സരം രാത്രി 8. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ നോർവേ പ്രീ ക്വാർട്ടർ മത്സരം പുലർച്ചെ 1:30. മെക്സിക്കോ ഇംഗ്ലണ്ട് പോരാട്ടം പുലർച്ചെ 5:30. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ വീണ്ടും 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, അനന്തപുരി എഫ്എമ്മിൽ ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഉത്തം സിംഗ് സംഗീതം നൽകി യേശുദാസ് പാടിയത് ചിത്രം പ്രേം പൂജാരി.

0: സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: മോഹൻ സിത്താരയുടെ സംഗീതത്തിൽ യേശുദാസ് പാടിയത് ചിത്രം കളിവീട്. രചന ഗിരീഷ് പുത്തഞ്ചേരി,

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് സുമേഷ് പരമേശ്വറിന്റെ സംഗീതം. ഈ ഗാനം കെ എസ് ഹരിശങ്കറും ശ്രേയ രാഘവും പാടിയത്. ചിത്രം കിസ്മത്ത്.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
1: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. പുതിയ കരുക്കൾ ഈ ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്, രചന പോച്ചൽ, ഖാദർ സംഗീതം എസ് പി വെങ്കടേഷ്.

0: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആരിശാല.
1: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കയാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
2: അപ്പോ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വിജയത്തിന് പിന്നിൽ കഠിനാധ്വാനം എന്നല്ലാതെ വേറൊരു ഷോർട്ട് കട്ടും ഇല്ല എന്ന് തികച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
3: അടുത്ത ഗാനം യേശുദാസ് പാടിയത് ചിത്രം വാരഫലം. രചന പിച്ചു തിരുമല, സംഗീതം നൽകിയത് മോഹൻ സിദ്ധാരാമൻ.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ, ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോൺ, കള്ളമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം എം ജി ശ്രീകുമാറും സംഘവും പാടിയത്, ചിത്രം സാദരം. ഗാനത്തിന്റെ വരികൾ കൈതപ്രം, സംഗീതം ജോൺസൺ.

0: വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്ന മണക്കാട് നാഷണൽ കോളേജ് ബിരുദ ബിരുദാനന്തര കോഴ്സുകൾക്കൊപ്പം ലേണിംഗ് ഇസ് ലൈഫ് എന്ന പദ്ധതിയുടെ ഭാഗമായി സിവിൽ സർവീസ് സപ്പോർട്ട്, വിദേശ ഭാഷാ പഠനം, ലൈഫ് സ്കിൽ ട്രെയിനിങ് എന്നീ പ്രോഗ്രാമിലൂടെ വിദ്യാർത്ഥികൾക്ക് മികച്ച കരിയർ സമ്മാനിക്കുന്നു.
1: ഉടൻ ജോയിൻ ചെയ്യൂ നാഷണൽ കോളേജ് മണക്കാട് ട്രിവാൻഡ്രം.
2: ജെറി അമൽദേവന്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത് ചിത്രം പുന്നാരം ചൊല്ലിച്ചൊല്ലി. ഈ ഗാനത്തിന്റെ രചന ONV കുറുപ്പ്.

0: ആ മാഷേ, സുഖാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: അടുത്ത ഗാനം ചിത്രമാടിയത് ചിത്രം ഗോളാന്തര വാർത്ത. രചന ONV കുറുപ്പ്, സംഗീതം ജോൺസൺ.

മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

0: 82 വർഷത്തിന്റെ സ്വർണ്ണത്തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.

0: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
3: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
2: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
3: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
4: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം യേശുദാസ് പാടിയത് ചിത്രം ഇതും മഞ്ഞുകാലം. ബിജു തിരുമലയുടെ വരികൾക്ക് SP വെങ്കടേഷിന്റെ സംഗീതം.

0: ഇത് ആകാശവാണിയുടെ അനന്തപുരി FM. ഇപ്പോൾ സമയം 6:00.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. VBGRAMJI പദ്ധതിക്കായി സംസ്ഥാനങ്ങൾക്കുള്ള ആദ്യഗഡുവായ 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഒരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. വനിതാ ശിശുവികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ആഫ്രിക്കൻ രാഷ്ട്രമായ കോംഗോയിൽ എബോള ബാധ വീണ്ടും പടരുന്ന പശ്ചാത്തലത്തിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 1,528 ആയി. 492 മരണവും റിപ്പോർട്ട് ചെയ്തു. വ്യാപാരം, കുടിയേറ്റം തുടങ്ങിയ നയപരമായ കാര്യങ്ങളിൽ വിദേശകാര്യ മന്ത്രാലയത്തിന് ഉപദേശം നൽകുന്നുവെന്ന് കാട്ടി ചില വ്യക്തികൾ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവയ്ക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി എൻ ശംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 171 പേർ അറസ്റ്റിലായി. 151 കേസുകൾ രജിസ്റ്റർ ചെയ്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. മത്സരം രാത്രി 8:00. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ നോർവേ പ്രീ ക്വാർട്ടർ മത്സരം പുലർച്ചെ 1:30. മെക്സിക്കോ ഇംഗ്ലണ്ട് പോരാട്ടം പുലർച്ചെ 5:30. പ്രധാന വാർത്തകൾ വീണ്ടും രാത്രി 8:00.

ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ 6:20, 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, എല്ലാവർക്കും ആകാം കുരുമുളക് കൃഷി, അഭിലാഷ് കരിമുളക്കിൽ നടത്തുന്ന പ്രഭാഷണം, 7:20, 8:20 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 സൺഡേ സെലക്ഷൻസ്, 9:30 സംഗീത സുധയിൽ എം ചന്ദ്രശേഖരൻ അവതരിപ്പിച്ച വയലിൻ കച്ചേരി, 10:30 നിശാസ്രഫി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, പ്രൊഫസർ ഹരീന്ദ്രനാഥ് കുറുപ്പ് അവതരിപ്പിച്ചത്, 15:00 മുതൽ വിവിധ ഭാരതി റിലേ ചെയ്യുന്ന പരിപാടികൾ.

നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ കായംകുളം യൂനസ് അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിലൂഷ മലരി. ഒ എൻ വി കുറുപ്പ് എഴുതിയ ഇത്തിരി സ്നേഹത്തിന് അക്ഷരങ്ങൾ എന്ന കവിത ആലാപനം അപർണ രാജീവ്. ഉദയഗീതം പി വി അനിത പാടിയത്. പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖല വാർത്തകൾ, ചരിത്രത്തിലെന്ന് ഗ്രാമകേരളം. 7:15 ആരണ്യകം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 ബാലരാമപുരം, സുബ്ബയ്യ ജുബിലേഴ്സ്, നോവൽ സഞ്ചാരം. ഇതിൽ ഉറുമ്പെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 70-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുബിലേഴ്സ്, സ്മൃതി മധുരം. 8:45 യോഗ സൗഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കെ ആർ പങ്കെടുക്കുന്നു ആദ്യഭാഗം.

10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില. 10:31 ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ തുടരും. 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വിഷാദ രോഗം തിരിച്ചറിയാം, ചികിത്സ നേടാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ മോഹൻ റോയ് മറുപടി നൽകുന്നു. ഉച്ചയ്ക്ക് 12:02 ചിത്രമഞ്ജുഷ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ, തുടർന്ന് തിരയപ്പൂക്കൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 12:40 പ്രകാശധാര, ലോക ജന്തുജന്യ രോഗ ദിനം, ഡോക്ടർ മാരി ജെ നൈന സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 1:02 ഏകധാര, 2:02 ഹലോ ഡോക്ടർ. വിവിധതരം പകർച്ചപ്പനികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 തിരയപ്പൂക്കൾ, 3:00 വെള്ളി വെളിച്ചം പുനഃപ്രക്ഷേപണം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർ ചെയ്ത പരിപാടി, വൈകുന്നേരം 4:00 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. ഞാറ്റുവേല സ്പോൺസർ ചെയ്ത പരിപാടി, 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും. ജന്തുജന്യ രോഗങ്ങൾ തിരിച്ചറിയാം തടയാം, ഡോക്ടർ സഞ്ജയ് ദേവരാജനുമായി അഭിമുഖം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 7:30 രാഗരസം, 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സംഗീത സുധ, എസ് കെ മഹതിയുടെ സംഗീത കച്ചേരി, 10:30 നിശാ സുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 മുതൽ വിവിധ ഭാരതീയ റിലേ ചെയ്യുന്ന പരിപാടികൾ.

ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.7 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം

വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.1 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പ് സമാപിച്ചു.

ഇനി കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ലേഡി ടീച്ചർ ഈ ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്, രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം നൽകിയത് രാജൻ നാഗേന്ദ്രൻ.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: ഗിരീഷ് പുതിഞ്ഞരുടെ വരികൾക്ക് SP വെങ്കടേഷിന്റെ സംഗീതം, SS ജാനകിയും സംഘവും പാടിയത് ചിത്രം ജോണി വാക്കർ.

0: ചലച്ചിത്രഗാനങ്ങൾ വീണ്ടും സന്ധ്യാഗീതത്തിൽ.
1: ശിവകാമി അലുമിനിയം കമ്പനി, അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
4: പേടിക്കണ്ട സർ, എം ആർ ടി ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
3: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി എം ആർ ടി ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ സപ്ലൈ. സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സന്ധ്യാഗീതം. ഇന്നത്തെ സന്ധ്യാഗീതത്തിലെ ആദ്യഗാനം യേശുദാസ് പാടിയത്. ചിത്രം 3-4-20. രചന അനിൽ പനച്ചുരൻ, സംഗീതം ജാസി ഗിഫ്റ്റ്.

രഞ്ജൻ രാജന്റെ സംഗീതത്തിൽ ബിജു നാരായണനും സംഘവും പാടിയത്. ഗാനത്തിന്റെ പേരുകൾ സന്തോഷ് വർമ്മ, ചിത്രം കള്ളനും ഭഗവതിയും.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. വി ബി ജിറാംജി പദ്ധതിയുടെ ആദ്യ ഗഡുവായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ തരിശുനിലങ്ങളുടെ മാപ്പിംഗ് ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് മഴ ശക്തമാകും. നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. നാളെ മുതൽ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ ഈ മാസം 8 ഓസ്ട്രേലിയയിലെത്തും. തുടർന്ന് ന്യൂസിലന്റിലും സന്ദർശനം നടത്തും. വി ബി ജിറാംജി പദ്ധതിയുടെ നടത്തിപ്പിനായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപയുടെ ആദ്യ ഗഡു അനുവദിച്ചതായി കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. പദ്ധതിയുടെ നടത്തിപ്പ് സംബന്ധിച്ച് സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മന്ത്രിമാരുമായി നടത്തിയ ഓൺലൈൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വേതനത്തിൽ കാലതാമസമുണ്ടാകാതിരിക്കാൻ തനതു വിഹിതം കൃത്യസമയത്ത് നൽകണമെന്ന് സംസ്ഥാന സർക്കാരുകളോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഈ മാസം 20 തുടക്കമാകും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങൾ ഈ മാസം 9 തിരുവനന്തപുരത്ത് യോഗം ചേരും. പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. വനിതാ ശിശുവികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: നാളെയും മറ്റന്നാളുമായി കൊച്ചിയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും ബുധൻ വ്യാഴം ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തികം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമിടുന്നത്. ഭരണത്തിലും നേതൃത്വത്തിലും സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക രംഗങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വെല്ലുവിളികൾ ചെറുക്കുന്നതിലും ഭക്ഷ്യസുരക്ഷയിലും പോഷകാഹാരത്തിലും സ്ത്രീകളുടെ പങ്ക് എന്നിവയാണ് മുൻഗണനാ മേഖലകൾ.
0: സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. CMM HSS തലക്കുളത്തൂരിൽ നടക്കുന്ന പരിപാടി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. പ്ലസ് വൺ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി 10:30 മുതൽ 1 മണി വരെ ആമുഖ ക്ലാസുകൾ നടക്കും. സംസ്ഥാനത്തെ തരിശുനിലങ്ങളുടെ മാപ്പിംഗ് ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. നെല്ലിന്റെ ഗുണമേന്മ ഉറപ്പാക്കണമെന്നും കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തമാക്കുകയാണ് ലക്ഷ്യമെന്നും കോട്ടയം ജില്ലാതല അവലോകന യോഗത്തിൽ മന്ത്രി പറഞ്ഞു.

0: കോട്ടയം കുട്ടനാട് പ്രദേശങ്ങളിൽ നെല്ലിന്റെ നിറം മാറുന്നത് പരിശോധിക്കാൻ കാർഷിക സർവകലാശാലയിലെ പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി വ്യക്തമാക്കി. ആരോഗ്യവകുപ്പിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ നടത്തിയ പർച്ചേസുകളിൽ വകുപ്പുതല അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. മെഡിക്കൽ കോളേജുകളിലും വിവിധ ആശുപത്രികളിലും കോടികൾ മുടക്കി വാങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാതെ നശിക്കുന്നത് സംബന്ധിച്ച പരാതികളിലാണ് അന്വേഷണമെന്ന് അദ്ദേഹം പറഞ്ഞു. ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ പരാതി വിജിലൻസിന് കൈമാറുമെന്നും മന്ത്രി വ്യക്തമാക്കി. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണം നാളെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. കോട്ടയത്ത് നടക്കുന്ന പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ടിബി ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. കൊച്ചിയിലും കോഴിക്കോടും കോറോ ഹെൽത്ത് എന്ന കമ്പനി 750ൽ അധികം തൊഴിലാളികളെ പിരിച്ചുവിട്ട നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് CITU സംസ്ഥാന സെക്രട്ടറിയും മുൻ തൊഴിൽ മന്ത്രിയുമായ വി ശിവൻകുട്ടി. നിയമവിരുദ്ധ പിരിച്ചുവിടലിനെതിരെ ലേബർ കമ്മീഷണറെയും ലേബർ കോടതികളെയും സമീപിക്കാൻ CITU മുൻകൈയെടുക്കുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. തൊഴിലാളി വിരുദ്ധ നീക്കങ്ങൾക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സമൂഹമാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിച്ചതിൽ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. 7 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന് IT മന്ത്രാലയം ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം നഗരസഭയിലെ ഭരണസ്തംഭനത്തിൽ സർക്കാർ അടിയന്തിരമായി ഇടപെടണമെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി. നഗരത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ചെന്നും മഴക്കാലപൂർവ്വ ശുചീകരണം നടക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടുന്നില്ലെന്നും നഗരസഭയിലെ സുപ്രധാന രേഖകൾ കടത്താനുള്ള നീക്കങ്ങൾ സ്വതന്ത്ര ഏജൻസിയെക്കൊണ്ട് അന്വേഷിക്കണമെന്നും ശ്രീ ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. പാലാ നഗരസഭയിലെ സ്വതന്ത്ര കൂട്ടായ്മയ്ക്കുള്ള പിന്തുണ പിൻവലിച്ച് കോൺഗ്രസ്. മണ്ഡലം കമ്മിറ്റി കൂടിയ ശേഷമാണ് പിന്തുണ പിൻവലിച്ചത്. സ്വതന്ത്ര കൂട്ടായ്മയ്ക്കെതിരെയുള്ള പ്രമേയം കോൺഗ്രസ് പാസാക്കി. ഇടുക്കി മൂന്നാർ ടൌണിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിൽ വലഞ്ഞ് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ. പഴയ മൂന്നാർ ഭാഗത്ത് മണ്ണിടിച്ചിൽ സാധ്യതയെ തുടർന്നാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: സമാന്തരപാതയിലും തിരക്കേറിയതോടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകാൻ കഴിയാതെ വാഹനങ്ങൾ ടൌണിൽ തന്നെ മണിക്കൂറുകളോളം കുടുങ്ങിക്കിടന്നു. മാട്ടുപെട്ടി, ഇരവികുളം ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള വഴികൾ എന്നിവിടങ്ങളിലുമെല്ലാം കനത്ത ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. വിനോദസഞ്ചാരികൾ മണിക്കൂറുകളോളം വാഹനങ്ങളിൽ കുടുങ്ങിക്കിടക്കേണ്ട സാഹചര്യമുണ്ടായി. വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതും ഗതാഗത നിയന്ത്രണവും ഒരുമിച്ചെത്തിയതോടെയാണ് മൂന്നാറിൽ വ്യാപകമായ ഗതാഗതക്കുരുക്കുണ്ടായത്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ബ്രസീൽ നാളെ നോർവേയെ നേരിടും. പുലർച്ചെ 1:30 മത്സരം. 5:30 നടക്കുന്ന മത്സരത്തിൽ മെക്സിക്കോ ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. വയോജനക്ഷേമ പദ്ധതികൾ കൂടുതൽ ഫലപ്രദമാക്കാൻ സംസ്ഥാന വയോജന കമ്മീഷന്റെ നേതൃത്വത്തിൽ തദ്ദേശ ഭരണ മേധാവികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വയോജനക്ഷേമത്തിനായി തദ്ദേശ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തുന്ന ഫണ്ട് കൂടുതൽ കാര്യക്ഷമമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് മയക്കുമരുന്ന് വിൽപ്പനയും വ്യാപനവും തടയാനുള്ള ഓപ്പറേഷൻ തൂഫാൻ പ്രവർത്തനം ഊർജ്ജിതം. യജ്ഞത്തിന്റെ ഭാഗമായി ഇന്ന് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ കണ്ടെത്തിയ വ്യാജ വാറ്റ് കേന്ദ്രത്തിൽ സൂക്ഷിച്ചിരുന്ന 1454 ലിറ്റർ വാഷ് നശിപ്പിച്ചു. അതിനിടെ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 171 പേർ അറസ്റ്റിലായി. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയിട്ടുള്ളവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് എന്യൂമറേറ്റർമാർ വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. VBGRAMJI പദ്ധതിയുടെ ആദ്യഗഡുവായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. ഇന്ത്യയുൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ തരിശുനിലങ്ങളുടെ മാപ്പിംഗ് 1 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി

സ്ഥിതി. സംസ്ഥാനത്ത് മഴ ശക്തമാകും. നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

സന്ധ്യാഗീതം തുടരുന്നു. ബാബുട്ടിയുടെ നാമത്തിൽ ഈ ചിത്രത്തിനു വേണ്ടി സ്വന്തം സംഗീതത്തിൽ ഷഹബാസമനും സംഘവും പാടിയത് രചന റഫീഖ് അഹമ്മദ്,

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ സന്ധ്യാഗീതം സമാപിക്കുന്നു. ആകാശവാണി അനന്തപുരി FM, സമയം 6 മണി കഴിഞ്ഞ 50 മിനിറ്റ്.
1: വയലും വീടും

0: നമസ്കാരം പ്രിയ വയലിൻ വീടും ശ്രോതാക്കളെ, ജീവിതം അവസാനിപ്പിച്ചാൽ പ്രശ്നങ്ങൾ തീരും എന്ന് പഠിപ്പിക്കുന്ന മരണഗർത്തങ്ങളല്ല, വീണ്ടെടുക്കാനാവാത്ത വിധം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു തരുന്ന പ്രതീക്ഷയുടെ പച്ചത്തുരുത്തുകളാണ് നമുക്കാവശ്യം. കഴിവില്ലാത്തതുകൊണ്ടല്ല, കരം പിടിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് പലരും പടുകുഴിയിൽ നിന്ന് കയറി വരാത്തത്. പ്രതിവിധികൾ തേടിയല്ല, പിടിച്ചു നിൽക്കാനുള്ള ശക്തി തേടിയാണ് ആളുകളുടെ നെട്ടോട്ടം. അവജ്ഞയോടെ മാറ്റി നിർത്തിയവർക്കും അവശ്യനേരത്ത് അപ്രതീക്ഷിത സാന്നിധ്യമാവുക. ജീവിതം ഒന്നേയുള്ളൂ. ഒരു പുരുഷായുസ്സിനിടയ്ക്ക് ഒരാളുടെയെങ്കിലും ജീവിതത്തിന് പ്രതീക്ഷയുടെ നല്ലൊരു വാക്ക് നൽകാനാകണം. ഈയൊരു ശുഭചിന്തയോടു കൂടി ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ എല്ലാവർക്കുമാകാം കുരുമുളക് കൃഷി, ഇതേക്കുറിച്ച് അഭിലാഷ് കരിമുളയ്ക്കൽ നടത്തുന്ന ഒരു പ്രഭാഷണമാണ്. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് അറിയണ്ടേ? ചോദ്യം ഇതാണ്: കന്നുകുട്ടികളെ ബാധിക്കുന്ന ജോയിന്റ് രോഗത്തിന് ഹേതുവാകുന്നത് എന്താണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. കുട്ടകം എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. വലിയ വാവട്ടവും ആഴവുമുള്ള ചെമ്പുപാത്രമാണ് കുട്ടകം. പണ്ട് നിത്യോപയോഗത്തിലുണ്ടായിരുന്ന ഒരു പാത്രമായിരുന്നു കുട്ടകം. നെല്ല് പുഴുങ്ങുന്നതിനും ഇത്തിരി ദൂരെ നിന്നും വെള്ളം ശേഖരിച്ചു കൊണ്ടുവരുന്നതിനും സദ്യയും മറ്റും കഴിഞ്ഞ് കൈകഴുകുന്നതിനായി വെള്ളം നിറച്ചു വെക്കുന്നതിനും തുടങ്ങി നിരവധി ആവശ്യങ്ങൾക്കായി കുട്ടകം ഉപയോഗിച്ചിരുന്നു. കൊച്ചുകുട്ടകം, വലിയ കുട്ടകം, ഇടത്തരം കുട്ടകം എന്നിങ്ങനെ പല വലിപ്പത്തിലുള്ള കുട്ടകങ്ങളുണ്ട്. മിക്ക വീടുകളിലും ചെമ്പുകുട്ടകത്തിൽ തന്നെയാണ് നെല്ല് പുഴുങ്ങിയിരുന്നത്. വലിപ്പമേറിയ കുട്ടകങ്ങൾ കൈവശം വെക്കുന്നത് അന്നൊക്കെ ആഭിജാത്യത്തിന്റെ ഒരു ചിഹ്നമായിരുന്നു. കേരളത്തിലേറെയും പ്രചാരത്തിലുണ്ടായിരുന്നത് ചെമ്പുകുട്ടകങ്ങളാണ്. ഇന്നിപ്പോൾ അലുമിനിയം, അലോയ് തുടങ്ങിയ ലോഹങ്ങൾ കൊണ്ടുള്ള കുട്ടകങ്ങളാണ് ഏറെയും. ഔഷധ നിർമ്മാണ രംഗത്തും മറ്റും ഇപ്പോഴും കുട്ടകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ആവിയെ ഒരു പരിധിവരെ നിയന്ത്രിച്ചു നിർത്തി വേവിക്കാൻ പാകത്തിലാണ് കുട്ടകത്തിന്റെ നിർമ്മിതി. പല വലിപ്പത്തിലുള്ള പ്ലാസ്റ്റിക് ബക്കറ്റുകളും അലുമിനിയം ചെരുവങ്ങളും പ്രചാരത്തിലായതോടെ വെള്ളം ശേഖരിച്ചു വെക്കാൻ കുട്ടകം വേണ്ടാതെയായി. നിത്യോപയോഗങ്ങളിൽ ഇല്ലാതെ വന്നപ്പോൾ കുട്ടകം മിക്ക വീടുകളിൽ നിന്നും അപ്രത്യക്ഷമായി. നമുക്കിനി പ്രധാന പരിപാടിയിലേക്ക് പോയാലോ? എല്ലാവർക്കുമാകാം കുരുമുളക് കൃഷി, ഇതേക്കുറിച്ച് മുൻ കൃഷി ഓഫീസർ അഭിലാഷ് കരിമുളക്കൽ നടത്തുന്ന പ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: അവർക്കവിടെ തിരുവാതിര ഞാറ്റുവേലയില്ലല്ലോ കുരുമുളകിനെ നട്ടുവളർത്താൻ. കുരുമുളകിനെ അപ്പാടെ കടത്തിക്കൊണ്ടുപോകുന്ന വിദേശികളുടെ മട്ടും മതിരിയും കണ്ടു പരിതപിച്ചവരോടെ നാടുവാണ സാമൂതിരി കൊടുത്ത മറുപടിയാണിത്. അതൊരു ശരിയായ നിരീക്ഷണമായിരുന്നു. തിരുവാതിര ഞാറ്റുവേലക്കാലത്തെ തിരിമുറിയാതെ പെയ്യുന്ന മഴ വേണമല്ലോ കുരുമുളക് നട്ടുവളർത്താൻ. മഴയും കുരുമുളകുമായി അഭേദ്യമായൊരു ബന്ധമുണ്ട്. കുരുമുളക് വള്ളി വേരുപിടിച്ച് വളരുന്നതിനും കുരുമുളക് തിരിയിട്ട് കായ് പിടിക്കുന്നതിനും മഴ വേണം. തിരുവാതിരക്കാലത്തെ നൂൽമഴയിലാണ് കുരുമുളകിന്റെ പരാഗണം. പൂമ്പൊടികൾ മഴയിലൂടെ ഊർന്നിറങ്ങി പെൺപൂക്കളിലെത്തി വേണം തിരികളൊക്കെ മണികളാവാൻ. മറ്റേതൊരു വിളയിലും പരാഗണം തേനീച്ചയും പൂമ്പാറ്റകളുമൊക്കെയാണ് നടത്തിവരുന്നത്. ഈ സവിശേഷമായ കാലാവസ്ഥ മറ്റെവിടെയുമില്ല.

ഇല്ലാത്തതിനാലാണ് സാമൂതിരി സംശയലേശമന്യേ ഇങ്ങനെ സമാധാനിച്ചത്. ഏതായാലും കുരുമുളക് നമ്മെ സംബന്ധിച്ച് ആദായ വിളയാണ്. അതോടൊപ്പം നമുക്ക് അടിമത്തവും സമ്മാനിച്ച വിളയാണിത്. കറുത്തപ്പൊന്നെന്നറിയപ്പെടുന്ന കുരുമുളകിനെ തേടിയെത്തിയ വിദേശികൾ ഒടുവിൽ നമ്മുടെ രാജ്യത്തെ തന്നെ കാൽക്കീഴിലാക്കി നമ്മെ അടിമകളാക്കിയതും ചരിത്രം. എന്തായാലും അക്കാലമൊക്കെ കഴിഞ്ഞുപോയി. എന്നിരുന്നാലും ഇപ്പോഴും വിദേശ നാണ്യം ഏറെ കിട്ടുന്ന ഒരു വിളയായി കുരുമുളക് കൃഷി നമ്മുടെ നാട്ടിൽ തുടരുന്നു. എല്ലാ വർഷവും ജൂൺ അവസാന വാരത്തിൽ തുടങ്ങി ജൂലൈ ആദ്യവാരത്തിൽ അവസാനിക്കുന്ന തിരുവാതിര ഞാറ്റുവേലയിൽ തന്നെയാണ് ഇപ്പോഴും കർഷകർ കുരുമുളകിൻ്റെ കൃഷി ആരംഭിക്കുക. ഇത്തരുണത്തിൽ കുരുമുളകിൻ്റെ കൃഷി രീതികൾ ശരിയായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. കുരുമുളക് കൃഷിയുടെ ഗരിമ തന്നെ മഴയാണ്. ആണ്ടിൽ 250 സെൻറ്റിമീറ്റർ മഴയെങ്കിലുമുള്ള ആർദ്രതയും അതോടൊപ്പം ചൂടുമുള്ള കാലാവസ്ഥയാണ് കുരുമുളക് കൃഷിക്ക് വേണ്ടത്. നടുന്ന കാലത്ത് തന്നെ 70 സെൻറ്റിമീറ്റർ മഴ കിട്ടണം. എങ്കിൽ മാത്രമേ വള്ളികൾ മുളച്ച് തളിർ വരികയുള്ളൂ. മുതിർന്ന കുരുമുളക് പൂവിടുന്നതും മഴക്കാലത്താണ്. മഴവെള്ളത്തിലൂടെയാണ് പരാഗണം നടക്കേണ്ടത്. തിരിമുറിയാതെ ഒഴുകുന്ന മഴ വേണം കുരുമുളകിൽ തിരിയിടുന്ന സമയത്ത്. ഈ സമയം മഴ കുറഞ്ഞാൽ പിന്നെ വിളവും കുറയും. നമ്മുടെ കൊച്ചു കേരളത്തിൽ സമുദ്രനിരപ്പും മുതൽ പശ്ചിമഘട്ടം വരെയും കുരുമുളകിനെ കാണാം. വെള്ളക്കെട്ടിലില്ലാത്ത നല്ല നീർവാർച്ചയുള്ളതും ജീവാംശം കൂടുതലുള്ളതുമായ ഏതു മണ്ണിലും കുരുമുളക് കൃഷി ചെയ്യാം. ഈ ഞാറ്റുവേലക്കാലത്ത് നമുക്കും നടാം കുരുമുളകിനെ. കുരുമുളകിൻ്റെ വള്ളികൾ തന്നെ മുറിച്ചെടുത്താണ് പുതിയ തൈകൾ ഉണ്ടാക്കുന്നത്. 3 തരത്തിലുള്ള വള്ളികൾ കുരുമുളകിൽ കാണാം. മുതിർന്ന കായ്ക്കുന്ന കുരുമുളകിൻ്റെ ചുവട്ടിൽ നിന്നും വളർന്നു വരുന്ന ചുവപ്പു രാശിയുള്ള ചെന്തലകൾ, പടർന്നു വളരുന്ന വെള്ളത്തണ്ട്, പ്രധാന തണ്ടിൽ നിന്നും വശങ്ങളിലേക്ക് വളരുന്ന ശാഖത്തണ്ട് എന്നിവയാണവ. ഇതിൽ ചെന്തല വള്ളികളാണ് നടാനായി തിരഞ്ഞെടുക്കേണ്ടത്. സ്ഥിരമായി നല്ല വിളവ് തരുന്നതും രോഗകീടബാധകളെ പ്രതിരോധിച്ചു നിൽക്കുന്നതും നല്ല ആരോഗ്യത്തോടെ വളരുന്നതും 5 മുതൽ 12 വയസ്സ് വരെ പ്രായമുള്ളതുമായ മാതൃചെടിയിൽ നിന്ന് വേണം ചെന്തലകൾ ശേഖരിക്കേണ്ടത്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ചെന്തലകൾ ഒരു ചെറു കമ്പ് നാട്ടി അതിൽ ചുറ്റി നിർത്തുന്നത് നല്ലതാണ്. കൊടിച്ചുവട്ടിലെ ചെന്തലകൾ മണ്ണിൽ കിടന്ന് മുട്ടുകളിൽ വേരുപിടിക്കുന്നത് ഒഴിവാക്കുവാൻ വേണ്ടിയാണ് കമ്പിൽ ചുരുട്ടിവെക്കുന്നത്. തുടർന്ന് ഏപ്രിൽ മെയ് മാസത്തിൽ ഇങ്ങനെ ചുരുട്ടിവെച്ച ചെന്തലകൾ മുറിച്ചെടുത്ത് നടീൽ മിശ്രിതം നിറച്ച ചെറു കവറുകളിൽ നട്ടുവെച്ച് വേരുപിടിപ്പിച്ചെടുക്കാം. ഒടിച്ചു കുത്തുന്നതൊക്കെ പൊടിച്ചു വരുന്ന തിരുവാതിരക്കാലത്ത് നേരിട്ട് വേണമെങ്കിലും കുരുമുളക് വള്ളികൾ താങ്ങുകാൽ ചുവട്ടിൽ നട്ടുവെച്ചും വളർത്താവുന്നതാണ്. മുറിച്ചെടുത്ത ചെന്തലകളുടെ ഇളം തലപ്പും കട്ടികൂടിയ കടഭാവവും ഒഴിവാക്കുക. അതിനുശേഷം 2-3 മുട്ടുകളുള്ള ചെറു കഷ്ണങ്ങളാക്കി അതിലെ ഇലഞ്ഞെട്ട് ഭാഗം മാത്രം നിർത്തി ഇലകൾ നീക്കം ചെയ്തിട്ടാണ് കവറുകളിൽ വേരുപിടിപ്പിക്കാനായി നടേണ്ടത്. തണ്ടുകൾ നട്ട കവറുകൾ ഭാഗികമായ തണലുകൊടുത്ത് ദിവസേന 2-3 നേരം ജലസേചനം കൊടുത്ത് 2-3 മാസം കൊണ്ട് കുരുമുളകിൻ തൈകൾ ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. താങ്ങുമരത്തിൽ പടർന്നു കയറി വളരുന്ന വിളയാണല്ലോ കുരുമുളക്. അതിനാൽ പരുക്കൻ പുറംഭാഗമുള്ള ഏതു മരവും താങ്ങുകാലായി ഉപയോഗപ്പെടുത്താവുന്നതാണ്. സാധാരണയായി മുരിക്ക്, ആഞ്ഞിലി, കാറ്റാടി, പ്ലാവ്, മാവ്, നാടൻ കമുക് തുടങ്ങി പലതരം പാഴ്മരങ്ങളിലും കുരുമുളക് പടർത്താറുണ്ട്. മുമ്പൊക്കെ മുരിക്കിൻ കമ്പ് 1 വർഷം മുമ്പേ നട്ടു വളർത്തി പിറ്റേ വർഷം അതിൻ്റെ ചുവട്ടിൽ കുരുമുളക് തൈകൾ നടുന്ന രീതിയും നിലനിന്നിരുന്നു. ഇപ്പോൾ കുരുമുളകിൻ്റെ കൃഷി കുറേ കൂടി എളുപ്പത്തിൽ ചെയ്യുന്ന രീതിയും നിലവിലുണ്ട്. PVC പൈപ്പുകൾ, കോൺക്രീറ്റ് തൂണുകൾ എന്നിവയാണ് പുതിയ താങ്ങുകാലുകൾ. 6 ഇഞ്ച് വ്യാസമുള്ള നല്ല PVC പൈപ്പുകളുടെ ചുവടുഭാഗം മണ്ണിൽ കോൺക്രീറ്റ് ഇട്ട് നന്നായി ഉറപ്പിച്ച ശേഷം ഉടൻ തന്നെ അതിൻ്റെ ചുവട്ടിൽ കുരുമുളക് നട്ട് പിറ്റേ വർഷം മുതൽ വിളവെടുപ്പ് തുടങ്ങിയ കർഷകർ ധാരാളമുണ്ട്. PVC പൈപ്പുകൾക്ക് 12 അടി വരെ ഉയരമുണ്ടാവാം. അതേപോലെ കോൺക്രീറ്റ് തൂണുകൾ ഒരുക്കിയും കുരുമുളക് കൃഷി നടത്തുന്നവർ ധാരാളമുണ്ട്. ഇത്തരം താങ്ങുകാലുകൾ ഒരുക്കുന്നത് വഴി വലിയൊരു തുടക്ക ചെലവ് ഉണ്ടാകുമെങ്കിലും താങ്ങുമരങ്ങളുടെ വർഷാവർഷം 2-3 തവണ നടത്തുന്ന മണ്ടകോതൽ ചെലവ് പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയും. അതോടൊപ്പം കുരുമുളകിന് നൽകുന്ന വളങ്ങൾ പൂർണ്ണമായും കുരുമുളകിന് തന്നെ കിട്ടുകയും ചെയ്യും. മരത്തിൻ്റെ തണൽ ഒഴിവാക്കുവാൻ ഏപ്രിൽ മെയ് മാസങ്ങളിലും ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലുമായി എല്ലാ വർഷവും 2 പ്രാവശ്യമെങ്കിലും മണ്ടകോതി ഒരുക്കേണ്ടതുണ്ട്. ഏറെ കൂലി ചെലവുള്ള സംഗതിയാണത്. അതോടൊപ്പം തൊഴിലാളി ക്ഷാമവും ഏറെയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ PVC താങ്ങുകാൽ എളുപ്പവും ലാഭകരവുമാണ്. കുരുമുളക് കൃഷിയിൽ ഏറെ ശ്രദ്ധ വേണ്ടുന്ന ഒരു കാര്യം അവയുടെ ഇനങ്ങളുടെ തിരഞ്ഞെടുപ്പാണ്. ഓരോ പ്രദേശത്തിൻ്റെ മണ്ണിനും ഭൂപ്രകൃതിക്കും യോജിച്ച ഇനങ്ങൾ കണ്ടെത്തി വേണം കൃഷി തുടങ്ങുവാൻ. നിരവധി കുരുമുളക് ഇനങ്ങളുണ്ട്, നാടനും മേൽത്തരവുമായി. കഴിയുമെങ്കിൽ നല്ല കുരുമുളക് തോട്ടം നേരിൽ കണ്ട് പ്രത്യേകതകൾ കണ്ട് മനസ്സിലാക്കി വള്ളികൾ ശേഖരിക്കണം. അല്ലെങ്കിൽ ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്നും കുരുമുളകിൻ്റെ മേൽത്തരം ഇനങ്ങൾ തന്നെ ശേഖരിച്ച് കൃഷി ചെയ്യണം. കരിമുണ്ട, വെള്ളമുണ്ട, ചോലമുണ്ട, നീലമുണ്ട, കൊറ്റനാടൻ, കുതിരവാലി, കരിയിലാഞ്ചി, കല്ലുവള്ളി,
അറക്കുളം, ബാലംകൊട്ട, കൂമ്പുക്കൽ എന്നിങ്ങനെ നീളുന്നു നാടൻ ഇനങ്ങൾ. വിവിധങ്ങളായ കുരുമുളക് ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്നും ഉരുത്തിരിച്ചെടുത്ത മേൽത്തരം കുരുമുളക് ഇനങ്ങൾ വേറെയും ധാരാളമുണ്ട്. ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ മനസ്സിലാക്കി അവയും തിരഞ്ഞെടുക്കാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ പന്നിയൂരുള്ള ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും 1 മുതൽ 10 വരെയുള്ള ഏറ്റവും മികച്ച 1,000 ഇനങ്ങൾ കുരുമുളക് കൃഷിക്കാർക്കിടയിൽ വ്യാപക പ്രചാരം നേടിയ ഇനങ്ങളാണ്. IISR കോഴിക്കോട് ഗവേഷണ കേന്ദ്രം പുറത്തിറക്കിയ ശ്രീകര, ശുഭകര, പഞ്ചമി, ശക്തി, തേവം, മലബാർ എക്സൽ, ഇരിമുണ്ട എന്നിവയും വെള്ളാനിക്കര ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള വിജയ് എന്ന ഇനവും പാലോട് ഗവേഷണ കേന്ദ്രത്തിലെ പാലോട് 2 എന്ന ഇനവും വിവിധ പ്രദേശങ്ങൾക്ക് യോജിച്ചതാണ്. മേൽത്തരം ഇനങ്ങൾ ഇനിയും ധാരാളമുണ്ട്. സമീപ പ്രദേശ ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്നും കൂടുതൽ ഇനങ്ങളെപ്പറ്റി അറിയുവാൻ കഴിയും. ഇനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനോടൊപ്പം കൃഷി ചെയ്യാൻ അനുയോജ്യമായ കൃഷിഭൂമിയും ഒരുക്കേണ്ടതുണ്ട്. താങ്ങുമരങ്ങൾ, താങ്ങുകാലുകൾ എന്നിവ നിശ്ചയിച്ച ശേഷം അവയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് 1 അടിയെങ്കിലും അകലത്തിൽ 1.5 മീറ്റർ ആഴവും വീതിയും നീളവുമുള്ള കുഴികൾ എടുക്കുക. ആ കുഴിയുടെ 3/4 ഭാഗവും മേൽമണ്ണും 1/2 കിലോ ഡോളമൈറ്റ് അഥവാ കുമ്മായം ചേർത്തിളക്കി നിറച്ചിടണം. കുമ്മായം ചേർക്കുന്നത് മണ്ണിൻ്റെ പുളി അഥവാ അമ്ലത കുറയ്ക്കുവാനാണ്. അമ്ലത കുറഞ്ഞ മണ്ണിൽ മാത്രമേ നല്ല വേരോട്ടം ഉണ്ടാവുകയുള്ളൂ. മഴയില്ലെങ്കിൽ കുഴി നനച്ചു കൊടുക്കണം. 2 ആഴ്ച കഴിഞ്ഞിട്ട് മാത്രമേ അടിവളങ്ങൾ ഇടാൻ പാടുള്ളൂ. അടിവളമായി 3-4 കിലോ ജൈവവളവും 1/2 കിലോ രാജ്ഫോസ് അല്ലെ മസൂറി ഫോസ്, 1/2 കിലോ വേപ്പിൻ പിണ്ണാക്ക് എന്നിവയാണ് ഇട്ട് കൊടുക്കേണ്ടത്. കുരുമുളകിനുള്ള ജൈവവളം ട്രൈക്കോഡർമ കമ്പോസ്റ്റ് ആകുന്നതാണ് ഏറ്റവും നല്ലത്. ഈ കമ്പോസ്റ്റ് വളം ഒരേ സമയം വളവും കുമിൾനാശിനിയുമാണ്. കുരുമുളകിന് വരാവുന്ന ഒട്ടുമിക്ക കുമിൾ രോഗങ്ങളെ ഒഴിവാക്കുവാൻ ട്രൈക്കോഡർമ കമ്പോസ്റ്റ് വളം തന്നെ നൽകുക. കായ്ക്കുന്ന കുരുമുളകിനും ആണ്ടിൽ മഴക്കാലത്ത് 5-10 കിലോ ട്രൈക്കോഡർമ കമ്പോസ്റ്റ് വളം നൽകാവുന്നതാണ്. 90 കിലോ തണലിൽ ഉണങ്ങിയ ചാണകവും 10 കിലോ നല്ല വേപ്പിൻ പിണ്ണാക്കും നന്നായി പൊടിയാക്കി പുട്ടിനെ നനയ്ക്കുന്ന പരുവത്തിൽ നനച്ച ശേഷം 1-2 കിലോ ട്രൈക്കോഡർമ എന്ന കുമിളിൻ്റെ സൂക്ഷ്മാണുവിൻ്റെ കൾച്ചർ ചേർത്തിളക്കി നന്നായി കൂട്ടിയോയിപ്പിച്ച് വെറും നിലത്ത് തണലിലോ ഷെഡിലോ കൂനയാക്കി ചണച്ചാക്ക് മൂടി 2 ആഴ്ച വയ്ക്കുക. എല്ലാ ദിവസവും ചണച്ചാക്കിന് മുകളിലൂടെ 1-2 പ്രാവശ്യം നന്നായി നനച്ചു കൊടുക്കണം. 2 ആഴ്ചയ്ക്ക് ശേഷം മൂടി മാറ്റി കൂനയുടച്ച് ഒരിക്കൽ കൂടി ഈർപ്പം കൊടുത്ത് വാരിക്കൂട്ടി വീണ്ടും കൂനയാക്കി 1 ആഴ്ച കൂടി ചണച്ചാക്ക് മൂടി നനച്ച് മൊത്തം 3 ആഴ്ച കൊണ്ട് ട്രൈക്കോഡർമ കമ്പോസ്റ്റ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഈ കമ്പോസ്റ്റ് വളം തന്നെ കുരുമുളകിന് പതിവായി നൽകുവാൻ ശ്രമിക്കുക. താങ്ങുകാലിൻ്റെ വടക്കു പടിഞ്ഞാറ് മാത്രമാണ് കുരുമുളക് നടേണ്ടത്. തെക്കൻ വെയിലിൻ്റെ കടുത്ത ചൂടിൽ കുരുമുളക് വാടാതെയും കരിയാതെയും ഇരിക്കുന്നതിനാണ് വടക്കു പടിഞ്ഞാറ് കുഴിയെടുക്കുന്നത്. കുഴിയിൽ അടിവളങ്ങൾ ഇട്ട് മണ്ണുമായി കൂട്ടിക്കലർത്തിയ ശേഷം ഒരു ചെറു പിള്ളക്കുഴിയെടുത്ത് ഒരു താങ്ങുകാലിൽ 2-3 കുരുമുളക് തൈകൾ വീതം നട്ടുകൊടുക്കാവുന്നതാണ്. നട്ടതിനു ശേഷം കുഴിയിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കുവാൻ കുഴി കൂനയാക്കി മാറ്റണം. കുരുമുളക് വളരുന്നതിനനുസരിച്ച് താങ്ങുകാലുമായി ചേർത്ത് വള്ളികൾ കെട്ടിവയ്ക്കുന്നത് നന്നായിരിക്കും. കുരുമുളക് വളരുന്നതിനനുസരിച്ചും മുതിർന്ന കുരുമുളകൾക്കും ശരിയായ വളപ്രയോഗം അത്യന്താപേക്ഷിതമാണ്. എല്ലാ വർഷവും മണ്ണ് പരിശോധന നടത്തി ആവശ്യ മൂലകങ്ങളുടെ അപര്യാപ്തത മനസ്സിലാക്കി കുറവുള്ള മൂലകങ്ങൾ ഏതാണോ അത് ലഭിക്കുന്ന വളങ്ങൾ മാത്രമാണ് നൽകേണ്ടത്. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മണ്ണിൻ്റെ പുളി അഥവാ അമ്ലത എത്രയുണ്ടെന്നും അത് കുറയ്ക്കുവാൻ എത്ര അളവിൽ ഡോളോമൈറ്റ് അഥവാ കുമ്മായം ചേർത്ത് കൊടുക്കണമെന്ന പരിശോധനാ ഫലത്തിൽ രേഖപ്പെടുത്തിയ അളവിൽ തന്നെ കാലവർഷാരംഭത്തിൽ എല്ലാ വർഷവും കുരുമുളകിൻ്റെ ചുവട്ടിൽ കുമ്മായ വസ്തുക്കൾ ഇട്ട് മണ്ണടിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. കുമ്മായ പ്രയോഗത്തിനൊപ്പം മറ്റൊരു വളവും ഇടാൻ പാടില്ല. 2 ആഴ്ചയ്ക്ക് ശേഷം നിർദ്ദിഷ്ട അളവിൽ നിർബന്ധമായും ജൈവവളങ്ങളും നൽകണം. ട്രൈക്കോഡർമ കമ്പോസ്റ്റ് വളങ്ങളുണ്ടാക്കി അത് മാത്രം നൽകുന്നതാണ് നല്ലത്. മുതിർന്ന 1 മൂട് കുരുമുളകിന് 10 കിലോ ജൈവവളത്തിന് പുറമേ 1/2 കിലോ വേപ്പിൻ പിണ്ണാക്കും നൽകാവുന്നതാണ്. വെണ്ണീർ അഥവാ ചാരവും 1/2 കിലോ വീതം എല്ലാ വർഷവും നൽകാവുന്നതാണ്. എന്നാൽ കമ്പോസ്റ്റ് വളത്തിൻ്റെ ഒപ്പം ചാരവിടാൻ പാടില്ല. രാസവളങ്ങൾ 2 തവണകളായി നൽകാവുന്നതാണ്. ആദ്യ മഴക്കാലം കഴിയുമ്പോഴും 2ാം മഴക്കാലം കഴിയുമ്പോഴും നൽകുക. പെരുമഴയത്ത് രാസവളങ്ങൾ ഇട്ടാൽ അത് വെള്ളത്തിലരിഞ്ഞ് നഷ്ടപ്പെടാൻ ഇടയുള്ളതിനാൽ മഴക്കാലത്തെ രാസവള പ്രയോഗം ഒഴിവാക്കുക. കൂടാതെ കുരുമുളകിന് സൂക്ഷ്മ മൂലക വളങ്ങളും വേണ്ടിവരും. സിങ്കിൻ്റെയും മോളിബ്ഡിനത്തിൻ്റെയും ഒക്കെ ആവശ്യകതയുണ്ട്. മണ്ണ് പരിശോധന നടത്തുമ്പോൾ സൂക്ഷ്മ മൂലക പരിശോധനയും ഉൾപ്പെടുത്തണം. കുറവുള്ളത് മണ്ണിൽ ചേർത്ത് കൊടുക്കുക. വളപ്രയോഗം പോലെ തന്നെ പ്രധാനമാണ് കുരുമുളകിൻ്റെ ജലസേചനം. മഴക്കുറവുള്ള ഡിസംബർ മുതൽ ഏപ്രിൽ മാസം വരെ ആഴ്ചയിൽ ഒന്നെന്ന കണക്കിൽ തടം നന്നായി നനയത്തക്ക വിധം ജലസേചനം നടത്തണം. അധിക ജലം പാടില്ല. തുള്ളിനന സമ്പ്രദായം ഏറ്റവും നല്ലതാണ്. കൊടിച്ചുവട്ടിൽ പുതയിടുന്നത് തടം ഉണങ്ങാതിരിക്കാൻ സഹായിക്കും. എന്നിരുന്നാലും
കാലവർഷാരംഭം

0: അതിന് ഒരു മാസം മുമ്പ് നന നിർത്തുകയും വേണം. കുരുമുളക് തിരിയിടുന്ന സമയത്ത് മിക്കവാറും മഴയുണ്ടാവും. കാലാവസ്ഥാ വ്യതിയാനം നേരിടുന്ന ഇക്കാലത്ത് തിരിയിടൽ സമയത്ത് മഴയില്ലെങ്കിൽ പരാഗണം നടക്കാതെ വിളവ് കുറയാൻ ഇടയുണ്ട്. അങ്ങനെ വരാതിരിക്കുവാൻ കുരുമുളക് കൊടി നനയത്തക്ക രീതിയിലുള്ള സ്പ്രിംഗ്ലർ സംവിധാനം തോട്ടത്തിൽ ഒരുക്കുന്നത് നന്നായിരിക്കും. കുരുമുളകിന് നിരവധിയായ രോഗങ്ങൾ വരാറുണ്ട്. അത്തരം രോഗങ്ങളെ പ്രതിരോധിക്കുവാൻ ജൈവ കുമിൾനാശിനിയായ ബോർഡോ മിശ്രിതം ഉണ്ടാക്കി കാലവർഷാരംഭത്തിലും പിന്നീട് മഴക്കാലത്ത് പശ ചേർത്തും രണ്ട് തവണ പ്രയോഗിച്ചാൽ മതിയാകും. കീടബാധകൾക്കെതിരെ ഫലപ്രദമായ പലതരം ജൈവ കീടനിയന്ത്രണ മാർഗങ്ങൾ നിലവിലുണ്ട്. യാതൊരു കാരണവശാലും രാസമരുന്ന് പ്രയോഗം കുരുമുളകിൽ നടത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. വലിയ മരങ്ങളോ താങ്ങുകാലോ ഇല്ലാതെയും വീട്ടുവളപ്പിൽ നമുക്ക് കുരുമുളക് കൃഷി ചെയ്യാം. ഗ്രോ ബാഗിലും ചട്ടികളിലും ബാരലിലും ഒക്കെയായി അടുക്കള ഭാഗത്തിന് യോജിച്ച കുറ്റിക്കുരുമുളക് തൈകളും ലഭ്യമാണ്. കുരുമുളകിന്റെ പ്രധാന തണ്ടിൽ നിന്നും വശങ്ങളിലേക്ക് വളരുന്ന ശിഖരത്തണ്ടുകൾ മുറിച്ചെടുത്ത് വേരുപിടിപ്പിച്ചതാണ് കുറ്റിക്കുരുമുളക്. ഒട്ടും സ്ഥലമില്ലാത്തവർക്ക് പോലും ഇത്തരത്തിലുള്ള കുറ്റിക്കുരുമുളക് കൃഷി ചെയ്ത് വീട്ടാവശ്യത്തിനുള്ള കുരുമുളക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കുരുമുളക് ഒരു സുഗന്ധവ്യഞ്ജനം എന്നതിലുപരി ഔഷധവുമാണ്. അതുകൊണ്ടാണല്ലോ പഴമക്കാർ കുരുമുളകിനെ മാത്രം നല്ല മുളക് എന്ന് വിളിച്ചു പോന്നിരുന്നത്. നമ്മുടെ ഗ്രഹവൈദ്യത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഔഷധമാണല്ലോ നല്ല മുളക്. തോട്ടമടിസ്ഥാനത്തിൽ കുരുമുളക് കൃഷി ചെയ്യുന്നവർ കൃത്യമായി 20-25 വർഷത്തിനുള്ളിൽ അടിത്തൈ നട്ടു തുടങ്ങണം. കാലാവസ്ഥയും ഇനവ്യത്യാസവും അനുസരിച്ച് ഉൽപ്പാദനക്ഷമത കുറഞ്ഞു കുറഞ്ഞു വരും. വിളവ് ക്രമേണ കുറഞ്ഞു വന്നാൽ നിർബന്ധമായും അടിത്തൈ നട്ടു തുടങ്ങാം. അടിത്തൈ നട്ട് 3 മുതൽ 5 വർഷം കഴിഞ്ഞാൽ പ്രായമായ മൂട് മുറിച്ചു കളയാം. അടിത്തൈ നടീലിന് ബ്രസീലിയൻ തിപ്പലി ഉപയോഗപ്പെടുത്താം. തിപ്പലി കുരുമുളകിന്റെ കുടുംബക്കാരിയാണ്. താങ്ങുകാൽ ചുവട്ടിൽ തിപ്പലി നട്ടു വളർത്തി 2-3 അടി ഉയരമെത്തിയാൽ തിപ്പലിയിലേക്ക് നല്ല ഇനം കുരുമുളക് തണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത് വളർത്തിയെടുക്കാം. തിപ്പലി ഗ്രാഫ്റ്റ് കുരുമുളകിന് വെള്ളക്കെട്ടിനെ അതിജീവിക്കുവാനും വരൾച്ചയെ അതിജീവിക്കുവാനും ഒട്ടുമിക്ക കുരുമുളക് രോഗകീടങ്ങളെ ചെറുക്കുവാനും ശേഷിയുണ്ട്. തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത പെപ്പർ കൊളിബ്രിനം എന്ന ഇനവും ചില നേഴ്സറികളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. നിത്യോപയോഗത്തിന് എന്തായാലും കുരുമുളക് മലയാളിക്ക് കൂടിയേ തീരൂ. അതിനാൽ തൊടിയിൽ ഇനി എല്ലാവർക്കുമാകാം കുരുമുളക് കൃഷി.
1: കുരുമുളക് കൃഷി എല്ലാവർക്കുമാകാം എന്ന് ഈ പ്രഭാഷണത്തിലൂടെ മനസ്സിലായല്ലോ. മുൻ കൃഷി ഓഫീസർ അഭിലാഷ് കരിമുളക്കൽ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ

0: കറിവേപ്പില കേടുകൂടാതെ ദീർഘനാൾ സൂക്ഷിച്ചു വെക്കാം. എങ്ങനെയെന്നറിയണ്ടേ? ഇതാ കേട്ടോളൂ. നമ്മുടെ പാചകത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് കറിവേപ്പില. എന്നാൽ കറിവേപ്പില വേഗം കേടുവരുന്നതാണ് വീട്ടമ്മമാർ നേരിടുന്ന പ്രധാന പ്രശ്നം. കറിവേപ്പില സുലഭമായി ലഭിക്കാത്ത ആളുകൾ പലപ്പോഴും ഇത് സൂക്ഷിച്ചു വെക്കാൻ കഷ്ടപ്പെടാറുണ്ട്. കറിവേപ്പില കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ചില നുറുങ്ങുവിദ്യകൾ പറയാം. കുപ്പിയുടെ ജാറിൽ വെള്ളം നിറച്ച് അതിൽ തണ്ടോടുകൂടിയുള്ള കറിവേപ്പില ഇട്ട് വെക്കാം. അതുപോലെ കറിവേപ്പിലകൾ ഒരു കോട്ടൺ തുണിയിൽ നന്നായി പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഏറെ നാൾ കേടുവരാതെ സൂക്ഷിക്കാം. ഒരിക്കലും നമ്മൾ കറിവേപ്പില വാങ്ങിച്ചുടൻ ഫ്രിഡ്ജിൽ വെക്കരുത്. കറിവേപ്പില വാങ്ങിച്ച് നല്ലതുപോലെ കഴുകി വെള്ളം ഉണക്കുക. വെള്ളം കളഞ്ഞ് നല്ലതുപോലെ വൃത്തിയായതിനു ശേഷം വായു കടക്കാത്ത കുപ്പിയിലാക്കി അടച്ചു വെക്കാം. എത്ര ദിവസം വേണമെങ്കിലും ഈ കറിവേപ്പില കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. അധികം കുത്തി നിറച്ച് കറിവേപ്പിലകൾ നിറയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുറുക്കി അടച്ചു വെക്കാനും ശ്രദ്ധിക്കണം. ഇത് ഫ്രിഡ്ജിൽ 2 മാസം വരെ സൂക്ഷിക്കാവുന്നതാണ്.
1: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന. കൃഷി പ്രകൃതിയോട് ചേർന്നുള്ള ഒരു ജീവിത മാർഗമാണ്. മഴയുടെ അനിശ്ചിതത്വം, വരൾച്ച, വെള്ളപ്പൊക്കം, കാറ്റടികൾ, കീടബാധ, രോഗങ്ങൾ, ഇവയെല്ലാം കർഷകന്റെ വിളയെ അപകടത്തിലാക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ കർഷകനെ സംരക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, ചുരുക്കത്തിൽ PMFBY. ഈ പദ്ധതി ഒരു വിള ഇൻഷുറൻസ് പദ്ധതിയാണ്. പ്രകൃതിക്ഷോഭങ്ങൾ, കീടബാധ, രോഗങ്ങൾ തുടങ്ങിയ കാരണങ്ങളാൽ വിളനാശം സംഭവിച്ചാൽ കർഷകർക്ക് സാമ്പത്തിക നഷ്ടപരിഹാരം ലഭ്യമാക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ പദ്ധതിയിൽ ചേരാൻ കർഷകർ വളരെ കുറഞ്ഞ പ്രീമിയം മാത്രമാണ് അടയ്ക്കേണ്ടത്. ഖാരിഫ് വിളകൾക്ക് 2%, റാബി വിളകൾക്ക് 1.5%, വാണിജ്യവും തോട്ടവിളകളും ഉൾപ്പെടുന്ന വിളകൾക്ക് 5% എന്നതാണ് കർഷകർ അടയ്ക്കേണ്ട പ്രീമിയം. ബാക്കിയുള്ള പ്രീമിയം തുക സർക്കാർ വഹിക്കുന്നു. PMFBY മറ്റൊരു പ്രധാന പ്രത്യേകത സമഗ്രമായ കവറേജാണ്. വിത്ത് നട്ടതിനു ശേഷം വിളവെടുപ്പ് വരെ വിളയെ ബാധിക്കുന്ന വിവിധ അപകടങ്ങൾ ഈ ഇൻഷുറൻസിൽ ഉൾപ്പെടുന്നു. ചില സാഹചര്യങ്ങളിൽ വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങളും ഈ പദ്ധതിയിൽ പരിഗണിക്കുന്നു. വിളനാശം സംഭവിച്ചാൽ സർവേ നടത്തി നിശ്ചിത സമയത്തിനുള്ളിൽ നഷ്ടപരിഹാരം നൽകുന്നതാണ് പദ്ധതി. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാൻ കർഷകർ ബാങ്കുകൾ, സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ പോർട്ടലുകൾ വഴി രജിസ്റ്റർ ചെയ്യണം. വിള വിവരങ്ങളും ഭൂമി സംബന്ധമായ രേഖകളും ശരിയായി നൽകുന്നത് അത്യന്താപേക്ഷിതമാണ്. സമയബന്ധിതമായ രജിസ്ട്രേഷനും പ്രീമിയം അടയ്ക്കലും നഷ്ടപരിഹാരം ലഭിക്കാൻ നിർണായകമാണ്. ചുരുക്കത്തിൽ പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന കർഷകന്റെ വിളയെയും വരുമാനത്തെയും സംരക്ഷിക്കുന്ന ഒരു സുരക്ഷാ വലയമാണ്. പ്രകൃതിക്ഷോഭങ്ങളുടെ അനിശ്ചിതത്വം നിറഞ്ഞ ഈ കാലത്ത് കർഷകർക്ക് ആത്മവിശ്വാസത്തോടെ കൃഷി തുടരാൻ ഈ പദ്ധതി സഹായിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയിൽ ചേരുകയും അതിന്റെ പ്രയോജനം ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ്.
0: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, കന്നുകുട്ടികളെ ബാധിക്കുന്ന ജോയിന്റ് രോഗത്തിന് ഹേതുവാകുന്നത് എന്താണ്? ഉത്തരം, ബാക്ടീരിയയാണ് കന്നുകുട്ടികളെ ബാധിക്കുന്ന ജോയിന്റ് രോഗത്തിന് ഹേതുവാകുന്നത്. പിറന്നു വീഴുന്ന കിടാക്കളുടെ ശരീരത്തിലേക്ക് ബാക്ടീരിയകൾ പൊക്കിൾക്കൊടി വഴിയാണ് പ്രവേശിക്കുന്നത്. ഈ അണുക്കൾ ആദ്യം കരളിലെത്തി അവിടെ നിന്നും രക്തത്തിൽ കലർന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തുന്നു. അണുക്കൾ അധികവും തമ്പടിക്കുന്നത് ശരീരത്തിന്റെ വിവിധ സന്ധികളിലാണ്, വിശേഷിച്ച് കൈമുട്ടിലും കാൽമുട്ടിലും. തുടർന്ന് സന്ധികൾ വിങ്ങി വീർക്കുകയും പൊട്ടി പഴുത്തു വരികയും ചെയ്യും. ഈ രോഗം കണ്ടാൽ ഉടൻ ചികിത്സ നൽകണം. മുൻകരുതൽ എന്ന നിലയിൽ തൊഴുത്തും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. കന്നുകുട്ടി ജനിച്ച ഉടനെ പൊക്കിൾക്കൊടി ഒരിഞ്ചകലത്തിൽ കെട്ടിയ ശേഷം ബാക്കി മുറിച്ചു മാറ്റണം. അവിടെ ടിഞ്ചർ അയഡിൻ ലായനി പുരട്ടുകയും വേണം.
2: ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
3: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
4: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.

0: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കയർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവുക, ആ ലക്ഷ്യത്തിന് നമ്മള് അബ്ദുൽ കലാം പറഞ്ഞ പോലെ ആ ലക്ഷ്യത്തിന് അങ്ങ് പ്രണയിക്കുക, അതിനുവേണ്ടി അങ്ങ് പരിശ്രമിക്കുക, നമുക്ക് എവിടുന്നെങ്കിലുമൊക്കെ അതിന് സഹായം വരാം.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
2: അറിയിപ്പ്: നാളെ രാവിലെ 11:30 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയം ഫോൺ ഇൻ പരിപാടിയിൽ വിഷാദരോഗം തിരിച്ചറിയാം, ചികിത്സ തേടാം. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ മോഹൻ റോയ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496596321. നാളെ രാവിലെ 11:30 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോൺ ഇൻ പരിപാടിയിൽ വിഷാദരോഗം തിരിച്ചറിയാം, ചികിത്സ തേടാം. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ മോഹൻ റോയ് മറുപടി നൽകുന്നു.
3: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല. മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം നാളെ രാവിലെ 7:40. പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം പൈപ്പിൻ മൂഡ് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ്, ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.

അനന്തപ്രിയ എഫ്എമ്മിൽ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ചന്ദ്രോത്സവം. ഈ ചിത്രത്തിന് വേണ്ടി യേശുദാസും സംഘവും പാടിയത്. രചന ഗിരീഷ് പദഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: പി കെ ഗോപിയുടെ വരികൾക്ക് മരകതമണി സംഗീതം നൽകി ചിത്രം പാടിയത് ചിത്രം നീലഗിരി.

0: അറിവിനപ്പുറത്ത് ഇത് രണ്ടുമാണല്ലോ നമ്മളെ തൊടുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അത് ജീവിതത്തിൽ വലിയ സ്വാധീനമായിട്ടുണ്ട്. ഒരുപക്ഷെ അവിടെ ചെന്നില്ലായിരുന്നുവെങ്കിൽ ഒരു അധ്യാപകൻ ഇങ്ങനെയും ആകാം എന്നൊരു പെർസ്പെക്റ്റീവ് എനിക്കുണ്ടാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്വന്തമായിട്ട് ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ സ്ഥാപനം തുടങ്ങാനുള്ള ആർജവം തന്നത് ഇവരൊക്കെയാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: വിനായക് ശശികുമാറിന്റെ വരികൾക്ക് സാം CS സംഗീതം നൽകി ചിത്രയും കപിൽ കപിലനും പാടിയ ചിത്രം ഫീനിക്സ്.

മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ. ഈ ചിത്രത്തിന് വേണ്ടി ശ്രേയ ഘോഷാലും വിജയ് യേശുദാസും പാടിയത്, റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം.

0: ആ മാഷേ, സുഖമാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ

0: അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
1: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
2: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം യേശുദാസ് പാടിയത് ചിത്രം എങ്ങനെ നീ മറക്കും. രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

അസുലഭ നിർവൃതി തൂകാനുള്ളൊരു പ്രേമ സരോരുഹമാണു നീ, അനുപമ സുന്ദരി നീ, അനുരാഗം നിർമ്മല ഗാനം ഞാൻ, നീ സ്വരമായി ശ്രുതി.

0: ചലച്ചിത്ര ഗാനങ്ങൾ പ്രധാന വാർത്തകൾക്ക് ശേഷം തുടരും. ആകാശവാണി അനന്തപുരി എഫ് എം 101.9, സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്ര

നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പര്യടനത്തിന് നാളെ തുടക്കമാകും. VBGRAMG പദ്ധതി നടത്തിപ്പിന് സംസ്ഥാനങ്ങൾക്ക് ആദ്യഘടുവായി 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രിയുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെയും മറ്റന്നാളും കൊച്ചിയിൽ. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി എൻ ശംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ തരിശു നിലങ്ങളുടെ മാപ്പിംഗ് ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 171 പേർ അറസ്റ്റിലായി. 151 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ടോസ് നേടിയ ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെ ബാറ്റിംഗിനയച്ചു. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും നാളെ രാവിലെ 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം സച്ചിൻ ബാലു പാടിയത്, ചിത്രം അഭിലാഷം. രചന ഷറഫു, സംഗീതം ശ്രീഹരി കെ നായർ.

അറിയിപ്പ്. നാളെ രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയം ഫോൺ ഇൻ പരിപാടിയിൽ വിഷാദരോഗം തിരിച്ചറിയാം, ചികിത്സ തേടാം. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ മോഹൻ റോയ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496553.

ഒന്ന് അല്ലെങ്കിൽ 9 4 9 6 5 9 6 3 2 1. നാളെ രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വിഷാദരോഗം തിരിച്ചറിയാം, ചികിത്സ തേടാം. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ മോഹൻ റോയ് മറുപടി നൽകുന്നു.

അനന്തപുരി എഫ്എമ്മിൽ ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ആനന്ദപുരം ഡയറീസ്. ഈ ചിത്രത്തിനു വേണ്ടി ചിത്രം പാടിയത് രചന റഫീഖ് അഹമ്മദ്, സംഗീതം ആൽബർട്ട് വിജയൻ.

അറിയിപ്പ്: നാളെ രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയം ഫോണിൻ പരിപാടിയിൽ വിഷാദരോഗം തിരിച്ചറിയാം, ചികിത്സ തേടാം. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ മോഹൻ റോയ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495656321, അല്ലെങ്കിൽ 9496596321. നാളെ രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വിഷാദരോഗം തിരിച്ചറിയാം, ചികിത്സ തേടാം. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ മോഹൻ റോയ് മറുപടി നൽകുന്നു.

എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് കൈതപ്രം, സംഗീതം നൽകിയത് ജോൺസൺ. ചിത്രം ചമയം

0: അറിവിനപ്പുറത്ത് ഇത് രണ്ടുമാണല്ലോ നമ്മളെ തൊടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അത് ജീവിതത്തിൽ വലിയ സ്വാധീനമായിട്ടുണ്ട്. ഒരുപക്ഷെ അവിടെ ചെന്നില്ലായിരുന്നുവെങ്കിൽ ഒരു അധ്യാപകൻ ഇങ്ങനെയും ആകാം എന്നൊരു പെർസ്പെക്റ്റീവ് എനിക്കുണ്ടാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂട. സ്വന്തമായിട്ടൊരു ഓൺലൈൻ എഡ്യൂക്കേഷൻ സ്ഥാപനം തുടങ്ങാനുള്ള ആർജവം തന്നത് ഇവരൊക്കെയാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: യേശുദാസ് പാടിയത് ചിത്രം വേനൽ കിനാവുകൾ. ഗാനത്തിന് വരികൾ ONV കുറുപ്പ്, സംഗീതം L. വൈദ്യനാഥൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 10:30 നിശ സുരഭിയിൽ.
1: This is Akashwani, Anandapuri FM 101.9.

ഇപ്പോൾ എം ചന്ദ്രശേഖരൻ അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി കേൾക്കാം. മൃദംഗം പാലക്കാട് ആർ രഘു, ഖടം വി സുരേഷ്. ആദ്യം അഖില

ഇനി ശങ്കരി ശംകുരു എന്ന കൃതി കേൾക്കാം. രാഗം സാവേരി, ആദിതാളം തിശ്രനട, ശ്യാമശാസ്ത്രി രചിച്ചത്.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് എം ചന്ദ്രശേഖരൻ അവതരിപ്പിച്ച വയലിൻ കച്ചേരി. മൃദംഗം പാലക്കാട് ആർ രഘു. ഘടം വി സുരേഷ്.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: അറിവിനപ്പുറത്ത് ഇത് രണ്ടുമാണല്ലോ നമ്മളെ തൊടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അത് ജീവിതത്തിൽ വലിയ സ്വാധീനമായിട്ടുണ്ട്. ഒരുപക്ഷെ അവിടെ ചെന്നില്ലായിരുന്നുവെങ്കിൽ ഒരു അധ്യാപകൻ ഇങ്ങനെയും ആകാം എന്നൊരു പെർസ്പെക്റ്റീവ് എനിക്കുണ്ടാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടാണ് സ്വന്തമായിട്ട് ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ സ്ഥാപനം തുടങ്ങാനുള്ള ആർജവം തന്നത് ഇവരൊക്കെയാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നിശാസുരഭി. മനസ്സിൽ മധുരമൂറുന്ന നിത്യഹരിത ഗാനങ്ങൾ. ഇന്ന് നിശാസുരഭിയിൽ ശ്രോതാക്കളോടൊപ്പം സജീവ് മൈലാപ്പള്ളി. ആദ്യഗാനം യേശുദാസ് പാടിയത്, സംഗീതം ജി ദേവരാജൻ, ചിത്രം സത്യവാൻ സാവിത്രി, ഗാനരചന ശ്രീകുമാരൻ തമ്പി.

മനസ്സിൽ മധുരമൂറുന്ന നിത്യഹരിത ഗാനങ്ങളുമായി നിശാസുരഭി തുടരുന്നു. അടുത്ത ഗാനം യേശുദാസ് പാടിയത്, ചിത്രം കറുത്ത പൗർണമി. ഗാനത്തിന്റെ വരികൾ പി ഭാസ്കരൻ, സംഗീതം എം കെ അർജുനൻ.

വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതത്തിൽ യേശുദാസ് പാടിയത് ചിത്രം കടുവയെ പിടിച്ച കെടുവ. രചന ശ്രീകുമാരൻ തമ്പി.

മനസ്സിൽ മധുരമൂറുന്ന നിത്യഹരിത ഗാനങ്ങളുമായി ഇന്നത്തെ നിശാശ്രുതി സമാപിക്കുന്നു. ഇന്ന് പരിപാടിയിൽ ഉണ്ടായിരുന്നത് സജീവ് മൈലാപ്പള്ളി.

0: ആകാശവാണി അനന്തപുരി എഫ് എം, സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം പുനഃപ്രക്ഷേപണം, പ്രൊഫസർ ഹരീന്ദ്രനാഥ കുറുപ്പ് അവതരിപ്പിച്ചത്.
1: മനസ്സിൽ നൈരാശ്യമെഴുന്നവന് മധ്യാഹ്നവും പ്രത്യഹം അർദ്ധരാത്രം, ശുഭം പ്രതീക്ഷിപ്പവന് ഏത് രാവും സൂര്യാംശുദീപ്തം പകൽ പോലെ തന്നെ. മനസ്സിൽ നൈരാശ്യമുള്ളവർക്ക് പ്രകാശഭാസുരമായ മധ്യാഹ്നം പോലും ഇരുൾ നിറഞ്ഞ ഭീതിജനകമായ പാതിരാത്രിയായി പ്രത്യക്ഷപ്പെടും. നേരെ മറിച്ചാണ് മനസ്സിൽ ശുഭപ്രതീക്ഷയുള്ളവരുടെ കാര്യം. അവർക്ക് പാതിരാത്രി പോലും സൂര്യകിരണങ്ങളാൽ പ്രദീപ്തമായ പകൽ പോലെ തോന്നിക്കും. ജീവിതം സുഖദുഃഖ ഭൂയിഷ്ഠമാണെന്ന് പറയാറുള്ളതുപോലെ ആശാ നിരാശാ ബഹുലവുമാണ്. ആശിച്ചത് കിട്ടാതിരിക്കുമ്പോഴും ആശ നശിക്കുമ്പോഴും നിരാശയുണ്ടാവുക സ്വാഭാവികമാണ്. നിരാശ പാടില്ലെന്ന് ഉപദേശിക്കുന്നത് ദുഃഖം പാടില്ല എന്നുപദേശിക്കുന്നത് പോലെ നിരർത്ഥകമാണ്. നിരാശയ്ക്കും ദുഃഖത്തിനുമുള്ള കാരണങ്ങൾ നിരന്തരം ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സുഖത്തോടൊപ്പം ദുഃഖവും ആശയോടൊപ്പം നിരാശയും ചേരുമ്പോഴാണ് ജീവിതം ജീവിതമാകുന്നത്. സുഖത്തിനും ആശയ്ക്കും പരഭാഗശോഭ അണയ്ക്കുന്നത് ദുഃഖവും നിരാശയുമാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിരാശ ഉണ്ടാകാൻ നിസ്സാരമായ കാരണങ്ങൾ മതി. പ്രതീക്ഷിച്ചത്ര മാർക്ക് പരീക്ഷയിൽ ലഭിക്കാതെ പോയാൽ, ക്ലാസ്സോ റാങ്കോ നഷ്ടമായാൽ, നേരിയ വ്യത്യാസത്തിനൊരു കലാമത്സരത്തിൽ നിന്നോ കായിക മത്സരത്തിൽ നിന്നോ പുറത്തായാൽ, ഇഷ്ടപ്പെട്ട വസ്തു ലഭിക്കാതെ പോയാൽ, പ്രതീക്ഷിച്ചയാളിനെ കൃത്യസമയത്ത് കാണാതിരുന്നാൽ, വിചാരിച്ച പോലെ കാര്യം നടക്കാതിരുന്നാൽ, ഇത്തരം സന്ദർഭങ്ങളിൽ പോലും നമ്മുടെ മനസ്സ് നിരാശാഭരിതമാകുന്നു. വ്യക്തിയുടെ സ്വഭാവം, മനസ്സ് എന്നിവയെ ആസ്പദിച്ച് നിരാശയുടെ ആഴവും വ്യാപ്തിയും വർദ്ധിക്കുന്നു. ചിലർക്ക് നിസ്സാര കാരണങ്ങൾ മതി നിരാശയുടെ പടുകുഴിയിൽ പതിക്കുവാൻ. മറ്റു ചിലർ നൈരാശ്യത്തിനുള്ള കാരണം ഗൗരവമുള്ളതായിരിക്കുമ്പോഴും ശുഭാപ്തി വിശ്വാസത്തോടെ പിടിച്ചു നിൽക്കുന്നു. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. നൈരാശ്യത്തെ ജീവിതത്തിൽ നിന്ന് നിശേഷം ഒഴിവാക്കാനാവില്ലെന്ന് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. താൽക്കാലികമായി ഉണ്ടാകുന്ന തിരിച്ചടികളാൽ നിരാശയിലാണ്ട് ജീവിതം ശോകമയമാക്കി തീർക്കുന്നത് ശരിയല്ല. അത്തരക്കാർക്ക് ഒരിടത്തും പ്രകാശം കണ്ടെത്താൻ കഴിയുകയില്ല.

0: അവർക്ക് ജീവിതം ഇരുൾ നിറഞ്ഞ പാതിരാത്രിയായിരിക്കും. മധ്യാഹ്നത്തിൽ പോലും പ്രകാശത്തിൻ്റെ ഒരു കിരണം അവർക്ക് കാണാനാവില്ല. ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിക്കാനുള്ള ശക്തമായ പ്രേരണ അത്തരം സന്ദർഭങ്ങളിൽ അവർക്കുണ്ടായി എന്നും വരാം. മനസ്സിൻ്റെ ഈ പ്രവണതയെയാണ് നാം എതിർത്ത് തോൽപ്പിക്കേണ്ടത്. നൈരാശ്യമുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ഗ്ലാനിയും വേദനയും മാന്ദ്യവും ഉണ്ടാവുന്നത് സ്വാഭാവികമായിരിക്കാം. പരിസരമെല്ലാം അപ്പോൾ ഇരുൾ നിറഞ്ഞിരിക്കുന്നതായി അനുഭവപ്പെട്ടെന്നും വരാം. എന്നാൽ നിരാശയ്ക്കുള്ള കാരണങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിലൂടെ നൈരാശ്യത്തെ എങ്ങനെയും അതിജീവിക്കാൻ നമുക്ക് സാധിക്കണം. ആശയുടെ സാഫല്യത്തിനുള്ള പ്രാരംഭമാണ് നൈരാശ്യമെന്ന് നാം സമാധാനിക്കണം. കാലാന്തരത്തിൽ എല്ലാം ശരിയാകുമെന്ന വിധത്തിലുള്ള ശുഭാപ്തി വിശ്വാസം നാം പുലർത്തണം. ശുഭാപ്തി വിശ്വാസം എത്രയെത്ര പേരെ നിരാശയിൽ നിന്ന് കരകയറ്റിയിരിക്കുന്നു. എത്രമേൽ നൈരാശ്യമുണ്ടാകുന്ന സന്ദർഭങ്ങളിലും എല്ലാം ശരിയാകും, ഭംഗിയാകും എന്ന മട്ടിലുള്ള പ്രസാദഭാവം പുലർത്താൻ കഴിയുന്നവർക്ക് പാതിരാത്രി പോലും പ്രഭാപൂരിതമായ പകൽ പോലെ അനുഭവപ്പെടും.
1: ഇതുവരെ കേട്ടത് സുഭാഷിതം പുനഃപ്രക്ഷേപണം, പ്രൊഫസർ ഹരീന്ദ്രനാഥ കുറുപ്പ് അവതരിപ്പിച്ചത്. ആകാശവാണി അനന്തപുരി എഫ് എം കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. ഇനി രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ ചെയ്യുന്ന പരിപാടികൾ.